ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ജൂലൈ 30-ന്റെ അന്തരംഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. 1898 ജൂലൈ 30. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഒട്ടേറെ കൊച്ചു രാജ്യങ്ങളായി ചിതറിക്കിടന്ന ജർമ്മനിയെ ഏകോപിപ്പിച്ച് മഹത്തായ ഒരൊറ്റ രാജ്യമാക്കി തീർക്കുക വഴി ഇരുമ്പ് ചാൻസലർ എന്ന ബഹുമതിയോടെ ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ഓട്ടോ വൻ ബിസ്മാർക്ക് കഥാവശേഷനായിരിക്കുന്നു. 1935 ജൂലൈ 30 ലോകപ്രശസ്ത പുസ്തക പ്രസാധകരായ പെൻഗ്വിൻ ബുക്സിന്റെ ഒന്നാമത്തെ പുസ്തകം, അതും ആദ്യത്തെ പേപ്പർ ബാക്ക് പതിപ്പ് പ്രസിദ്ധീകൃതമായിരിക്കുന്നു. പുസ്തകം ഏതെന്നറിയണ്ടേ? അനശ്വരനായ റൊമാൻറ്റിക് കവി പി ബി ഷെല്ലിയുടെ ആൻഡ്രേ മൊറോയ് എഴുതിയ ഏരിയൽ എന്ന ജീവചരിത്രമാണ് പെൻഗ്വിൻ ബുക്സിന്റെ ഒന്നാമത്തെ പുസ്തകം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ജേഴ്സി ദ്വീപിലേക്ക് വിക്ടർ യൂഗോയെ നാടുകടത്തിയിട്ടുണ്ട്. ലാമിറാബിലോ അഥവാ പാവങ്ങൾ എന്ന വിഖ്യാതമായ നോവൽ രചിച്ച ആളാണ് വിക്ടർ ഹ്യൂഗോ. ജേഴ്സി ദ്വീപിലെ തുറമുഖത്തിന് സമീപം കടലിലേക്ക് എത്തി നോക്കുന്ന കിഴക്കാന്തൂക്കായ ഒരു പാറക്കെട്ടുണ്ട്. അവിടെ ചെന്നാൽ പായൽ പിടിച്ച് ജീർണിച്ച ഒരു ബെഞ്ച് കിടക്കുന്നത് കാണാം. മാതൃരാജ്യമായ ഫ്രാൻസിനാൽ പീഡിപ്പിക്കപ്പെട്ട വിക്ടർ ഹ്യൂഗോയ്ക്ക് നിരവധി മനക്ലേശങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഏകാഗിയായി അയാൾ ആ ബെഞ്ചിൽ പോയി ഇരിക്കുമായിരുന്നു. ആ ഏകാന്തത ഹ്യൂഗോയെ ഒരു പരിധിവരെ ശാന്തനാക്കി. ഏറെ നേരം കടലിൽ നോക്കിയിരുന്ന ശേഷം ചെറുതോ വലുതോ ആയ കല്ലെടുത്ത് കടലിലേക്ക് എറിഞ്ഞിട്ടാവും ഹ്യൂഗോ തിരിച്ചുപോകുന്നത്. ഒരു ദിവസവും ഈ പതിവ് അദ്ദേഹം മുടക്കിയിരുന്നില്ല. ദ്വീപിലെ ഒരു വൃദ്ധൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം വൃദ്ധൻ ഹ്യൂഗോയോട് ചോദിച്ചു, അങ്ങ് എന്തിനാണ് എല്ലാ ദിവസവും കല്ല് കടലിലേക്ക് എറിയുന്നത്? ആ വിശ്വസാഹിത്യകാരൻ അല്പനേരം നിശബ്ദനായിരുന്നിട്ട് പറഞ്ഞു, വെറും കല്ലല്ല ഞാൻ കടലിലേക്ക് എറിയുന്നത്. ഓരോ കല്ല് വലിച്ചെറിയുമ്പോഴും അയ്യോ എനിക്ക് ദുരിതം വന്നല്ലോ എന്ന ഭാവം കൂടിയാണ് എറിഞ്ഞു കളയുന്നത്. വലിയൊരു ജീവിത യാഥാർത്ഥ്യത്തിലേക്കുള്ള വെളിച്ചമീശലായിരുന്നു അത്. ആ വൃദ്ധനാകട്ടെ സദാ തന്റെ വാർദ്ധക്യത്തെയും ദാരിദ്ര്യത്തെയും കുറിച്ച് പരിതപിച്ചുകൊണ്ടിരുന്ന ആളുമായിരുന്നു. ഹ്യൂഗോയുടെ വാക്കുകൾ അയാളെ വല്ലാതെ സ്പർശിച്ചു. പരിതപിച്ചുകൊണ്ട് ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ലെന്ന് അയാൾ മനസ്സിലാക്കി. ഇതിനിടയിൽ രണ്ട് മീനെങ്കിലും പിടിച്ച് തനിക്ക് ജീവിക്കാമായിരുന്നു. മനുഷ്യരിൽ എത്രയോ പേർ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതികൂല സാഹചര്യം വന്നാൽ എനിക്കിങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞു പരിതപിക്കുന്നു. വാസ്തവം പറഞ്ഞാൽ ആയുസിന്റെ ഒരു നല്ല പങ്ക് ഇപ്രകാരം സ്വയം സഹതപിച്ച് നഷ്ടപ്പെടുത്തുന്നവരാണ്. ഇങ്ങനെ സ്വയം സഹതപിച്ച് ജീവിക്കുന്ന പക്ഷം അത് സ്വയം നാശത്തിന് കാരണമാകും, ഉദാസീനമായി തീരും. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, സ്വയം ദുഃഖിക്കുന്നവരും തന്നോട് തന്നെ അനുകമ്പ കാണിക്കുന്നവരും സ്വാർത്ഥരാണ്. കാരണം അവർക്ക് മറ്റുള്ളവരോട് യഥാർത്ഥമായ അനുകമ്പ കാട്ടാനാവില്ല. എന്തെല്ലാം ജീവിത സൌകര്യങ്ങൾ ഉണ്ടായാലും ഒന്നിലും അവർക്ക് തൃപ്തി പ്രകടിപ്പിക്കാനാവില്ല. ഇങ്ങനെയൊരു ജീവിതമാണല്ലോ തനിക്ക് കിട്ടിയതെന്ന് സദാ പരിതപിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എങ്ങനെ തൃപ്തി കിട്ടാനാണ്? തൊട്ടതിനെല്ലാം പരാതി, എല്ലാവർക്കും കുറ്റം. ഞാൻ മാത്രമാണ് ശരി, തന്നെപ്പറ്റി മാത്രം സദാ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ ഓർക്കുക, അയാൾ സ്വയം സഹതപിച്ച് ജീവിക്കുന്ന ഒരാളായാലും അങ്ങനെ ഒരാൾ മറ്റാരെയെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ അത് അയാൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഉദാത്തമായ സൗഹൃദത്തോടെ ഈ ലോകത്തെ ആസ്വദിച്ചുകൊണ്ട് ജീവിതം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഴിയണമെങ്കിൽ സ്വയം സഹതപിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുക്തമാകാൻ ശ്രമിക്കൂ. സ്വയം കഴിഞ്ഞില്ലെങ്കിൽ മനഃശാസ്ത്ര സഹായം തേടുന്നതും നന്നായിരിക്കും.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. ഒരു കാര്യം നിങ്ങൾ മനസ്സിരുത്തി ചിന്തിച്ചിട്ടുണ്ടോ? മനസ്സിരുത്തി ചിന്തിക്കണമെന്നൊന്നുമില്ല, വെറുതെ ചിന്തിച്ചു നോക്കിയാലും മതി. അതെ, ഈ ലോകത്തിലെ ഏറ്റവും വില പിടിച്ച കാര്യങ്ങളെല്ലാം ഒരു വിലയും കൊടുക്കാതെ നമുക്ക് വെറുതെ കിട്ടുന്നവയാണ്. സത്യത്തിൽ ഈ ആശയം ഒരു ഇംഗ്ലീഷ് കവിതയുടെ തലക്കെട്ടാണ്. ദ ബെസ്റ്റ് തിങ്സ് ഇൻ ലൈഫ് ആർ ഫ്രീ എന്നാണ് ആ ശീർഷകം. അതിമനോഹരമായ എന്തൊക്കെയാണ് നമുക്ക് വെറുതെ കിട്ടുന്നതെന്ന് ആലോചിച്ചു നോക്കൂ. പ്രഭാതം എന്ന സൗന്ദര്യം, അരുണകിരണങ്ങളാൽ സമ്മോഹനമായ അതീവ സുന്ദരമായ പ്രഭാതം, മഞ്ഞുതുള്ളികൾ, പുലരിയിൽ ഹൃദ്യമായി പൂക്കുന്ന സുരഭില സുന്ദരമായ പുഷ്പങ്ങൾ, നീലാകാശങ്ങളെ കീറിമുറിച്ച് പറന്നുപോകുന്ന വെള്ളിക്കൊക്കുകൾ, അനവധ്യ സുന്ദരമായി എന്നാൽ അലക്ഷ്യമായി പറന്നകലുന്ന മേഘശകലങ്ങൾ, പച്ച അതിന്റെ ലാവണ്യ അനുഭൂതി മുഴുവൻ പ്രകാശിപ്പിച്ചു നിൽക്കുന്ന പശ്ചിമഘട്ടം, പർവ്വതനിരകൾ, കുളിർനില ചന്തങ്ങൾ, പട്ടുപരവതാനിയിൽ ആരോ കുടഞ്ഞിട്ട സ്വർണ പൊട്ടുകൾ പോലെ നക്ഷത്രങ്ങൾ, ഇളം കാറ്റുകൾ, മഴ, പ്രാണകോശങ്ങളെ സ്പന്ദിപ്പിച്ചു നിർത്തുന്ന ജീവവായു, ഇലകൾ, അരുവികൾ, കായൽ തടങ്ങൾ, പുഴകൾ, കടലുകൾ, കുന്നിൻപുറങ്ങൾ, മൈതാനങ്ങൾ, പുൽമേടുകൾ, അങ്ങനെ എന്തെല്ലാം ഒരു വിലയും കൊടുക്കാതെ നമുക്ക് വെറുതെ കിട്ടുന്നു. ഇതെല്ലാം അനുഭവിച്ചും ആസ്വദിച്ചും ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ സന്തോഷവാനായിരിക്കുന്നു എന്ന് പറയുവാനാവുക എന്നത് തന്നെ എത്ര വലിയ കാര്യമാണെന്ന് ഓർത്തുനോക്കൂ. കാനനം, മോഹനം, ശാന്തം, ഭീകരം, ഞാനോ പരിശദം, ബന്ധങ്ങളാൽ ബന്ധിതൻ എന്ന റോബർട്ട് ഫ്രോസ്റ്റ്. പ്രകൃതി എന്ന മഹാത്ഭുതം നമുക്ക് വെറുതെ കിട്ടിയിരിക്കുന്നു. അത് തിരിച്ചറിയാതെയാണ് മറ്റെന്തോ ആണ് വില പിടിച്ചത് എന്ന അർത്ഥത്തിൽ മനുഷ്യർ ഈ ഓട്ടമത്രയും ഓടിത്തിമിർക്കുന്നത്. സ്വർണം അമൂല്യമെന്ന് പറയുന്ന മനുഷ്യരോട് എന്തു പറയാനാണ്? ഒരു മഞ്ഞ ലോഹത്തോടുള്ള ആർത്തി, ആർത്തിയെ വിറ്റ് കാശാക്കുന്ന മറ്റു ചിലർ. ആനന്ദമല്ല മനുഷ്യൻ തേടുന്നത്, ആഗ്രഹങ്ങളാണ്. അതാകട്ടെ ദുഃഖത്തിന്റെ ഇരിപ്പിടവുമാകുന്നു. ലളിതമായ ജീവിതം മനുഷ്യന് ആനന്ദം പ്രദാനം ചെയ്യും. സന്തോഷിക്കാൻ എന്തൊക്കെ നമുക്ക് ചുറ്റുമുണ്ടെന്ന് നോക്കൂ, അതൊന്നും കാണുന്നില്ല. അന്വേഷിക്കുന്നത് മറ്റെന്തൊക്കെയോ ആണ്. ഫിൻലൻഡ് ജനത അവരുടെ സന്തോഷത്തിന്റെ കാരണം പറയുന്നത് എന്താണെന്നറിയാമോ? 70% വനമേഖലകളുള്ള സ്ഥലമാണ് ഫിൻലൻഡ്. അവധി ദിനങ്ങളിൽ അവർ വനപാതകളിലൂടെ നടക്കാനിറങ്ങും. പ്രകൃതിയുടെ പരിച്ഛേദം പോലെ വിശാലമായ ആ നിഴൽക്കാടുകൾ അവർക്ക് കണ്ണടച്ച് ധ്യാനിക്കാനുമാവും. അത്രയും പ്രകൃതി അനുകൂലമായാണ് അവർ ജീവിക്കുന്നത്. ജനസംഖ്യയിൽ കൂടുതൽ പുസ്തകങ്ങളുടെ ശേഖരമുള്ള നാടാണ് ഫിൻലാൻഡ്. ശില്പോദ്യാനങ്ങൾ, ആർട്ട് ഗാലറികൾ, അതൊക്കെ അവരുടെ സന്തോഷത്തിന്റെ കാരണങ്ങളാകുന്നു. അവർ സ്വർണക്കടകളെക്കുറിച്ച് പറയുന്നില്ല, വില കൂടിയ വസ്ത്രക്കടകളെക്കുറിച്ചും പറയുന്നില്ല. ഏറ്റവും വില കൂടിയ പ്രകൃതി നമുക്ക് വെറുതെ കിട്ടുന്നു. അതേക്കാൾ അമൂല്യമായ മറ്റൊന്നുമില്ല താനും. സ്വസ്തിദേ സൂര്യദേ സ്വസ്തി, മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സ്നേഹമൂർത്തിയാം സൂര്യ, വറ്റാത്ത നിറവാർന്ന നിൻ തപ്ത ദീപ്തമാം ഇത്തിരി ചൂടുപാൽ വെളിച്ചം കുടിച്ചിവിടെ, ഈ കൊച്ചുവട്ടത്തിൽ ഈ കൊച്ചുഭൂമിയിൽ ജീവന്റെ ഉന്മത്ത നൃത്തം എന്ന് കവി. നിങ്ങൾ വയ്ക്കുന്ന മരം ഒരിക്കലും നിങ്ങളുടേത് മാത്രമല്ല, അത് നിങ്ങളുടേത് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന മണ്ണിൽ നിൽക്കുന്നു എന്ന് മാത്രം. അതിന്റെ ഫലം നിങ്ങൾ ആർക്കും കൊടുക്കാതെ ഭുജിക്കുന്നുണ്ടാകും. പക്ഷേ അതിൽ നിന്ന് ഉയരുന്ന ജീവവായു അതെല്ലാവർക്കുമുള്ളതാണ്. അതങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല എന്ന് കരുതി മരങ്ങൾ നടാത്തവരുമുണ്ട്. എന്റെ ഈ പ്രായത്തിൽ മരം വച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഇത് കായ്ക്കുന്ന കാലം ഞാനുണ്ടാവില്ലല്ലോ എന്ന് പറയുന്നവരോട് എന്ത് പറയാനാണ്? വെറുതെ കിട്ടുന്ന ഭൂമിയെ പങ്കിട്ടിതെന്റെ നിന്റെ എന്നാർത്തി പെരുമ്പറ മുഴക്കുന്നു മനുഷ്യർ. ഈ ജീവവായു നിനക്കുള്ളതല്ലെന്ന് കുട്ടിഘോഷിക്കുന്ന കാലങ്ങളെത്തുമേ എന്ന കാവ്യം എത്ര സത്യമാണെന്നോർക്കുക. അനർഘമീ നിമിഷം എന്തുകൊണ്ടെന്നാൽ പ്രപഞ്ചമേ നീ നൽകുമീ അമൂല്യതകൾ എത്രമേൽ ശോഭനം ദീപ്തം. അറിയുന്നു ഞാനതിൻ മൂല്യം, എന്നിട്ടും എന്തിനോ തേടുന്നു മറ്റേതോ അമൂല്യമാം ഖനികളെ എന്ന കവിവാക്യം ഓർക്കുക.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട്. ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

പൊടിയില ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായതിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും അഭിനന്ദിച്ചു. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായ എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഇന്ന് സംസ്ഥാനത്ത് അവസാനിക്കും. സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്രമഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മൂന്ന് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിലെ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. വാർത്തകൾ വിശദമായി. നൂതനാശയങ്ങൾ, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, ഉൽപ്പാദന മേഖല എന്നിവ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ അടുത്ത ഘട്ടത്തെ നയിക്കുമെന്നും 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ JRD ടാറ്റ മെമ്മോറിയൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. രാജ്യം മികവിനായി പരിശ്രമിക്കണമെന്നും ഗുണനിലവാരം, നൂതനാശയങ്ങൾ, മത്സരക്ഷമത എന്നിവയിലൂടെ മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ അംഗീകാരം നേടുന്നുവെന്ന് ഉറപ്പാക്കണം മെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. 1,00,000 കോടി രൂപയുടെ ഗവേഷണ വികസന നൂതനാശയ ഫണ്ട്, ഇന്ത്യ AI മിഷൻ, സെമി കണ്ടക്ടർ മിഷൻ തുടങ്ങിയ നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ സാങ്കേതിക വിദ്യകളുടെ വികസനം ത്വരിതപ്പെടുത്തുമെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. ഡൽഹിയിൽ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശം നടത്തിയതായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ ഗവൺമെന്റ് തള്ളി. വീഡിയോ വ്യാജമാണെന്നും ഡിജിറ്റലായി കൃത്രിമം വരുത്തിയതാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാന്വേഷണ വിഭാഗം വ്യക്തമാക്കി. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് പ്രധാനമന്ത്രി അത്തരമൊരു പരാമർശവും നടത്തിയിട്ടില്ല. ഓൺലൈനിൽ പ്രചരിക്കുന്ന കൃത്രിമം വരുത്തിയ ഉള്ളടക്കങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും സ്ഥിരീകരിച്ച വിവരങ്ങൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും അധികൃതർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസാക്കിയതിൽ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും അഭിനന്ദിച്ചു. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ ബിൽ സഹായിക്കുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. നീതിയും സുതാര്യതയും ഉറപ്പാക്കുന്നതിന് അതിവേഗ കോടതികളും

0: അന്വേഷണ സംവിധാനങ്ങളും ഉൾപ്പെടെ കർശന ശിക്ഷാ നടപടികൾ ബിൽ ഉറപ്പാക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡൽഹിയിലെ പ്രതിഷേധത്തിനിടെ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെയ്പ് നടത്തുമെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം തള്ളി ബിജെപി. വെടിവെയ്പ് നടന്നിട്ടില്ലെന്നും അത്തരമൊരു ഉത്തരവ് ആരും നൽകിയിട്ടില്ലെന്നും പാർട്ടി വക്താവ് സാംബിത് പത്ര ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. യാതൊരു തെളിവോ വസ്തുതയോ ഇല്ലാതെയാണ് കോൺഗ്രസ് നേതാവ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ്മാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര പരിവർത്തനങ്ങളിലും പ്രധാന വികസന സംരംഭങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു കൂടിക്കാഴ്ച. ശക്തമായ ഒരു സമുദ്രമേഖലയും സുരക്ഷിതമായ ഇന്ത്യയും ഒരുമിച്ച് കെട്ടിപ്പടുക്കുന്നതിന്റെ ആവശ്യകതയും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. പുതുയുഗ കേരളത്തിന് 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന കർമ്മ പദ്ധതികൾ ഉൾപ്പെടുത്തിയ കൈപ്പുസ്തകം മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. പൊതുവിദ്യാലയങ്ങളിലെ 11-12 ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും സ്കൂൾ പഠനത്തിനോടൊപ്പം മത്സര പരീക്ഷയിൽ വിജയിക്കുന്നതിന് കർമ്മ പദ്ധതി, പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ സ്കൂൾ ഓഫ് എക്സലൻസ് അവാർഡുകൾ നൽകൽ, അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിന് സമഗ്ര ഡിജിറ്റൽ അക്കാദമി മോണിറ്ററിംഗ് സംവിധാനം, ഹൈസ്കൂളുകളിൽ AI റോബോട്ടിക്സ് സാങ്കേതിക വിദ്യ തുടങ്ങി 16 പദ്ധതികളാണ് 100 ദിനം കൊണ്ട് നടപ്പാക്കുന്നത്. ചടങ്ങിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷനായിരുന്നു. നിയമ വിദ്യാഭ്യാസ രംഗത്തെ കാലാനുസൃതമായി നവീകരിച്ച കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് ലോ കോളേജുകളിലെ 35 അസിസ്റ്റന്റ് പ്രൊഫസർമാർക്ക് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നിയമന ഉത്തരവ് കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധ്യാപകന്റെ ഉത്തരവാദിത്വം വളരെ വലുതാണെന്നും ജീവിതകാലം മുഴുവൻ സമൂഹത്തിന്റെ ആദരവും സ്നേഹവും ഏറ്റുവാങ്ങുന്നവരാണ് അധ്യാപകരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുതുതായി നിയമിതരാകുന്നവർ ആ ഉത്തരവാദിത്വം ഏറ്റവും മികച്ച രീതിയിൽ നിർവഹിച്ച് വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും മാതൃകയാകണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സെൻസസിന്റെ 1-ാം ഘട്ടത്തിന്റെ ഭാഗമായ എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം സംസ്ഥാനത്ത് ഇന്ന് അവസാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സെൻസസിന്റെ 1-ാം ഘട്ടമായി വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയ കേരളത്തിൽ ഇന്ന് അവസാനിക്കുകയാണ്. ഈ മാസം 1-നാണ് സംസ്ഥാനത്ത് എന്യൂമറേറ്റർമാരുടെ വീട് സന്ദർശനത്തിന് തുടക്കമായത്. സെൻസസിന്റെ ഭാഗമായി ജനങ്ങൾ സ്വയം വിവരങ്ങൾ നൽകുന്ന പ്രക്രിയ അവസാനിച്ച ശേഷമായിരുന്നു എന്യൂമറേറ്റർമാരുടെ സന്ദർശനത്തിന് തുടക്കമായത്. സെൽഫ് എന്യൂമറേഷനിൽ വിവരങ്ങൾ നൽകാൻ സാധിക്കാത്തവരുടെ വിവരങ്ങളും എന്യൂമറേറ്റർമാർ രേഖപ്പെടുത്തുന്നുണ്ട്. സെൻസസിന്റെ 2-ാം ഘട്ടമായുള്ള ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലായിരിക്കും നടക്കുക.
0: സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം സമൂഹത്തിലെ സാധാരണക്കാരുടെയും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെയും ക്ഷേമം ഉറപ്പാക്കുന്നതാണ് സഹകരണ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് സംഘടിപ്പിച്ച പരിശീലന പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യവകുപ്പിന്റെ സിസ്റ്റത്തിലെ വീഴ്ചകളെ ന്യായീകരിക്കില്ലെന്നും അടിയന്തര നടപടികളാണ് പരിഹാരമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിന് മാധ്യമപ്രവർത്തകർക്ക് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്രമഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ഞായറാഴ്ച വരെ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ലക്ഷദ്വീപിൽ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും കടലിൽ നങ്കൂരമിട്ട യാനങ്ങൾ സുരക്ഷിതമാക്കണമെന്നും ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും കപ്പൽ യാത്ര നടത്തുന്നവരെ കൊണ്ടുപോകുന്ന ബോട്ടുകളിൽ യാത്രികർ ലൈഫ് ജാക്കറ്റുകൾ നിർബന്ധമായും ധരിച്ചിരിക്കണമെന്നും അതോറിറ്റി അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. അംഗനവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും അവധി ബാധകമല്ല. കോമൺവെൽത്ത് ഗെയിംസിലെ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. പുരുഷന്മാരുടെ 100 മീറ്റർ T47 വിഭാഗം ഫൈനലിൽ 1-ഉം 2-ഉം സ്ഥാനം ഇന്ത്യൻ താരങ്ങൾ നേടി. ദിലീപ് മഹാദു ഗവിത്തിന് സ്വർണവും മുഹമ്മദ് ബാസിൽ മോർസിംഗത്തിന് വെള്ളിയും ലഭിച്ചു. 10.71 സെക്കൻഡിൽ ഗെയിംസ് റെക്കോർഡും സീസണിലെ മികച്ച സമയവും കുറിച്ചാണ് ഗവിത്ത് 1-ാമതെത്തിയത്. 10.83 സെക്കൻഡ് എന്ന സീസണിലെ മികച്ച സമയത്തോടെ ബാസിൽ 2-ാമതെത്തി. പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മുരളി ശ്രീശങ്കർ കോമൺവെൽത്ത് ഗെയിംസിൽ രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജംപ് താരമായി. 3 സ്വർണം, 9 വെള്ളി, 3 വെങ്കലം ഉൾപ്പെടെ 15 മെഡലുകളോടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 8-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ 69 കിലോ വിഭാഗം ഭാരോദ്വഹനത്തിൽ വെള്ളി മെഡൽ നേടിയ ഹർജിന്ദർ കൌറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കരിയറിലെ മികച്ച പ്രകടനമാണ് ഹർജിന്ദർ കാഴ്ചവെച്ചതെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഗെയിംസിൽ ഇന്ത്യൻ ഭാരോദ്വഹന താരങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനത്തെയും അദ്ദേഹം പ്രശംസിച്ചു. പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടമത്സരത്തിൽ വെള്ളി മെഡൽ നേടിയ ദീർഘദൂര ഓട്ടക്കാരൻ ഗുൽവീർ സിംഗിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഗുൽവീർ സിംഗിന്റെ അർപ്പണബോധവും നിശ്ചയദാർഢ്യവും പ്രശംസനീയമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് പുലിക്കയത്ത് ഇന്ന് തുടക്കമാകും. സംസ്ഥാന ടൂറിസം വകുപ്പും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ത്രിതല ജില്ലാ പഞ്ചായത്തുകളും ചേർന്ന് കയാക്കിംഗ് ആന്റ് കനോയിംഗ് സഹകരണത്തോടെയാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. കോടഞ്ചേരി പുലിക്കയം ചാലിപ്പുഴയിലും തിരുവമ്പാടി പുല്ലൂരാമ്പാറ ഇരുവഞ്ഞിപ്പുഴയിലുമാണ് കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ദേശീയ അന്തർദേശീയ താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. ഇന്ന് വൈകിട്ട് കോടഞ്ചേരിയിൽ ഘോഷയാത്രയോടെ മലബാർ റിവർ ഫെസ്റ്റിവലിന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. നാളെ രാവിലെ സി കെ കാസിം എംഎൽഎ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. ഡിജിപി നിതിൻ അഗർവാൾ നാളെ സർവീസിൽ നിന്ന് വിരമിക്കും. രാവിലെ പേരൂർക്കട SAP പരേഡ് ഗ്രൌണ്ടിൽ അദ്ദേഹത്തിന് പോലീസ് സേന വിടവാങ്ങൽ പരേഡ് നൽകും. നിലവിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഡയറക്ടർ ജനറലായി സേവനമനുഷ്ഠിക്കുന്ന നിതിൻ അഗർവാൾ 1989 ബാച്ച് IPS ഓഫീസറാണ്. അധ്യാപകമാർ ഉൾപ്പെട്ട കോഴിക്കോട് വടകര ലഹരി ഇടപാട് കേസിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിലെത്തിക്കുമെന്ന് കണ്ണൂർ റേഞ്ച് DIG കെ കാർത്തിക് പറഞ്ഞു. കേസ് അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷം വടകരയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. നൂതനാശയങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യകളും സ്റ്റാർട്ടപ്പുകളും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ അടുത്ത ഘട്ടത്തെ നയിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായതിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും അഭിനന്ദിച്ചു. സെൻസസിന്റെ 1-ാം ഘട്ടത്തിന്റെ ഭാഗമായ എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം സംസ്ഥാനത്ത് ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിലെ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നുകഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നെയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും,

0: ഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന് പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് കുമാരി എൻ കൊട്ടാരം എഴുതിയ പാണ്ഡിക്കലം എന്ന കഥയുടെ ആദ്യ ഭാഗം കേൾക്കാം. വിവാഹ സമ്മാനങ്ങളിൽ അവൾ ഉപയോഗിക്കാനെടുത്ത ഒരേ ഒരു സാധനം ഒരു തെർമൽ കുക്കറായിരുന്നു. രണ്ടുപേർക്കും ജോലിക്ക് പോകേണ്ടതുകൊണ്ട് എല്ലാം നേരത്തെ തയ്യാറാക്കേണ്ടതുണ്ട്. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരും മുമ്പ് തന്നെ അവളെല്ലാം പ്ലാൻ ചെയ്തിരുന്നു. രാത്രി കിടക്കുന്നതിന് മുമ്പ് അരി തിളപ്പിച്ച് കുക്കറിൽ വെക്കണം, കറിക്കുള്ള പച്ചക്കറികൾ ഒരുക്കി ഫ്രിഡ്ജിൽ വെക്കണം, അഥവാ ഉണരാൻ വൈകിയാലും പെട്ടെന്ന് ജോലികൾ തീരണം. ഭർത്താവിൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. മൂത്ത മകനും കുടുംബവും വിദേശത്താണ്. ഇളയ മകന് വിദേശത്ത് ജോലി കിട്ടിയിട്ടും അമ്മ വിടാതിരുന്നതാണ്. ഇളയ മകൻ കൂടെ വേണമത്രേ. ഈ ആലോചന വന്നപ്പോൾ ആദ്യം അവൾ എതിർത്തതാണ്. പട്ടണ ശീലങ്ങളും നാട്ടിൻപുറ ശീലങ്ങളും തമ്മിൽ അടിവെക്കും, അവൾ പറഞ്ഞു. ഒക്കെ നിന്റെ തോന്നല, നോക്ക് എല്ലാം കൊണ്ടും നല്ല ബന്ധമാണ്, അമ്മ മാത്രമല്ലേ ഉള്ളൂ. പോരെടുക്കാൻ നാത്തൂനില്ല, ഏഷണി കൂട്ടാൻ ഏട്ടത്തിയില്ല, അവരങ്ങ് വിദേശത്തല്ലേ, വല്ലപ്പോഴും വന്നാലായി. അവനെ കണ്ടാലറിയാം ഒരു പാവത്താനാണെന്ന്. പിന്നെ നമ്മളെപ്പോലെ 5 സെന്റും അത് നിറയെ ഒരു വീടുമല്ല അവർക്ക്, വലിയ പുരയിടമാ, പഴയ തറവാടാ. ഒന്നുമില്ലേലും വിഷമില്ലാത്ത അരിയും പച്ചക്കറിയും മാത്രം ഓർത്താൽ മതി. പിന്നെ മത്സ്യം വളർത്തലുമുണ്ട്, കോഴി വളർത്തലുമുണ്ട്, പശുക്കളുണ്ട്, പാലും തൈരും മോരും ഒക്കെ ശുദ്ധമായത്. നിന്റെ പിറക്കാൻ പോകുന്ന മക്കളുടെ ഭാഗ്യമാ മോളെ. അമ്മ ഇങ്ങനെ ഓരോന്നായി പറഞ്ഞപ്പോൾ അവൾക്കും തോന്നി വലിയ കുഴപ്പമില്ലെന്ന്. നിശ്ചയം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞായിരുന്നു വിവാഹം. ആ 4 മാസം കൊണ്ട് അവർ തമ്മിൽ പറയാത്തതായി ഒന്നുമില്ല. ഇനി ആ ദിവസം വന്നാൽ മാത്രം മതി. അങ്ങനെ കൗണ്ട് ഡൗൺ 0 പുതിയൊരു വീട്ടിലേക്ക് വരുന്നു എന്ന പരിഭ്രമമൊന്നും അവൾക്കുണ്ടായില്ല. ആ വീടിന്റെ മുക്കും മൂലയും വരെ അയാളുടെ വാക്കുകളിലൂടെ അവൾക്ക് സുപരിചിതമായിരുന്നു. അധികം ലീവൊന്നും രണ്ടുപേരും എടുത്തില്ല. ഒരുമിച്ച് ജോലിക്ക് പോവുകയും വരികയും ചെയ്യാം. അവളുടെ സ്കൂളും അയാളുടെ ഓഫീസും അടുത്തടുത്താണ്. വിവാഹശേഷമുള്ള കുറച്ച് ദിവസങ്ങളിൽ യാത്ര തന്നെയായിരുന്നു. ഓഫീസിൽ പോകേണ്ടതിന്റെ തലേദിവസം രാത്രി കിടപ്പമുറിയിലെത്തിയ അവൾ, നിങ്ങളെയും നിങ്ങളുടെ വീട്ടുകാരെയും എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് അഹങ്കരിച്ചു ഞാൻ. എന്നിട്ട് 4 മാസം ഉണ്ടായിരുന്നിട്ടും വീട്ടിലെ പട്ടിയെക്കുറിച്ചും പൂച്ചയെക്കുറിച്ചും എലി പാറ്റ പഴുതാര എന്നു വേണ്ട കട്ടുറുമ്പ് കടിച്ച കാര്യം വരെ പറഞ്ഞില്ലേ നിങ്ങൾ? എന്നിട്ട് ആ ഒരൊറ്റ കാര്യം എന്തിനു മറച്ചു വെച്ചു? ഏത് കാര്യമാണെന്ന് അറിയില്ല അല്ലേ? പറയാതെ എങ്ങനെ അറിയും? പാണ്ഡിക്കലത്തിൻ്റെ കാര്യം? പാണ്ഡിക്കലമോ? ഓ, ഇനിയിപ്പോൾ അങ്ങനെയൊന്നും കേട്ടിട്ടില്ലായിരിക്കും. എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. നാളെ നമുക്ക് ജോലിക്ക് പോകേണ്ടതല്ലേ? ഞാൻ ചോറ് തിളപ്പിച്ച് തെർമൽ കുക്കറിൽ വെക്കാമെന്ന് കരുതി. എന്നിട്ടെന്താ? അമ്മ സമ്മതിച്ചില്ല. അതെന്താ? കുന്തം പാണ്ഡിക്കലത്തിലെ ചോറ് വെക്കാവൂന്ന്, അതും വിറകടുപ്പിൽ. രാവിലെ ആദ്യം അരി അടുപ്പത്തിട്ട് കഴിഞ്ഞേ മറ്റെന്തും ചെയ്യാവൂന്ന്, അതും കുളിച്ചിട്ട്. സ്കൂളിൽ പോകുന്ന കാലം തൊട്ടേ ഞാൻ രാവിലെ മേല് കഴുകാറേ ഉള്ളൂ, തല കുളിക്കാറില്ല. അത് സാരമില്ല, ശീലമായിക്കോളൂ. അങ്ങനെ എൻ്റെ ശീലം മാറ്റാൻ നോക്കണ്ട. പിന്നെ ഇപ്പൊ ആരാ പാണ്ഡിക്കലത്തിലൊക്കെ ചോറ് വെക്കുന്നേ? എല്ലാ പാണ്ഡിക്കലങ്ങളെയും പരിചയപ്പെടുത്തി തന്നു അമ്മ. ആ പത്തായപ്പുരയിൽ പല വലിപ്പത്തിലുള്ള എത്ര പാണ്ഡിക്കലങ്ങൾ! ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. എല്ലാത്തിനും ഓരോ കഥയുണ്ടത്രേ. അമ്മയെ ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ അച്ഛൻ ആദ്യമായി വാങ്ങിക്കൊടുത്തത് പാണ്ഡിക്കലയെ എന്ന് വിളിച്ചു കൂകി വന്ന ഒരു പാണ്ഡിക്കാരനോട് ലക്ഷണമൊത്ത ഒരു പാണ്ഡിക്കലാത്രേ. ഇതൊന്നും എനിക്കറിയില്ല. ഇതുമാത്രമൊന്നുമല്ല, തലവേദന എടുക്കുന്നുവെന്ന് പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ട് പോകുന്നതാ. തൽക്കാലം വന്ന് കിടക്ക്, നേരെ ഒരുപാടായി. പാണ്ഡിക്കലത്തിന്റെ കാര്യം അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കില്ല. ഇതിനൊരു തീരുമാനം പറ, എന്നിട്ട് കിടക്കാം. ഏതിന്? പാണ്ഡിക്കലത്തിന്. അച്ഛനെ പോലെ ഞാനും വാങ്ങിച്ചു തരട്ടെ. എന്ത്, ഒരു പാണ്ഡിക്കലം? എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മയോട് ഞാൻ അന്നേ പറഞ്ഞതാ എനിക്ക് ഈ നാട്ടിൻപുറ കല്യാണം വേണ്ടെന്ന്. താനൊന്നുമില്ലെങ്കിലും ഒരു ടീച്ചറല്ലേടോ, പാണ്ഡിക്കലത്തിൽ ചോറ് വെക്കുന്നതിൻ്റെ പേരിൽ ഇത്ര പരാതിയും പരിഭവം എന്തിന്? നിങ്ങൾക്കത് പറയാം, കഷ്ടപ്പെടുന്നത് ഞാനല്ലേ. ആരാണോ ഈ പാണ്ഡിക്കലം കണ്ടുപിടിച്ചത്? എടോ, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് കേട്ടിട്ടില്ലേ? ഇവിടെയും ആ നന്മയുണ്ടെടോ. അമ്മ എന്നും അതിരാവിലെ എണീക്കും, ചോറൊക്കെ വിറകടുപ്പിൽ അമ്മ വെച്ചോളും, താൻ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. പക്ഷെ ഒരു നാൾ അമ്മയ്ക്ക് വയ്യാതായാൽ അമ്മ ചെയ്യുന്ന ജോലിയൊക്കെ താൻ ചെയ്യണം, പാണ്ഡിക്കലത്തിൽ ചോറ് വെക്കുന്നത് ഉൾപ്പെടെ. അതുകൊണ്ട് അമ്മയുടെ ആരോഗ്യത്തിനായി നന്നായി പ്രാർത്ഥിച്ചിട്ട് വന്നു കിടന്നോളൂ. ഈശ്വര, ദാമ്പത്യത്തിൽ പാണ്ഡിക്കലത്തിൽ ഇത്രയും സ്ഥാനമുണ്ടെന്ന് ആരറിഞ്ഞു? ഇനിയിപ്പോൾ മറ്റേ കാര്യം പറഞ്ഞില്ലെങ്കിൽ അതും കുഴപ്പമായാലോ, പറഞ്ഞേക്കാം. അതേ, പറയാത്തതായി ഇനിയുമുണ്ട് കാര്യങ്ങൾ. ഓഹോ, ഇനിയുമുണ്ടോ? കേൾക്കട്ടെ. പിന്നെ തന്നെ തൻ്റെ വീട്ടിൽ നിന്നോ കൂട്ടുകാരോ എല്ലാം വിളിച്ചാലോ, താൻ അങ്ങോട്ട് വിളിച്ചാലോ അമ്മയ്ക്ക് മനസ്സിലാവില്ലല്ലോ എന്ന് കരുതി ചാണകത്തിൻ്റെയും കോഴിക്കാഷ്ടത്തിൻ്റെയും പാണ്ടിക്കലത്തിൻ്റെയും ഒക്കെ കാര്യം ഇംഗ്ലീഷിൽ വെച്ച് കാച്ചിയേക്കരുത്. അതെന്താ, അമ്മയ്ക്ക് തന്നേക്കാൾ പഠിപ്പുണ്ട്. ഏ, ഇത്രയും ഞെട്ടേണ്ട കാര്യമില്ല. അപ്പോൾ അച്ഛനോ? അച്ഛന് 7-ാം ക്ലാസ്. ഏ, അതെങ്ങനെ? അതോ, പ്രീഡിഗ്രി കഴിഞ്ഞ് തുടർന്ന് പഠിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പഠിപ്പ് നിർത്തിയതാണ് അമ്മ. അച്ഛൻ്റെ ആലോചന വീട്ടുകാർക്ക് അനുഗ്രഹമായിട്ടാണ് തോന്നിയത്. ഇത്രയും വലിയ തറവാട്ടിലേക്ക് മകളെ അയക്കുന്നതിൽ സന്തോഷമായിരുന്നു അവർക്ക്. അമ്മയ്ക്കോ മറ്റെന്ത് നിവൃത്തി? കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മയുടെ ആഗ്രഹം പറഞ്ഞു, സംഗീതം പഠിക്കണം. അച്ഛൻ്റെ അച്ഛൻ സമ്മതിച്ചില്ല. പക്ഷേ അച്ഛനും അച്ഛമ്മയും സന്തോഷിക്കുകയാണ് ചെയ്തത്. അതെന്താ, അച്ഛന് വിക്കുണ്ടായിരുന്നു. അത് കാരണം കല്യാണം നടക്കാതിരിക്കുകയായിരുന്നു. അച്ഛൻ പഠിത്തം നിർത്താൻ കാരണവും വിക്ക് എന്ന വില്ലനാണ്. വിക്കുള്ള മകന്റെ ഭാര്യ സംഗീതജ്ഞയാകുന്നതിൽ അമ്മ അഭിമാനിച്ചു. അവർ അമ്മയെ പഠിപ്പിച്ചു. മ്യൂസിക് എംഎയാണ് അമ്മ. കച്ചേരിയൊക്കെ നടത്തുമായിരുന്നു. സംഗീത ക്ലാസ് നടത്തിയിരുന്നു. അച്ഛൻ്റെ മരണശേഷം പാട്ട് ഉപേക്ഷിച്ചു അമ്മ. ഉപേക്ഷിച്ചു എന്ന് പറയാനും പറ്റില്ല. അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് അച്ഛൻ ഇഷ്ടപ്പെട്ട കീർത്തനം പാടി കേൾപ്പിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ ഒളിച്ചു നിന്ന് കേൾക്കും. താനെന്താ കണ്ണു നിറച്ചിരിക്കുന്നേ? ഞാൻ തന്നെ രാവിലെ എണീറ്റ് കുളിച്ച് പാണ്ടിക്കലത്തിൽ ചോറ് വെച്ചോളാം. ഇത്രയും കാലം അമ്മ ചെയ്തത് ഇനി ഞാൻ ചെയ്തോളാം. എൻ്റെ കൂടെ ഒന്ന് വരുമോ? എനിക്ക് അമ്മയോട് സോറി പറയണം. എന്തിന്? അതെ, ഞാനെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ ഇംഗ്ലീഷിൽ സോറി ഒന്നും പറയണ്ട അമ്മയോട്. നിന്റെ ഇംഗ്ലീഷ് അത്ര പോരാന്ന് മലയാളത്തിൽ ചിരിച്ചോണ്ട് ഇംഗ്ലീഷിൽ പറഞ്ഞായിരുന്നു അമ്മ. പാണ്ടിക്കലത്തിന് നീ എന്തോ ഇംഗ്ലീഷിൽ പറഞ്ഞത്? ചാണകത്തിൻ്റെ ഇംഗ്ലീഷ് കറക്റ്റായിട്ട് അറിയാം. അത് പിന്നെ തലയിലുള്ളതാണല്ലോ. ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും. തീർച്ചയായും. പിന്നെ ആ പാണ്ടിക്കലത്തിന് ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് ആരോടും പറയല്ലേ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് LR മധുചന്ദ്രൻ.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നു. താനും കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവദ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്ന് പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ. ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞു.

പോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമീ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തുപാട്ടായിരിക്കുന്നു, അതൊരു ഉറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പരീക്ഷാ സംവിധാനത്തെ സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ശക്തവും ഭാവി സജ്ജവുമായ കയറ്റുമതി ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഓണക്കാലത്ത് വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കിറ്റ് വിതരണം 10 ആഗസ്റ്റ് ആരംഭിക്കും. പാക് അധിനിവേശ കാശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. പരീക്ഷാ സംവിധാനത്തെ സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പുതിയ പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. പൊതുപരീക്ഷകളുടെ വിശ്വാസ്യത സംരക്ഷിച്ച് വിദ്യാർത്ഥികൾക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബിൽ പാസായതിൽ രാജ്യത്തെ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ട ആരെയും വെറുതെ വിടില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
1: ചോദ്യപേപ്പർ ചോർത്തുന്നവർക്ക് പരമാവധി 10 വർഷം വരെ തടവും കർശന പിഴയും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. പരീക്ഷാ തട്ടിപ്പ് നടത്തുന്ന സംഘടിത മാഫിയകൾക്ക് 10 കോടി രൂപ വരെ പിഴ ചുമത്തും. പരീക്ഷാ ക്രമക്കേട് കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. ഇത്തരം കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക അതിവേഗ കോടതികളും പ്രത്യേക പ്രോസിക്യൂട്ടർമാരെയും നിയോഗിക്കും. 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി വിധി പ്രഖ്യാപിക്കണമെന്നാണ് വ്യവസ്ഥ. തട്ടിപ്പിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ അന്വേഷണ ഏജൻസികൾക്ക് അധികാരം നൽകുന്നതോടൊപ്പം ക്രമക്കേടിൽ പങ്കാളികളാകുന്ന പരീക്ഷാ ഏജൻസികൾക്കും കോച്ചിംഗ് സെന്ററുകൾക്കും 4 വർഷം വരെ വിലക്കേർപ്പെടുത്താനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വന്ദേ മാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. പുതിയ ബിൽ പ്രകാരം വന്ദേ മാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 കൂടിയോ ശിക്ഷ ലഭിക്കും. ലഹരി ഉപയോഗത്തിനെതിരായ നശാമുക്ത യുവഭോർ വികസിത ഭാരത പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പ്രചാരണ പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, കായിക മത്സരങ്ങൾ, വാക്കത്തോണുകൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 2026 10ാം പതിപ്പിന്റെ പ്രമേയം കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പ്രകാശനം ചെയ്തു. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഫോറമായ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 7 മുതൽ 10 വരെ ന്യൂഡൽഹിയിൽ നടക്കും. സൃഷ്ടി, സുരക്ഷ, സശക്ത സംവർദ്ധൻ എന്നീ 4 സംരംഭങ്ങളിലൂടെയാകും IMC-യുടെ 10ാം പതിപ്പ് സംഘടിപ്പിക്കുകയെന്ന് മന്ത്രി പറഞ്ഞു.
2: IMC 2025 discussed about the world's capabilities. But this year we should also discuss about our responsibilities as a generation across the world. And the history of the telecommunications enterprise has always been a history of expanding human possibilities. Scale also is not measured only by the height of the technology but the depth of its effect.
0: വാർത്താവിനിമയ വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ ആഗോള സാങ്കേതിക വിദ്യാരംഗത്തെ പ്രമുഖർ, ടെലികോം ഓപ്പറേറ്റർമാർ, സ്റ്റാർട്ടപ്പുകൾ, നിക്ഷേപകർ, ഗവേഷകർ, നയരൂപകർത്താക്കൾ അടക്കമുള്ളവർ പങ്കെടുക്കും. കയറ്റുമതി പ്രൊമോഷൻ കൌൺസിലുകളുടെയും വ്യവസായ അസോസിയേഷനുകളുടെയും പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്തേകുകയും വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ശക്തവും ഭാവി സജ്ജവുമായ കയറ്റുമതി ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ യോഗം വിലയിരുത്തി. ആഗോള വിപണിയിൽ ഇന്ത്യയുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങളും യോഗം ചർച്ച ചെയ്തു. ഒഡീഷയിൽ കനത്ത മഴയും നദികളിലെ ജലനിരപ്പ് ഉയർന്നതും മൂലം വെള്ളപ്പൊക്കം രൂക്ഷമാകുന്നു. മഴക്കെടുതികളിൽ 4 പേർക്ക് ജീവൻ നഷ്ടമായി. ഏകദേശം 400,000 പേരെ വെള്ളപ്പൊക്കം ബാധിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. കേരളത്തിൽ ഇന്നു മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പ്രമോഷൻ കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം വലിയമല IISTയുടെ 14th ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഇന്ന് മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. മികച്ച പ്രകടനം കാഴ്ചവച്ച വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും. ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം, പ്ലാൻ സ്പേസ് 2 രജിസ്റ്റർ, സർക്കാർ സ്ഥാപനങ്ങളുടെ രജിസ്ട്രി, കാലഹരണപ്പെട്ട നിയമങ്ങളുടെ ഭേദഗതി ഉൾപ്പെടെ 5 പ്രധാന പരിഷ്കാരങ്ങൾക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഓണക്കാലത്ത് വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 16 ഇനങ്ങളടങ്ങിയ 600,000-ത്തിലധികം സൌജന്യ ഓണക്കിറ്റുകൾ August 10 മുതൽ 20 വരെ വിതരണം ചെയ്യും. കേരളത്തിൽ ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. സെൻസസ് 1st ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യ കണക്കെടുപ്പ് ആരംഭിക്കും. വൈദ്യുതി കണക്ഷനുകൾ നൽകുമ്പോൾ കിലോവാട്ട് അടിസ്ഥാനത്തിൽ ചെലവുകൾ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട KSEB യുടെ ആവശ്യത്തിന്മേൽ സംസ്ഥാന വൈദ്യുതി നിയന്ത്രണ കമ്മീഷൻ August 6 തെളിവെടുപ്പ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ SmithyM Pallurithi.
3: വൈദ്യുതി കണക്ഷനുകൾ നൽകുമ്പോൾ 1 കിലോവാട്ട് വരെയുള്ള ലോ ടെൻഷൻ സിംഗിൾ ഫേസ് കണക്ഷനുകൾക്ക് 2,500 രൂപയും 7 കിലോവാട്ട് മുതൽ 10 കിലോവാട്ട് വരെയുള്ള 3 ഫേസ് കണക്ഷനുകൾക്ക് 10,000 രൂപയും ഈടാക്കണം എന്നതാണ് KSEB യുടെ ആവശ്യം. ഹൈടെൻഷൻ കണക്ഷനുകൾക്ക് കിലോവാട്ടിന് 2,000 രൂപ മുതലുള്ള നിരക്കുകളും നിർദ്ദേശിച്ചിട്ടുണ്ട്. August 6 തിരുവനന്തപുരത്ത് നടത്തുന്ന തെളിവെടുപ്പിൽ നേരിട്ട് പങ്കെടുക്കുകയോ തപാലോ ഇമെയിലോ വഴി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയോ ചെയ്യാനാകും.
0: കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി ഇന്ത്യ 8th സ്ഥാനത്ത്. 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെട്ടതാണ് മെഡൽ നേട്ടം. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഫൈനലിൽ ദിലീപ് മഹാദു സ്വർണവും മുഹമ്മദ് ബേസിൽ വെള്ളിയും നേടി. പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യ ചരിത്രം രചിച്ചു. 2 കോമൺവെൽത്ത് ഗെയിംസ് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജമ്പറായി ശ്രീശങ്കർ മാറി. വനിതകളുടെ ഭാരോദ്വഹനത്തിൽ ഹർജിന്ദർ കൌർ വെള്ളി നേടി. പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗ് വെള്ളി നേടി. ഈ വിഭാഗത്തിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ആദ്യ മെഡൽ നേട്ടമാണിത്. രാജ്യത്തിനായി മെഡൽ നേടാനായതിൽ അഭിമാനമുണ്ടെന്ന് ഗുൽവീർ സിംഗ് പറഞ്ഞു. പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്ന് ഉച്ചയോടെ കളത്തിലിറങ്ങും. പാക് അധിനിവേശ കാശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ. റവാലക്കോട്ടിൽ നിന്ന് മുസാഫറാബാദിലേക്ക് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചിന് നേരെ പാകിസ്ഥാൻ സേന നടത്തിയ വെടിവയ്പ്പിൽ 40-ലധികം സാധാരണക്കാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പരീക്ഷാ സംവിധാനത്തെ സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ശക്തവും ഭാവി സജ്ജവുമായ കയറ്റുമതി ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കിറ്റ് വിതരണം ആഗസ്റ്റ് 10 ആരംഭിക്കും. പാക് അധിനിവേശ കശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
4: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ചില രാത്രികൾ അങ്ങനെയാണ്, പുറത്ത് മഴ പെയ്യുന്നുണ്ടാകും. മുറിക്കുള്ളിൽ എല്ലാ ലൈറ്റുകളും അണഞ്ഞു കഴിഞ്ഞിരിക്കും. മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ മാത്രം ഇടയ്ക്കിടെ തെളിഞ്ഞു മങ്ങും. ഉറക്കം വരാത്ത ഏതോ നിമിഷത്തിൽ പെട്ടെന്ന് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു മുഖം മനസ്സിലേക്ക് കടന്നുവരും. ഒരുപക്ഷേ അതൊരിക്കലും തിരികെ വരില്ലെന്ന് ഉറപ്പുള്ള ഒരാളായിരിക്കും. ഒരിക്കലും പറയാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു വാക്കായിരിക്കും. പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ഒരു സ്വപ്നമായിരിക്കും. ആ നിമിഷം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും, എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നത്? ജീവിതത്തിൽ നമ്മൾ ആയിരക്കണക്കിന് ആളുകളെ കണ്ടിട്ടുണ്ട്, എണ്ണമറ്റ ദിവസങ്ങൾ കടന്നുപോയിട്ടുണ്ട്, വിജയങ്ങളും പരാജയങ്ങളും വന്നുപോയിട്ടുണ്ട്. എന്നാൽ ചില സംഭവങ്ങൾ മാത്രം വിചിത്രമായി മനസ്സിൽ കിടക്കുന്നു. കാലം എത്ര മുന്നോട്ട് പോയാലും അവ പിന്നിൽ നിന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യ മനസ്സിന്റെ ഈ രഹസ്യം വെറും വികാരങ്ങളുടെ കളിയല്ല, അതിനു പിന്നിൽ ഒരു ശാസ്ത്രമുണ്ട്. ഒരു നൂറ്റാണ്ടിനടുത്ത് പഴക്കമുള്ള, ഇന്നും മനഃശാസ്ത്ര ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം, അതാണ് സ്വെഗാർണിക് എഫക്റ്റ്. മനുഷ്യന്റെ തലച്ചോറിനെ കുറിച്ചുള്ള ഏറ്റവും കൗതുകകരമായ സത്യങ്ങളിൽ ഒന്നാണ് ഇത് പറയുന്നത്. പൂർത്തിയായ കാര്യങ്ങൾ തലച്ചോറ് മറക്കുന്നു, പൂർത്തിയാകാത്ത കാര്യങ്ങൾ അത് മറക്കാൻ വിസമ്മതിക്കുന്നു. ഈ കഥ തുടങ്ങുന്നത് 1920കളിലെ വിയന്നയിലെ ഒരു ചെറിയ റെസ്റ്റോറന്റിൽ നിന്നാണ്. അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയിരുന്ന യുവ മനഃശാസ്ത്രജ്ഞനായ ബ്ലൂമ സെഗാർണിക് ഒരു വിചിത്ര കാര്യം ശ്രദ്ധിച്ചു. റെസ്റ്റോറന്റിലെ വെയിറ്റർമാർ ഉപഭോക്താക്കളുടെ ഓർഡറുകൾ ഒന്നും എഴുതി വയ്ക്കുന്നില്ല, എന്നിട്ടും 10 ഓർഡറുകൾ വരെ അവർ കൃത്യമായി ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. അതവരെ അത്ഭുതപ്പെടുത്തി. എന്നാൽ അതിലും അത്ഭുതകരമായ കാര്യം പിന്നീട് സംഭവിച്ചു. ഭക്ഷണം വിളമ്പി ബില്ല് നൽകി ഉപഭോക്താവ് പോയി കഴിഞ്ഞാൽ ആ വെയിറ്റർക്ക് ആ ഓർഡറുകളെ കുറിച്ച് ഒന്നും ഓർമ്മയില്ലായിരുന്നു. കുറച്ചു മുമ്പ് മനസ്സിൽ വളരെ വ്യക്തമായുണ്ടായിരുന്ന വിവരങ്ങൾ എങ്ങനെ ഇത്ര പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു? ഈ ചോദ്യമാണ് പിന്നീട് മനഃശാസ്ത്ര ചരിത്രത്തിലെ പ്രശസ്തമായൊരു ഗവേഷണത്തിലേക്ക് നയിച്ചത്. സെഗാർണിക്കും അവരുടെ സഹപ്രവർത്തകരും ചേർന്ന് നിരവധി പരീക്ഷണങ്ങൾ നടത്തി. ആളുകൾക്ക് ചില ജോലികൾ ചെയ്യാൻ നൽകി, ചില ജോലികൾ പൂർത്തിയാക്കാൻ അനുവദിച്ചു, ചിലത് പാതി വഴിയിൽ നിർത്തിവച്ചു. പിന്നീട് അവരോട് ഏത് ജോലികളാണ് ഓർമ്മയിലുള്ളത് എന്ന് ചോദിച്ചു. ഫലം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ജോലികൾ ആളുകൾ വളരെ വ്യക്തമായി ഓർത്തു, പൂർത്തിയാക്കിയ ജോലികൾ അത്ര വ്യക്തമായി ഓർമ്മയുണ്ടായിരുന്നില്ല. ഇന്ന് മനഃശാസ്ത്രത്തിന്റെ ക്ലാസിക് കണ്ടെത്തലുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന സെഗാർണിക് എഫക്റ്റ് അങ്ങനെയാണ് ജനിച്ചത്. എന്നാൽ ഇതിനു പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? നമ്മുടെ തലച്ചോറ് ഒരു വിചിത്ര സ്വഭാവമുള്ള അവയവമാണ്. ഒരു കാര്യം തുടങ്ങുമ്പോൾ അത് ആ ജോലിയെ ഒരു ഓപ്പൺ ലൂപ്പായി രേഖപ്പെടുത്തുന്നു. ലളിതമായി പറഞ്ഞാൽ, ഒരു ജോലി പൂർത്തിയാകുന്നത് വരെ അത് മനസ്സിന്റെ പശ്ചാത്തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരു സിനിമ കാണാൻ തുടങ്ങിയിട്ട് അവസാന ഭാഗം കാണാതെ നിർത്തിയാൽ എന്ത് സംഭവിക്കും? അടുത്ത ദിവസം വരെ അതിന്റെ ക്ലൈമാക്സ് എന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഒരു നോവലിന്റെ അവസാന അധ്യായം വായിക്കാതെ പുസ്തകം അടച്ചുവെച്ചാൽ അവസാനം എന്തായിരിക്കുമെന്ന് മനസ്സ് നിരന്തരം അന്വേഷിക്കും. ഒരു പ്രണയബന്ധം വ്യക്തമായ ഒരു അവസാനമില്ലാതെ അവസാനിച്ചാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും മനസ്സ് അതിലേക്ക് തിരിച്ചു പോകും. കാരണം തലച്ചോറിന് അപൂർണത ഇഷ്ടമല്ല, അതിന് അവസാനങ്ങൾ വേണം. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, അവസാനിക്കാത്ത കഥകൾ, പറയാതെ പോയ വാക്കുകൾ, പൂർത്തിയാകാത്ത സ്വപ്നങ്ങൾ, ഇവയെല്ലാം തലച്ചോറിന്റെ മെമ്മറി സിസ്റ്റത്തിൽ അപൂർണ ഫയലുകളായി കിടക്കുന്നു. കമ്പ്യൂട്ടറിൽ തുറന്നുവച്ച നിരവധി ടാബുകൾ പോലെയാണവ. ഓരോന്നും ചെറിയ അളവിൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾക്ക് വ്യക്തമായ കാരണമൊന്നുമില്ലാതെ മാനസിക ക്ഷീണം അനുഭവപ്പെടുന്നത്. ഇന്നലത്തെ പ്രശ്നങ്ങൾ കൊണ്ടല്ല, 5 വർഷം മുൻപ് അവസാനിക്കാതെ കിടക്കുന്ന ഒരു മാനസിക അധ്യായം കൊണ്ടാകാം. സെഗാർണിക് എഫക്റ്റിന്റെ സ്വാധീനം ഏറ്റവും വ്യക്തമായി കാണാൻ കഴിയുന്ന മേഖല പ്രണയമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കവിതകളും ഗാനങ്ങളും ജനിച്ചത് സന്തോഷകരമായ പ്രണയങ്ങളെക്കുറിച്ചല്ല, അപൂർണമായ പ്രണയങ്ങളെക്കുറിച്ചാണ്. ഇതിനൊരു കാരണമുണ്ട്. പൂർണ്ണത സമാധാനം നൽകുന്നു, അപൂർണത കഥകൾ സൃഷ്ടിക്കുന്നു. ഒരു ബന്ധം വ്യക്തമായ ക്ലോഷറോടെ അവസാനിച്ചാൽ കാലക്രമേണ അത് മനസ്സിൽ നിന്ന് മാഞ്ഞുപോകും. എന്നാൽ ഒരു ബന്ധം പെട്ടെന്ന് അവസാനിച്ചാൽ, ഒരു ദിവസം സംസാരിച്ചിരുന്നവർ അടുത്ത ദിവസം അപ്രത്യക്ഷമായാൽ, ഒരു എന്തുകൊണ്ട് എന്ന ചോദ്യം മാത്രം ബാക്കിയാക്കി ആരെങ്കിലും നടന്നുപോയാൽ, അവിടെ സെഗാർണിക് എഫക്റ്റ് പ്രവർത്തനം ആരംഭിക്കുന്നു. മനസ്സ് വീണ്ടും വീണ്ടും അതേ ഓർമ്മകളിലേക്ക് മടങ്ങും. അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ഒരവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ, അവൾ സത്യത്തിൽ എന്താണ് ചിന്തിച്ചിരുന്നത്, അവൻ എന്നെ സ്നേഹിച്ചിരുന്നോ, ഇങ്ങനെ അവസാനമില്ലാത്ത ചോദ്യങ്ങൾ. കാരണം കഥ അവസാനിച്ചിട്ടില്ല, അത് അബോധ മനസ്സിൽ ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു പഴയ പ്രണയത്തെ മറക്കാൻ നമ്മൾക്ക് കഴിയാത്തത്. നമ്മൾ ആ വ്യക്തിയെ ഓർക്കുന്നത് കൊണ്ടല്ല, നമ്മൾ പൂർത്തിയാകാത്ത കഥയെ ഓർക്കുന്നത് കൊണ്ടാണ്. അവിടെയാണ് സെഗാർണിക് എഫക്റ്റ് മനുഷ്യഹൃദയത്തിന്റെ ഏറ്റവും സ്വകാര്യമായ ഇടങ്ങളിലേക്ക് കടന്നുവരുന്നത്. മനുഷ്യന്റെ തലച്ചോറിനെ കുറിച്ചറിയുമ്പോൾ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നാം യുക്തിസഹമായ തീരുമാനങ്ങൾ എടുക്കുന്ന ജീവികളാണെന്ന് സ്വയം വിശ്വസിക്കുമ്പോഴും, നമ്മുടെ ജീവിതത്തിലെ പല തീരുമാനങ്ങളെയും നിയന്ത്രിക്കുന്നത് പലപ്പോഴും വികാരങ്ങളും പ്രതീക്ഷകളും അപൂർണതകളും ചേർന്ന ഒരു അദൃശ്യ ലോകമാണ്.

സെഗാർണിക് എഫക്ട് വെറും ഓർമ്മയുടെ പ്രശ്നമല്ല, അതിന്റെ വേരുകൾ നമ്മുടെ മസ്തിഷ്കത്തിലെ ന്യൂറോ കെമിസ്ട്രിയിലേക്ക് വരെ നീളുന്നു. ഒരു കാര്യം തുടങ്ങുമ്പോൾ തലച്ചോറിൽ ചെറിയൊരു പ്രതീക്ഷ ജനിക്കുന്നു. ആ പ്രതീക്ഷയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ഈ പ്രക്രിയയിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ഡോപ്പമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. പലരും കരുതുന്നത് പോലെ ഡോപ്പമിൻ സന്തോഷത്തിന്റെ ഹോർമോൺ മാത്രമല്ല, യഥാർത്ഥത്തിൽ അത് പ്രതീക്ഷയുടെ രാസവസ്തുവാണ്. ഒരു കാര്യം പൂർത്തിയാക്കിയാൽ ലഭിക്കാനിരിക്കുന്ന പ്രതിഫലം മുൻകൂട്ടി അനുഭവിക്കുന്ന സംവിധാനമാണ് ഡോപ്പമിൻ. ഒരു നോവൽ വായിക്കാൻ തുടങ്ങുമ്പോൾ, ഒരു സിനിമ കാണുമ്പോൾ, ഒരു പ്രണയബന്ധത്തിലേക്ക് കടക്കുമ്പോൾ, ഒരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ, എല്ലായിടത്തും ഡോപ്പമിൻ നമ്മോട് ഒരു വാഗ്ദാനം.

ഇനി എന്തോ സംഭവിക്കാൻ പോകുന്നു. ഈ പ്രതീക്ഷയാണ് നമ്മെ മുന്നോട്ട് വലിക്കുന്നത്. പക്ഷെ കഥ പാതിവഴിയിൽ അവസാനിച്ചാലോ? ഉത്തരം കിട്ടാതെ പോയാലോ? ബന്ധം മുറിഞ്ഞു പോയാലോ? സ്വപ്നം തകർന്നു പോയാലോ? ഡോപമിൻ സംവിധാനം അപ്പോൾ ഒരു വിചിത്ര അവസ്ഥയിൽ കുടുങ്ങിപ്പോകുന്നു. പ്രതിഫലം ലഭിച്ചിട്ടില്ല, എന്നാൽ പ്രതീക്ഷ അവസാനിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് തലച്ചോർ ആ സംഭവത്തെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മെ നിർബന്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ലഭിച്ച കാര്യങ്ങളെക്കാൾ കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്നത്. മനഃശാസ്ത്രത്തിൽ ഇതുമായി അടുത്ത ബന്ധമുള്ള മറ്റൊരാശയമുണ്ട്, ഓഫ്സ്യാങ്കിന എഫക്ട്. സെഗാർണിക് എഫക്ട് പറയുന്നത് അപൂർണമായ കാര്യങ്ങൾ മനസ്സിൽ നിലനിൽക്കുമെന്നാണ്. എന്നാൽ ഓഫ്സ്യാങ്കിന എഫക്ട് അതിലും ഒരുപടി മുന്നോട്ട് പോകുന്നു. അപൂർണമായ കാര്യങ്ങൾ പൂർത്തിയാക്കാനുള്ള ശക്തമായ ആന്തരിക പ്രേരണ മനുഷ്യനിൽ ഉണ്ടാകുമെന്ന് അത് പറയുന്നു. ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും പെട്ടെന്ന് ഓഫ് ചെയ്താൽ വീണ്ടും കളിക്കാൻ തോന്നും. ഒരു പസിൽ പാതിവഴിയിൽ നിർത്തിയാൽ വീണ്ടും അതിലേക്ക് മടങ്ങിപ്പോകും. ഒരു പ്രണയബന്ധം വ്യക്തമായ അവസാനം കാണാതെ അവസാനിച്ചാൽ വർഷങ്ങൾക്ക് ശേഷവും അതിനെക്കുറിച്ച് അറിയാൻ മനസ്സാഗ്രഹിക്കും. കാരണം അപൂർണത മനുഷ്യ മനസ്സിന് അസ്വസ്ഥത സൃഷ്ടിക്കുന്നു. ഈ മനഃശാസ്ത്ര സത്യം ഏറ്റവും നന്നായി മനസ്സിലാക്കിയിരിക്കുന്നത് സിനിമാക്കാരും കഥാകൃത്തുക്കളുമാണ്. ഒരു സിനിമയുടെ ആദ്യ 10 മിനിറ്റിൽ തന്നെ ഒരു വലിയ രഹസ്യം അവതരിപ്പിച്ച് അതിന്റെ ഉത്തരം അവസാന ഭാഗത്തേക്ക് മാറ്റിവെക്കുന്നത് യാദൃശ്ചികമല്ല. ഓരോ സീരിയലും ഏറ്റവും നിർണായകമായ നിമിഷത്തിൽ അവസാനിക്കുന്നതും വെറുതെയല്ല. നായകൻ മരിച്ചോ? നായിക സത്യം തിരിച്ചറിഞ്ഞോ? കൊലയാളി ആരാണ്? ഈ ചോദ്യങ്ങളുമായി പ്രേക്ഷകൻ അടുത്ത എപ്പിസോഡ് വരെ ജീവിക്കണമെന്ന് സംവിധായകൻ ആഗ്രഹിക്കുന്നു. അവിടെയാണ് സെഗാർണിക് എഫക്ട് പ്രവർത്തിക്കുന്നത്. കഥ അവസാനിച്ചിട്ടില്ലാത്തതുകൊണ്ട് തലച്ചോർ അതിനെ വിട്ടുകളയുന്നില്ല. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വിജയകരമായ ടെലിവിഷൻ പരമ്പരകളും വെബ് സീരീസുകളും ക്ലിഫ് ഹാംഗർ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്. അപൂർണത പ്രേക്ഷകനെ പിടിച്ചു നിർത്തുന്നു. സിനിമയിൽ മാത്രമല്ല, ഇന്നത്തെ സോഷ്യൽ മീഡിയ ലോകവും ഇതേ മനഃശാസ്ത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻ ശബ്ദം കേൾക്കുമ്പോൾ ഉടൻ നോക്കണമെന്ന തോന്നൽ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ആരെങ്കിലും സന്ദേശം അയച്ചിട്ടുണ്ട്, പക്ഷെ ആരാണ്, എന്താണ് പറഞ്ഞിരിക്കുന്നത്? അറിയാത്ത ഒരു ചെറിയ വിവരശൂന്യത അവിടെ രൂപപ്പെടുന്നു. തലച്ചോറിന് ആ ശൂന്യത സഹിക്കാൻ കഴിയില്ല. അത് നിറയ്ക്കാൻ നാം മൊബൈൽ തുറക്കുന്നു. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ പോലും ഇതേ തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. സീ മോർ, കണ്ടിന്യൂ വാച്ചിങ്, നെക്സ്റ്റ് എപ്പിസോഡ് എന്നിങ്ങനെ നിരന്തരം നമ്മെ അടുത്ത ഉള്ളടക്കത്തിലേക്ക് തള്ളിവിടുന്നു. കാരണം മനുഷ്യ മസ്തിഷ്കം പൂർത്തിയാകാത്ത കാര്യങ്ങളിൽ നിന്ന് സ്വാഭാവികമായി അകന്നുപോകാൻ കഴിയാത്ത ഒരു അവയവമാണ്. ഇതേ പ്രതിഭാസം നമ്മുടെ വ്യക്തിജീവിതത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് യഥാർത്ഥ വേദന പരാജയത്തിൽ നിന്നല്ല ഉണ്ടാകുന്നത്, പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ലക്ഷ്യങ്ങളിൽ നിന്നാണ്. ഡോക്ടറാകാൻ ആഗ്രഹിച്ച ഒരാൾ, പുസ്തകം എഴുതണമെന്ന് സ്വപ്നം കണ്ട ഒരാൾ, സംഗീതജ്ഞനാകാൻ ആഗ്രഹിച്ച ഒരാൾ, വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ മനസ്സിൽ ആ സ്വപ്നങ്ങൾ ജീവനോടെ തുടരാം. കാരണം അവ പരാജയപ്പെട്ടിട്ടില്ല, അവ പൂർത്തിയാകാതെ നിൽക്കുകയാണ്. അതിനാലാണ് ചിലപ്പോൾ 50-ാം വയസ്സിലും 60-ാം വയസ്സിലും ആളുകൾ പഴയ സ്വപ്നങ്ങളിലേക്ക് തിരിച്ചു പോകുന്നത്. തലച്ചോറിന് അവ ഇപ്പോഴും അടച്ചുപൂട്ടാത്ത അധ്യായങ്ങളാണ്. ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: മനസ്സിനെങ്ങനെ ക്ലോഷർ ലഭിക്കും? എങ്ങനെ അപൂർണതയുടെ ഭാരത്തിൽ നിന്ന് മോചനം നേടാം? ഇതിനുള്ള ഉത്തരങ്ങൾ മനഃശാസ്ത്രം ഇന്ന് വ്യക്തമായി നൽകുന്നുണ്ട്. ഒന്നാമതായി, അപൂർണമായ കാര്യങ്ങളെ വ്യക്തമായി തിരിച്ചറിയണം. നമ്മെ അലട്ടുന്ന ഓർമ്മ യഥാർത്ഥത്തിൽ ആരെയാണോ എന്തിനെയാണോ സംബന്ധിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ നഷ്ടപ്പെട്ട വ്യക്തിയെ ഓർക്കുകയല്ല ചെയ്യുന്നത്, നഷ്ടപ്പെട്ട സാധ്യതകളെയാണ് ഓർക്കുന്നത്. രണ്ടാമതായി, എഴുതുക. ജേർണലിംഗ് അഥവാ വികാരങ്ങൾ എഴുതി വയ്ക്കൽ തലച്ചോറിന് ക്ലോഷർ ലഭിക്കാൻ സഹായിക്കുമെന്ന് നിരവധി പഠനങ്ങൾ കാണിക്കുന്നു. പറയാൻ കഴിയാത്ത കാര്യങ്ങൾ പേപ്പറിൽ എഴുതുക, അയക്കാത്ത കത്തുകൾ എഴുതുക, പൂർത്തിയാകാത്ത സംഭാഷണങ്ങൾ എഴുതി അവസാനിപ്പിക്കുക, ഇത് അബോധ മനസ്സിന് ഒരവസാന ബിന്ദു നൽകുന്നു. മൂന്നാമതായി, ജീവിതത്തിലെ എല്ലാ കഥകൾക്കും
പരിപൂർണമായ അവസാനം ഉണ്ടാകണമെന്നില്ലെന്ന് അംഗീകരിക്കുക. ചില ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടാകില്ല. ചില ആളുകൾ തിരിച്ചുവരില്ല. ചില സ്വപ്നങ്ങൾ പൂർത്തിയാകില്ല. എന്നാൽ അതുകൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. ക്ലോഷർ എന്നത് എല്ലാ ഉത്തരങ്ങളും കണ്ടെത്തലല്ല, ഉത്തരങ്ങളില്ലാതെയും മുന്നോട്ടു പോകാൻ പഠിക്കുന്നതാണ്. ഒടുവിൽ സെഗാർണിക് എഫക്ട് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതായിരിക്കാം. മനുഷ്യ മനസ്സ് പൂർത്തിയാകാത്ത കാര്യങ്ങളെ മുറുകെ പിടിച്ചുവെക്കും. പക്ഷെ ജീവിതം മുന്നോട്ടു പോകുന്നത് പൂർത്തിയായ അധ്യായങ്ങളിലൂടെയല്ല, അപൂർണമായ അധ്യായങ്ങളെ സ്വീകരിക്കാനുള്ള ധൈര്യത്തിലൂടെയാണ്. എല്ലാ കഥകൾക്കും അവസാനമുണ്ടാകണമെന്നില്ല. എന്നാൽ എല്ലാ മനുഷ്യർക്കും മുന്നോട്ടു പോകാൻ കഴിയണം. അതായിരിക്കാം മാനസിക സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും മനോഹരമായ രൂപം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വാക്ക് എന്തൊരത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: വലിയൊരു വിപത്തിൽ നിന്നോ മരണത്തിൽ നിന്നോ അത്ഭുതകരമായി അല്ലെങ്കിൽ തികച്ചും അവിശ്വസനീയമായ വിധത്തിൽ രക്ഷപ്പെടുന്ന അവസ്ഥയാണ് മനഃശാസ്ത്രത്തിലും പൊതു സംഭാഷണങ്ങളിലും പ്രൊവിഡൻഷ്യൽ എസ്കേപ്പ്. ഇതിനെയാണ് പൊതുവെ ആളുകൾ ദൈവാധീനമുള്ള രക്ഷപ്പെടൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രൊവിഡൻഷ്യൽ എന്ന വാക്കിനർത്ഥം പ്രകൃതിയുടെയോ ദൈവത്തിന്റെയോ കാരുണ്യം അല്ലെങ്കിൽ മുൻകൂട്ടിയുള്ള കരുതൽ എന്നാണ്. മനുഷ്യന്റെ ബുദ്ധിക്കോ ശാസ്ത്രീയമായ യുക്തിക്കോ പെട്ടെന്ന് വിശദീകരിക്കാൻ കഴിയാത്ത വിധം കേവലം സെക്കൻഡുകളുടെയോ മില്ലിമീറ്ററുകളുടെയോ വ്യത്യാസത്തിൽ ഒരു ദുരന്തത്തിൽ നിന്ന് ഒരാൾ ജീവനോടെ പുറത്തു വരുമ്പോൾ നാം അതിനെ ഒരു അത്ഭുതമെന്ന് വിളിക്കുന്നു. ഭീകരമായ വാഹന അപകടങ്ങൾ, വിമാന അപകടങ്ങൾ, വലിയ കെട്ടിടങ്ങൾ തകർന്നു വീഴൽ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ ഒരു പോറൽ പോലും ഏൽക്കാതെ മനുഷ്യർ രക്ഷപ്പെടാറുള്ള സംഭവങ്ങൾ ഇതിനുദാഹരണങ്ങളാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ രക്ഷപ്പെട്ടവർ വിശ്വസിക്കുന്നത് തങ്ങളെക്കാൾ വലിയ ഏതോ ഒരു അദൃശ്യ ശക്തി അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ കരുതൽ തങ്ങൾക്ക് തുണയായി നിന്നു എന്നാണ്. ഭൗതികശാസ്ത്രപരമായി ഇതിനെ ആകസ്മികത അല്ലെങ്കിൽ ഭാഗ്യം എന്ന് വിളിക്കാമെങ്കിലും മനുഷ്യന്റെ മാനസിക ആരോഗ്യത്തിൽ ഈ പ്രതിഭാസത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. ഒരു പ്രൊവിഡൻഷ്യൽ എസ്കേപ്പ് അനുഭവിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ പലപ്പോഴും പൂർണ്ണമായി മാറാറുണ്ട്. മരണത്തിന്റെ അരികിൽ വരെ എത്തി തിരിച്ചു വരുന്നതിലൂടെ ജീവിതത്തിന്റെ വില അവർക്ക് കൂടുതൽ ബോധ്യപ്പെടുന്നു. പലരിലും ഇത് വലിയ തോതിലുള്ള ആത്മീയമായ മാറ്റങ്ങൾക്കും മറ്റുള്ളവരോട് കരുണ കാണിക്കാനുള്ള മനസ്സിനും നിസാര കാര്യങ്ങളെ ചൊല്ലി വിഷമിക്കാതിരിക്കാനുള്ള മാനസികാവസ്ഥയ്ക്കും കാരണമാകാറുണ്ട്. എന്നാൽ ഇതിന്റെ മറ്റൊരു വശം, ചിലരിൽ ഇത് സർവൈവർ ഗിൽറ്റ് എന്ന മാനസികാവസ്ഥയും ഉണ്ടാക്കാം. അതായത്, ഒപ്പമുണ്ടായിരുന്ന മറ്റുള്ളവർ മരണപ്പെടുകയും താൻ മാത്രം രക്ഷപ്പെടുകയും ചെയ്തല്ലോ എന്നോർത്തുണ്ടാകുന്ന കടുത്ത വിഷാദരോഗം. എങ്കിലും പ്രകൃതിയുടെ നിഗൂഢതകളെയും മനുഷ്യജീവിതത്തിന്റെ അനിശ്ചിതത്വത്തെയും ഓർമ്മിപ്പിക്കുന്ന, കേൾക്കുന്നവരിലും അനുഭവിക്കുന്നവരിലും ഒരുപോലെ വിസ്മയവും പ്രത്യാശയും നിറയ്ക്കുന്ന ഒന്നാണ് പ്രൊവിഡൻഷ്യൽ എസ്കേപ്പ് എന്ന ഈ അത്ഭുത പ്രതിഭാസം.

നമസ്തേ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്ക് വരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസസംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും ഉവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവറലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ് തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലിന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി, രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ, കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, മാസ്തുഹാര, കഥാവശേഷൻ, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: കരകാണ കടലലമേലെ മോഹപ്പൂങ്കുരുവി പറന്നേ, അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ, ഇളം തെന്നലീണം പാടിവാ. തെയ്യന്താര തെയ്യന്താര തെയ് തെയ് തെയ് തെയ് തെയ്, ഏതോ സ്വപ്നം പൂവണിഞ്ഞതോ.
2: അവിടെ നിന്നേ നിന്നെ കുറെ നാളായി ഞാൻ അന്വേഷിച്ചു നടക്കുന്നു.
3: എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ?
2: സഹായം വേണ്ട, മേടിച്ച പൈസ കൊണ്ടുതാ.
3: അവസ്ഥ നീ കളിക്കല്ലേ? ദേവി കണ്ടോ, ഗൾഫ് കേസാ, വളരെ അർജന്റായ ഒരു കാര്യത്തിനാണ് ഞാൻ പോകുന്നത്. നീ വണ്ടി വിട്.
2: അത് ശരിയാവൂല.
3: അവസരത്തിൽ നിനക്ക് സംഗതിയുടെ സീരിയസ്നെസ് മനസ്സിലാവില്ല.
2: എനിക്ക് തരാനുള്ള പൈസയുടെ സീരിയസ്നെസ് നിനക്കും മനസ്സിലാവില്ല. ആഴ്ചയിലാഴ്ച പുതിയ ഷർട്ടും പാന്റോട്ടും ജെത്തി നടക്കണം. പൈസ ചോദിക്കുമ്പോ എന്താ അത്ര വിഷമം?
3: എന്ത് വിഷമം? ഒരു വിഷമവും ഇല്ല. നിനക്കാണ് എത്ര രൂപ തരാം?
2: 900 രൂപ അങ്ങോട്ട് തരണം.
3: 900 രൂപ ഈ സൈക്കിളിന് ഒരാൾ 400 രൂപ വില പറഞ്ഞിട്ടുണ്ട്. ഇത് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്താൽ 400 രൂപ ഇങ്ങോട്ട് വാങ്ങിച്ചാൽ നിന്റെ കയ്യിലേക്ക് തന്നേക്കാം. ബാക്കി എത്ര രൂപ?
2: പോയത് 500 രൂപ.
3: 500 രൂപ. ഈ വാച്ചിന് ഒരു 300 രൂപയെങ്കിലും കിട്ടായിരിക്കോ? ഈ 300 രൂപ എന്റെ കയ്യിലേക്ക് കിട്ടേണ്ട താമസേ ഉള്ളൂ. നിനക്ക് അങ്ങ് തന്നേക്കാം. പിന്നെ എത്ര രൂപയുണ്ട്?
2: 200 രൂപയുണ്ട്.
3: 200 രൂപ ഇന്നെന്താഴ്ച? ഇന്ന് ബുധനാഴ്ച. ഇന്ന് ബുധൻ, ബുധൻ വ്യാഴം വെള്ളി ശനി. നമ്മുടെ കളത്തിലെ മഹാദേവനില്ലേ, ഈ ശനിയാഴ്ച അവൻ എനിക്കൊരു 300 രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 300 രൂപ ഇങ്ങോട്ട് കിട്ടി അതും തന്നേക്കാം. ബാക്കി എത്ര രൂപയുണ്ട്?
2: ബാക്കി 100 രൂപ ഞാൻ അങ്ങോട്ട് തരാം.
3: എനിക്ക് തരണം. അതെപ്പോ തരും?
2: തരൂന്ന് പറ.
3: അല്ല, ഇപ്പൊ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ളപ്പ തന്നാ മതി, എനിക്ക് യാതൊരു വിരോധമില്ല. നിന്നെ പോലെ വഴി പിടിച്ചിരുത്താൻ ഞാൻ ദരിദ്രവാസിയല്ല. അപ്പൊ വൈകിട്ട് കാണാം. ഓക്കെ, സമയങ്ങൾ.
2: ഉണ്ടോ
3: നിനക്ക ഗൾഫിലുള്ള നിന്റെ അമ്മാവൻ അയച്ചതാ? ഞാൻ പറഞ്ഞില്ലേ ഈ ആഴ്ച എനിക്ക് വിസ വരും. സ്നേഹം മാത്രമുള്ള എന്റെ മരുമവൻ പവിത്രന്.
2: ഓ
3: സോറി, വായിക്കേ. ഈ കത്ത് കിട്ടിയാലുടൻ നീ ബോംബേക്ക് വരിക. അവിടെ ദാദർ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഗരുഡ ഏജൻസിയിൽ ചെന്ന് കോഴിക്കോട്ടുകാരൻ ഹംസയെ കാണുക. നിന്റെ വിസ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അദ്ദേഹം നിന്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കും. ഇവിടെ ഷെയ്ഖിന്റെ കമ്പനിയിലെ മാനേജറായിട്ടാണ് നിനക്ക് ജോലി. ഉടനെ എത്തുക, ഷെയ്ഖ് നിന്നെ കാത്തിരിക്കുന്നു എന്ന് നിന്റെ ശങ്കരമ്മാവൻ.
2: നീ ഭാഗ്യവാനാണ്.
3: ഗൾഫിലെ ദൈവം നിന്നെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ കാര്യം
2: നീ പേടിക്കണ്ട. ഗൾഫിലെത്തി 2 മാസത്തിനുള്ളിൽ നിന്നെയും ബഷീറിനെ ഞാൻ നടത്തൂടാ.
3: അത് തന്നെ. ഓക്കെ.
2: എന്നിട്ട് ഗൾഫ് മരുഭൂമിയിലെ സ്വർണ്ണ കൊട്ടാരങ്ങളിൽ നമ്മൾ സുൽത്താൻമാരെ പോലെ വാഴൂടാ.
3: നീ എന്നാ പോകുന്ന?
2: എന്നാ പോകുന്നു? എപ്പോഴാ പോകുന്നു ചോദിക്ക്.
3: എപ്പോഴാ പോകുന്നത്?
2: ആ ഇപ്പൊ തന്നെ.
3: അളിയാ, എത്ര കാലമേടാ നമ്മൾ ഒരുമിച്ച് ഉണ്ടുറങ്ങി കഴിയുന്നു. സന്തോഷത്തിലും ദുഃഖത്തിലും കഷ്ടപ്പാടിലും ഒക്കെ നമ്മൾ ഒരുമിച്ചായിരുന്നു.
4: എത്ര എത്ര ഓണങ്ങളും ക്രിസ്മസുകളും നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ചു. വാടക വീട്ടിന്റെ വരാന്തയിൽ ആകാശത്തേക്ക് നോക്കിക്കിടന്നു നമ്മൾ എന്തെല്ലാം സ്വപ്നങ്ങൾ ചെയ്തു.
3: അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് നിന്നെ പിരിയാൻ തോന്നുന്നില്ല.
4: പോട്ടറ, എന്താ ചെയ്യ? ഹോട്ടലിൽ നിന്ന് പ്രസീദനൊക്കെ കിട്ടുന്ന നിസ്സാര വരുമാനം കൊണ്ട് എത്ര നാൾ നമ്മളിങ്ങനെ കഴിയും? എല്ലാം ദൈവം കാണിച്ചെന്ന വഴിയാ. താമസിയാ, നീയും രക്ഷപ്പെടും.
3: എനിക്കും രക്ഷപ്പെടണം.
4: ആ പിന്നെ എന്റെ കാര്യം ബഷീറോട് പറയാൻ പറ്റില്ല.
3: അത് ഞാൻ പറഞ്ഞോളാം.
4: പിന്നെ നാരായണിയമ്മയുടെ വീടിന്റെ വാടകയുടെ കാര്യം നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ.
3: ഞാൻ അവിടെ നിന്ന്
4: ഗൾഫിൽ ചെന്ന ഉടനെ ഡ്രാഫ്റ്റ് ആയിക്കില്ലടാ.
3: എന്നാ പിന്നെ നീ ഒന്നും പേടിക്കണ്ട, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. പിന്നെ അവിടെ ചെന്ന് ദിനാറുകൾ എണ്ണി മേടിക്കുമ്പോ നീ ഷെയ്ഖിനോട് എന്റെ കാര്യം പറയാൻ മറക്കരുത്.
4: സമയ എന്ന് ഞാൻ പോട്ടെ.
3: പോയി വരട്ടെ എന്ന് പറവോക്കറ. പിന്നെ എന്റെ വിസയുടെ കാര്യം മറക്കരുത്. ശങ്കരമാവനെ ഞാൻ പ്രത്യേകം അന്വേഷിച്ചതായി പറഞ്ഞു.
4: എങ്ങോട്ട യാത്ര?
3: നേരെ കിള്ളിക്കുറിച്ച് മംഗലത്തുള്ള അമ്മാവന്റെ വീട്ടിലേക്ക്, അതുവഴി മാപ്രാണത്തുള്ള അമ്മയുടെ മോളുടെ വീട്ടിലേക്ക്, പിന്നെ ബോംബെക്ക് അവിടെ നിന്ന് പറഞ്ഞ് ഗൾഫിലേക്ക്.
2: എനിക്കൊരു
3: ശവപ്പെട്ടി മേടിക്കാം.
2: ഊട്ടിയെങ്കിൽ ഊട്ടി, ക്ഷത്രിയനെങ്കിൽ ക്ഷത്രിയ, എന്തായാലും എന്റെ ശുക്രദശ തെളിഞ്ഞെന്നാണ് തോന്നുന്നത്. ആ അങ്ങനെ ഒരുത്തന്റെ ശല്യം ഒഴിവായി. നീ നോക്കിക്കോ, ഊട്ടിയിലെ സുഖശീതളമായ കാലാവസ്ഥയിൽ തൃപ്പത്തൂർ കോവിലകത്തെ തമ്പുരാനായി, എല്ലാ സ്വത്തുക്കളുടെ ഉടമയായി ഞാനൊരു രാജാവിനെ പോലെ വിലസുമ്പോ നീ ഗൾഫിലെ ചുട്ടു പൊള്ളുന്ന മണലാരണ്യത്തിൽ ഒരു തൊഴിൽ അന്വേഷിച്ച് തെണ്ടുകയായിരിക്കൂടാ.
5: എന്നമ്മേ, ഇനിയുണ്ടല്ലോ വേറൊരു കോപ്പൻ. അവൻ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പേ രക്ഷപ്പെടണം, അല്ലെങ്കിൽ ആകെ ചളവും.
6: എന്താ ലക്ഷ്മി?
7: ലക്ഷ്മി ഞാനാ.
6: എന്താ
7: കുറച്ച് ദിവസമല്ലേ ഇവിടുന്ന് പോയിട്ട്? ഞാൻ പിണക്കാം.
6: അങ്ങനെ പറയരുത്, ഞാൻ തകർന്നു.
7: ഇക്കോടെ കല്യാണമാണല്ലേ?
6: ആര് പറഞ്ഞു?
7: ജിമ്മി ചേട്ടനും പവിത്രൻ ചേട്ടനും എന്നോട് പറഞ്ഞു.
6: ആണോ? ഓരങ്ങനെ പറഞ്ഞ?
7: എന്താ ശരിയല്ലേ?
6: ശരിയല്ല, ഒട്ടും ശരിയല്ല. നമ്മുടെ കൽബ് കീഴടക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടി നമ്മൾ ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല. എന്നിട്ട് വേണ്ട നിക്കാഹ്?
8: ഇത് എക്സിബിഷനിൽ പഠിച്ചാണ്.
7: എടാ ബഷീർ, നിന്നെ ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു.
8: എന്താ വിശേഷം?
7: വിശേഷം തിരക്ക നാനുണ്ടോടാ നിനക്ക്? ഈ വീടിന്റെ വാടക വന്നിട്ട് എത്ര മാസമായി? ഞാനേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുകൊണ്ട് പണിയിച്ചതായി വീട്. സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ.
6: പടച്ചതിന്റെ കൃപകൊണ്ട് ഒരു കുഴപ്പമില്ല.
7: വാടക ഇനത്തിൽ തന്നെ എനിക്ക് 1000 രൂപ തരാനുണ്ട്. അതിന് എന്ന് കിട്ടാനാ? നേരെ നേരത്തിന് മൂക്കുമുട്ട തിന്നാനും നല്ല പാന്റ് ഷർട്ട് ഇടാനും കാശുണ്ടല്ലോ. എന്റെ കാശ് അറിയാൻ പറയുമ്പോ ഒരുമാതിരി വിലകൊണ്ടും പറയിപ്പിക്കരുത്.
6: നിങ്ങളൊന്ന് മെല്ലെ പറയും, നാല് പെൺകുട്ടികളായിട്ട് നമ്മുടെ ഉള്ള മാനും കൂടെ കപ്പൽ കയറുന്നു.
7: ഈ നാട്ടുകാർ മുഴുവൻ കേക്കട്ടെ, ഈ വീടിന്റെ വാടക കിട്ടിയിട്ടോ എനിക്ക് എന്റെ പെണ്ണിനെ കെട്ടിക്കാൻ.
6: അതിന് നമ്മളില്ലേ?
7: എന്താ പറഞ്ഞേ?
6: അല്ല, വാടക വരാൻ നമ്മളില്ലെന്ന് പറഞ്ഞതാ.
7: നീയും കൂടി ചാടി പോകരുതല്ലോ. ഒരുത്തൻ ഗൾഫിലേക്കൊന്നും പറഞ്ഞ് രാവിലെ പോയി, മറ്റവനെ കാണാനില്ല.
6: നീ വേറെയാണ് പറഞ്ഞത്?
7: നീ പോയി അന്വേഷിക്കടാ. വേഗം എന്റെ വീട് ഒഴിഞ്ഞു, ഇന്ന് 5 മണിക്ക് മുമ്പ് എന്നെ കാശ് കിട്ടണം.
6: ഗൾഫില് പോയാ.

ആധുനിക വൈദ്യശാസ്ത്രവും മനഃശാസ്ത്രവും അതീവ ഗൗരവത്തോടെ കാണുന്നതാണ് ക്രോണിക് സ്ട്രെസ് അഥവാ വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം. മയോക്ലിനിക്കും ക്ലീവ്ലാൻഡ് ക്ലിനിക്കും ചൂണ്ടിക്കാണിക്കുന്നതുപോലെ നമ്മുടെ ശരീരം സമ്മർദ്ദങ്ങളെ നേരിടാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഹ്രസ്വകാലത്തേക്കാണ്. എന്നാൽ ഇന്നത്തെ ജീവിതശൈലിയിൽ ഈ സമ്മർദ്ദം അവസാനിക്കാത്ത ഒരു ചക്രമായി മാറുന്നു. നമ്മുടെ പൂർവികർ കാട്ടിൽ ജീവിച്ചിരുന്ന കാലത്ത് ഒരു പുലിയെയോ സിംഹത്തെയോ കാണുമ്പോൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടുകയോ അല്ലെങ്കിൽ പൊരുതുകയോ ചെയ്യണമായിരുന്നു. ആ നിമിഷം അവരുടെ ശരീരത്തിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നൊരു പ്രതികരണം നടക്കും. അഡ്രിനാലിനും കോർട്ടിസോളും പോലുള്ള ഹോർമോണുകൾ രക്തത്തിലേക്ക് പടരും. ആ അപകടം കഴിഞ്ഞാൽ ശരീരം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തും. എന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് മുന്നിൽ പുലികളില്ല. പകരം ജോലിയുടെ അമിതഭാരം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അവസാനിക്കാത്ത തിരക്കുകൾ എന്നിവയാണുള്ളത്. നമ്മുടെ ശരീരം ഇതിനെയും ഒരു വലിയ അപകടമായി കാണുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഓടുകയോ പൊരുതുകയോ ചെയ്യുന്നില്ല. തൽഫലമായി ആ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ തന്നെ കെട്ടിക്കിടക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിട്ടുമാറാത്ത സമ്മർദ്ദം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് എന്നാണ്. നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ ഹോർമോണിന്റെ അളവ് ദീർഘകാലം ഉയർന്നു നിൽക്കുന്നത് ഒരു വില്ലനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് നമ്മുടെ ശരീരത്തിലെ പല വ്യവസ്ഥകളെയും തകിടം മറിക്കുന്നു. കോർട്ടിസോൾ ഉറക്കത്തിനാവശ്യമായ മെലാട്ടോണിനെ തടയുന്നു. തലച്ചോറിലെ ഓർമ്മകളുടെ കേന്ദ്രമായ ഹിപ്പോ ക്യാമ്പസിനെ ഇത് ദോഷകരമായി ബാധിക്കുന്നു. അതുകൊണ്ടാണ് ടെൻഷൻ അടിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ മറന്നുപോകുന്നത്. ശരീരം നിലനിൽപ്പിനായി പോരാടുമ്പോൾ പ്രത്യുൽപാദനപരമായ പ്രവർത്തനങ്ങളെ അത് താൽക്കാലികമായി നിർത്തിവെക്കുന്നു. ഇത് ലൈംഗിക താൽപര്യം കുറയാൻ കാരണമാകുന്നു. തലച്ചോറിലെ വിവേകത്തിന്റെ കേന്ദ്രമായ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ദുർബലമാവുകയും നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യുന്നു. ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ഈ സമ്മർദ്ദ ഹോർമോണുകളെ പുറന്തള്ളാൻ ചില വഴികളുണ്ട്. ഇതിനെ ഡിസ്ചാർജിംഗ് സ്ട്രെസ് എന്ന് വിളിക്കാം. നടക്കുകയോ ഓടുകയോ നൃത്തം ചെയ്യുകയോ ചെയ്യുന്നത് വഴി ഈ ഹോർമോണുകളെ ഇല്ലാതാക്കാൻ സാധിക്കും. സാവധാനം ശ്വാസം ഉള്ളിലേക്കെടുക്കുകയും വിടുകയും ചെയ്യുന്നത് നമ്മുടെ പാരാസിമ്പത്തറ്റിക് നാഡീവ്യൂഹത്തെ ഉണർത്തുന്നു. ഇത് ശരീരത്തിന് നീ സുരക്ഷിതനാണ് എന്ന സന്ദേശം നൽകുന്നു. വർത്തമാനകാലത്തിൽ ജീവിക്കാൻ ശീലിക്കുന്നത് ഭാവിയെക്കുറിച്ചുള്ള അനാവശ്യ ഉത്കണ്ഠകൾ കുറയ്ക്കാൻ സാധിക്കും. നിങ്ങളുടെ ശരീരം നൽകുന്ന സൂചനകൾ അവഗണിക്കാതിരിക്കുക. ഉറക്കമില്ലായ്മയോ അനാവശ്യമായ ദേഷ്യമോ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം വല്ലാതെ തളർന്നിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ജോലി തിരക്കുകൾക്കിടയിലും ശരീരത്തിന് വിശ്രമം നൽകാൻ അല്പനേരം കണ്ടെത്തുക. ഓർക്കുക, നിങ്ങൾ ശാന്തരായിരിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ ജീവിതം മനോഹരമാകൂ. ശരീരത്തിന് ആശ്വാസം നൽകുന്ന ചില ചെറിയ ചുവടുവയ്പ്പുകൾ നടത്താൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ആ ഒരു തീരുമാനം നിങ്ങളുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും വലിയൊരു നിക്ഷേപമായിരിക്കും.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകുചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

വയൽ ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി. വയൽ എന്ന പരിപാടിയിൽ ഇന്ന് ഗ്രീക്ക് ചീരയെ കുറിച്ച് കേൾക്കാം. ഭൂഗോളത്തിന്റെ വിവിധ കോണുകളിൽ പ്രകൃതി മനുഷ്യരാശിക്കായി കരുതി വച്ചിരിക്കുന്ന ഹരിത വിസ്മയങ്ങൾ അനവധിയാണ്. മലയാളിയുടെ അടുക്കളത്തോട്ടങ്ങളിൽ ചീരയും മുരിങ്ങയും നൽകുന്ന പോഷക സമൃദ്ധിക്ക് സമാനമായി മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലും മെഡിറ്ററേനിയൻ തീരങ്ങളിലും ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ഒന്നാണ് മുല്ലുക്കിയ അഥവാ ഗ്രീക്ക് ചീര. വിദേശ നാടുകളിൽ മുളുഖിയ, മൊളോഖേയ, മൊളോഖിയ എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ സസ്യം യഥാർത്ഥത്തിൽ കോർക്കോറസ് ഒളിറ്റോറിയസ് എന്ന ശാസ്ത്രീയ നാമമുള്ള ഇലച്ചെടിയാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ ഇതിനെ ജൂതന്മാരുടെ മാലോ, ജൂട്ട് മാലോ, നാൽറ്റ ജൂട്ട് എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്. രൂപത്തിലും ഗുണത്തിലും ചീരയോട് സാമ്യമുള്ള

അനിയന്ത്രിതമായ കൊളസ്ട്രോളും ജീവിതത്തിന്റെ താളം തെറ്റിക്കുമ്പോൾ അതിനുള്ള പ്രകൃതിദത്തമായ പരിഹാരമായി മുല്ലൂക്കിയെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഇലകളിൽ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം മനുഷ്യ ശരീരത്തിലെ ധമനികളെയും രക്തക്കുഴലുകളെയും വികസിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു മികച്ച വാസോഡിലേറ്ററായി പ്രവർത്തിക്കുന്നു. ഈ രക്തയോട്ടം സുഗമമാക്കുകയും ഹൃദയത്തിന് അമിതമായി ഉണ്ടാകുന്ന സമ്മർദ്ദം കുറച്ച് രക്തസമ്മർദ്ദം കൃത്യമായ അളവിൽ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. രക്തസമ്മർദ്ദം കുറയുന്നതിനൊപ്പം തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ഉയർന്ന അളവിലുള്ള ഡയറ്ററി ഫൈബർ അഥവാ നാരുകൾ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളായ LDL കുറയ്ക്കാൻ അത്യന്തം ഉത്തമമാണ്. രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ഹൃദയാഘാതം, സ്ട്രോക്ക് തുടങ്ങിയ മാരകമായ രോഗങ്ങളുടെ സാധ്യതകളെ ഈ ഇലക്കറി വലിയൊരു പരിധിവരെ ഇല്ലാതാക്കുന്നു. രക്തചംക്രമണ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിലും ദഹനപ്രക്രിയയെ സുഗമമാക്കുന്നതിലും മുല്ലൂക്കിയുടെ പങ്ക് അതിമഹത്തായ ഒന്നാണ്. ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ ഉത്പാദനത്തിനാവശ്യമായ ഇരുമ്പിന്റെ വൻശേഖരം ഈ ഇലകളിൽ അടങ്ങിയിട്ടുണ്ട്. ഇരുമ്പ് കൃത്യമായ അളവിൽ ശരീരത്തിലെത്തുന്നതോടെ കോശങ്ങളിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം വർദ്ധിക്കുകയും വിളർച്ച അഥവാ അനീമിയ പോലുള്ള രോഗങ്ങളിൽ നിന്നും ശരീരം മുക്തി നേടുകയും ചെയ്യുന്നു. ദഹനവ്യവസ്ഥയുടെ സന്തുലനാവസ്ഥ കാത്തുസൂക്ഷിക്കാൻ ഇതിലെ നാരുകൾ ഏറെ സഹായിക്കുന്നുണ്ട്. കുടലിന്റെ ചലനങ്ങളെ ക്രമീകരിക്കുന്നതിലൂടെ മലബന്ധം, വയറുവീർക്കൽ, ദഹനക്കേട് തുടങ്ങിയ അസ്വസ്ഥതകളിൽ നിന്നും ഉദരത്തിനിത് വേഗത്തിൽ ശാന്തി നൽകുന്നു. ആധുനിക കാലത്ത് പലരെയും അലട്ടുന്ന ഉറക്കമില്ലായ്മ എന്ന വില്ലനെ തുരത്താനും മുല്ലൂക്കയ്ക്ക് സാധിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം ശരീരത്തിലെ നാഡീവ്യൂഹങ്ങളെ ശാന്തമാക്കുകയും സുഖനിദ്രയ്ക്ക് കാരണമാകുന്ന ഹോർമോണുകളുടെ ഉത്പാദനത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ മനുഷ്യന് സമാധാനപരമായ ഉറക്കം സമ്മാനിക്കുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും മാരകമായ അർബുദകോശങ്ങളെ പ്രതിരോധിക്കുന്നതിലും മുല്ലൂക്കിയുടെ ഔഷധവീര്യം അത്ഭുതകരമാണ്. വിറ്റാമിൻ എ, സി, ഇ എന്നിവയാൽ സമ്പന്നമായ ഈ ഇലകൾ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ നശിപ്പിക്കുന്ന മികച്ച ആന്റി ഓക്സിഡന്റുകളായി പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് ഇതിലെ വിറ്റാമിൻ സി ശരീരത്തിലെ വെളുത്ത രക്താണുക്കളുടെ ഉത്പാദനം വർദ്ധിപ്പിച്ച് ബാക്ടീരിയകൾക്കും വൈറസുകൾക്കുമെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുന്നു. ക്യാൻസറിന് കാരണമാകുന്ന കോശങ്ങളുടെയും മുഴകളുടെയും അനിയന്ത്രിതമായ വളർച്ചയെ തടയാൻ ഇതിലെ ആന്റി ഓക്സിഡന്റ് ഘടകങ്ങൾക്ക് സവിശേഷമായ ശേഷിയുണ്ട്. അതോടൊപ്പം തന്നെ പ്രകൃതിദത്തമായ ഒരു വിരുദ്ധ ബാഹ്യാവിഷ്കാര ഔഷധമായി പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ ഈ ഇലകൾ ഉപയോഗിച്ചു വരുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിനി ശരീരത്തിലെ നീർക്കെട്ടുകളും വീക്കങ്ങളും കുറയ്ക്കുന്നതിനാൽ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്, സിസ്റ്റിറ്റിസ് തുടങ്ങിയ വിട്ടുമാറാത്ത കോശജ്വലന അവസ്ഥകളുള്ള രോഗികൾക്ക് ഇത് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറെ ആശ്വാസം പകരും. മനുഷ്യ ശരീരത്തിന്റെ ആന്തരിക ദൃഢതയ്ക്കും കോശങ്ങളുടെ പുനരുജ്ജീവനത്തിനും മുല്ലൂക്കിക്ക് വലിയൊരു പങ്കുവഹിക്കാനുണ്ട്. അസ്ഥികളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും വാർദ്ധക്യത്തിലുണ്ടാകുന്ന ഓസ്റ്റിയോപറോസിസ്, ആർത്രൈറ്റിസ് തുടങ്ങിയ സന്ധിരോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും ആവശ്യമായ കാൽഷ്യം, മഗ്നീഷ്യം, സെലീനിയം, ഇരുമ്പ് തുടങ്ങിയ അവശ്യധാതുക്കൾ ഈ ഇലകളിൽ സമൃദ്ധമാണ്. കൂടാതെ ശരീരത്തിലെ പുതിയ കോശങ്ങൾ, ചർമ്മം, അസ്ഥിബന്ധങ്ങൾ, പേശികൾ എന്നിവയുടെ നിർമ്മാണത്തിനും കേടുപാടുകൾ തീർക്കുന്നതിനും ആവശ്യമായ പ്രോട്ടീനുകളും പോഷകങ്ങളും ഇതിലടങ്ങിയിരിക്കുന്നു. ഇതിലെ ഉയർന്ന മഗ്നീഷ്യം സാന്നിധ്യം സെല്ലുലാർ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ശരീരത്തിലെ വിഷാംശങ്ങളെ സ്വാഭാവികമായി പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, ഗ്രീക്ക് ചീര അഥവാ മുല്ലൂക്കിയ എന്നത് കേവലമൊരു വിദേശി പച്ചക്കറിയല്ല, മറിച്ച് മനുഷ്യ ശരീരത്തിന്റെ സമഗ്രമായ ആരോഗ്യവും യുവത്വവും കാത്തുസൂക്ഷിക്കാൻ പ്രകൃതി കനിഞ്ഞു നൽകിയ ഒരു അമൃതവല്ലിയാണ്. നമ്മുടെ ഭക്ഷണക്രമത്തെ പുനർനിർവചിച്ചുകൊണ്ട് ഈ ഹരിത ഔഷധത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് നാളെയുടെ രോഗരഹിതമായ ആരോഗ്യത്തിന് അത്യന്തം അനിവാര്യമാണ്. അവതരണം ഷാൽമ.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ഈ യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.

0: ഈ യാത്ര എനിക്കിഷ്ടത്തിൽ ഇന്ന് പുൽമേടുകളുടെ രാജാക്കന്മാരായ കങ്കാരുക്കളുടെ വിശേഷങ്ങൾ കേൾക്കാം.
1: ഓസ്ട്രേലിയയിൽ മാത്രം കാണപ്പെടുന്ന കങ്കാരു ഒരു പ്രത്യേകതരം സസ്തനിയും സഞ്ചിമൃഗവുമാണ്. ഇവ ലോകത്തിലെ ഏറ്റവും വലിയ സഞ്ചിമൃഗവുമാണ്. ഇവയെ ഓസ്ട്രേലിയൻ വൻകരയിലെ വനമേഖലകൾ, പുൽമേടുകൾ, തുറന്ന സമതലങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. കങ്കാരുവിന്റെ അസാധാരണമായ ചാട്ടവും തനതായ ജീവിത രീതികളും കാരണം ഓസ്ട്രേലിയയെ ലോകത്തിന് മുന്നിൽ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രധാന ജീവിയാണിത്. കൂടാതെ കങ്കാരു ഇന്ന് ഓസ്ട്രേലിയയുടെ ദേശീയ ചിഹ്നങ്ങളിൽ ഒന്നാണ്. ഒരു സാധാരണ ടൂറിസ്റ്റ് യാത്രയ്ക്കിടെ ഓസ്ട്രേലിയൻ കങ്കാരുവിനെ നേരിൽ കണ്ട അനുഭവം വളരെ ആവേശകരവും അവിസ്മരണീയവുമാണ്. ഓസ്ട്രേലിയയിൽ വന്നതു മുതൽ എന്റെ വലിയൊരാഗ്രഹമായിരുന്നു കങ്കാരുവിനെ അതിന്റെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിൽ കാണുക എന്നത്. കാട്ടിൽ അതിന്റെ സ്വാതന്ത്ര്യത്തിൽ അവയെ കാണുന്നതിന്റെ ഒരു കൗതുകം വേറെയാണല്ലോ. അതിനായി ഞങ്ങൾ കുറച്ചുപേർ ചേർന്ന് കങ്കാരുക്കളെ കാണാൻ സാധ്യതയുള്ള ഒരു ഉൾപ്രദേശത്തേക്ക് ഒരു ദിവസം യാത്ര തിരിച്ചു. ആദ്യമൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ കാത്തിരുന്ന് നിരാശരായി മടങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ആ അത്ഭുതം സംഭവിച്ചത്. റോഡിൽ നിന്ന് അല്പം മാറിയുള്ള ഒഴിഞ്ഞ പുൽമേട്ടിൽ ഒരനക്കം. അവിടെ നോക്കൂ, അതൊരു കങ്കാരു ആണെന്ന് തോന്നുന്നു, കൂട്ടത്തിലൊരാൾ ആവേശത്തോടെ പറഞ്ഞു. അവിടെ ഒരു വലിയ ചാര നിറത്തിലുള്ള കങ്കാരു നിൽക്കുന്നുണ്ടായിരുന്നു. അതിന്റെ വലിയ ശരീരവും പേശീബലമുള്ള കാലുകളും വീതി കൂടിയ വാലും ഒക്കെ കണ്ടപ്പോ ചെറിയൊരു ഭയം തോന്നി. അത് പക്ഷെ ശാന്തമായി പുല്ല് തിന്നുകയായിരുന്നു. ചുറ്റുമുള്ള മനുഷ്യരെയൊന്നും അത് ഗൗനിക്കുന്നതേയില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ കങ്കാരു ഒരു അത്ഭുത പ്രതിഭാസം പോലെ ചാടി നീങ്ങാൻ തുടങ്ങി. ശക്തമായ പിൻകാലുകൾ കൊണ്ട് തറയിൽ ശക്തിയായി അമർത്തി മുൻകാലുകൾ മടക്കി നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതിന്റെ വലിയ ശരീരം വായുവിൽ ഉയർത്തി അത് മുന്നോട്ട് കുതിച്ചു. വാൽ ഒരു ബാലൻസറായി നിലനിർത്തിക്കൊണ്ടുള്ള ആ ചാട്ടം അതൊരു കാഴ്ചയായിരുന്നു. അതിന്റെ വേഗതയും ശക്തിയും നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. അതൊരു മൃഗം ചാടുന്നത് പോലെയല്ല, ഒരു അത്ലറ്റ് കുതിച്ചുയരുന്നത് പോലെ തോന്നി. ഓരോ ചാട്ടത്തിനും അതിന് വലിയ ദൂരം താണ്ടാൻ കഴിഞ്ഞിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം കൂടി കാത്തിരുന്നപ്പോൾ ഒരു അമ്മ കങ്കാരുവും അതിന്റെ കുട്ടിയും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അമ്മ കങ്കാരു പേടിച്ച് ചുറ്റും നോക്കിയ ശേഷം അതിന്റെ വയറ്റിലെ സഞ്ചിയിൽ നിന്ന് കുഞ്ഞ് തലപുറത്തേക്കിട്ടു. ആ കുഞ്ഞിന്റെ ആകാംക്ഷ നിറഞ്ഞ കണ്ണുകളും അമ്മയുടെ സംരക്ഷണവും മനസ്സിന് സന്തോഷം നൽകുന്നതായിരുന്നു. ആദ്യത്തെ വലിയ കങ്കാരുവിൽ നിന്ന് വ്യത്യസ്തമായി ഇവർ കുറച്ചുകൂടി അകലേക്ക് മാറി ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് പോകുന്നത് കണ്ടു. കങ്കാരുവിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ ശക്തവും നീളമുള്ളതുമായ പിൻകാലുകളും വലിയ പാദങ്ങളുമാണ്. ഇവയാണ് അതിന്റെ ചാട്ടത്തിന് വേഗവും ഊർജ്ജസ്വലതയും നൽകുന്നത്. വലിയ ചുവടുകൾ വെച്ച് ചാടുമ്പോൾ ഇവയ്ക്ക് മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ കഴിയും. ഒറ്റ ചാട്ടത്തിൽ 8 മീറ്റർ, ഏകദേശം 25 അടി ദൂരം വരെ താണ്ടാൻ ചില കങ്കാരുക്കൾക്ക് സാധിക്കും. നീളമുള്ളതും പേശീബലമുള്ളതുമായ കങ്കാരുവിന്റെ വാൽ ചാട്ടത്തിനിടയിൽ ശരീരത്തിന് സന്തുലനാവസ്ഥ നൽകാൻ സഹായിക്കുന്നു. പുല്ല് തിന്നാനോ വിശ്രമിക്കാനോ നിൽക്കുമ്പോൾ കങ്കാരു വാൽ ഒരു അഞ്ചാം കാൽ പോലെ ഉപയോഗിച്ച് ശരീരത്തെ താങ്ങി നിർത്തുന്നത് കാണാം. കങ്കാരുക്കൾ സഞ്ചിമൃഗങ്ങളാണെന്ന് പറഞ്ഞല്ലോ. അതായത് പ്രസവിച്ച ശേഷം വളരെ ചെറുതും വളർച്ചയെത്താത്തതുമായ കുഞ്ഞിനെ ജോയി എന്നാണ് കങ്കാരുക്കുഞ്ഞുങ്ങൾ അറിയപ്പെടുന്നത്. ഇവ അമ്മ കങ്കാരുവിന്റെ വയറ്റിലുള്ള സഞ്ചിയിൽ വെച്ച് മുലയൊട്ടി വളർത്തുന്നു. കുഞ്ഞ് പൂർണ്ണമായി വളർന്ന് പുറത്തിറങ്ങാൻ കഴിയും വരെ ഈ സഞ്ചിയിലാണ് ജീവിക്കുന്നത്. സസ്യഭോജികളായ കങ്കാരുക്കൾ പ്രധാനമായും പുല്ലാണ് ഭക്ഷിക്കുന്നത്. പുല്ല് എളുപ്പത്തിൽ കടിച്ചു മുറിക്കാൻ കഴിയുന്ന പ്രത്യേകതരം മുൻപല്ലുകൾ ഇവയ്ക്കുണ്ട്. പല്ലുകൾ തേഞ്ഞു പോകുമ്പോൾ പിന്നിൽ നിന്ന് പുതിയ പല്ലുകൾ വളർന്ന് മുന്നോട്ട് നീങ്ങുകയും തേഞ്ഞവയ്ക്ക് പകരമാവുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ദന്തക്രമീകരണം കങ്കാരുവിനുണ്ടത്രേ. ഇവ കൂട്ടമായാണ് ജീവിക്കുന്നത്. ഈ കൂട്ടത്തെ മോബ്, ട്രൂപ്പ് അല്ലെങ്കിൽ ഹേർഡ് എന്നൊക്കെ വിളിക്കാറുണ്ട്. കൂട്ടമായി ജീവിക്കുന്നത് വേട്ടക്കാരിൽ നിന്ന് രക്ഷ നേടാൻ ഇവരെ സഹായിക്കുന്നു. ഓസ്ട്രേലിയയിലെ ആദിമ നിവാസികളായ അബോറിജിനൽ ജനതയുമായി കങ്കാരുവിനുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതും സങ്കീർണവുമാണ്. ഈ ബന്ധം കേവലം ഒരു ഇരയും വേട്ടക്കാരനും തമ്മിലുള്ളതല്ല, മറിച്ച് അവരുടെ സംസ്കാരത്തിന്റെയും ആത്മീയതയുടെയും ഭാഗമാണ്. അബോറിജിനൽ വിശ്വാസത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് സ്വപ്നകാലം, ഡ്രീം ടൈം, അഥവാ ലോകം സൃഷ്ടിക്കപ്പെട്ട പൂർവകാലം. കങ്കാരുവിന്റെ ഉത്ഭവം പല ഗോത്രങ്ങളുടെയും സ്വപ്നകാല കഥകളിലെ ഒരു പ്രധാന ഭാഗമാണ്. പല അബോറിജിനൽ ഗോത്രങ്ങൾക്കും കംഗാരു ഒരു ടോട്ടം, ഒരു വ്യക്തിയുമായോ ഗോത്രവുമായോ ആത്മീയ ബന്ധമുള്ള മൃഗം, സസ്യം അല്ലെങ്കിൽ പ്രകൃതിയിലെ ഒരു വസ്തു. ഈ കംഗാരു ടോട്ടമുള്ള വ്യക്തികൾക്ക് ആ മൃഗത്തെ ഉപദ്രവിക്കുന്നതിനോ ഭക്ഷിക്കുന്നതിനോ കർശനമായ വിലക്കുകളുണ്ടാവും. ഈ ബന്ധം അവരുടെ സാമൂഹിക ഘടനയെയും വേട്ടയാടൽ നിയമങ്ങളെയും രൂപപ്പെടുത്തുന്നു. കംഗാരുവിന്റെ സംരക്ഷകൻ എന്ന നിലയിൽ ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യം നിലനിർത്തേണ്ടത് അവരുടെ കടമയായി കണക്കാക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി കംഗാരു അബോറിജിനൽ ജനതയുടെ അതിജീവനത്തിന് അത്യന്താപേക്ഷിതമായിരുന്നു. കംഗാരുവിന്റെ മാംസം അവരുടെ പ്രധാന പോഷകാഹാര സ്രോതസ്സാണ്. എല്ലുകൾ, കത്തികൾ, സൂചികൾ തുടങ്ങിയ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു. തോൽ വസ്ത്രങ്ങൾക്കും പുതപ്പുകൾക്കും ഉപയോഗിച്ചു. അതിന്റെ വാൽപേശികൾ വളരെ ബലമുള്ള കയറുകളും കെട്ടുകളുമായി ഉപയോഗിച്ചിരുന്നു. കംഗാരുക്കൾ സഞ്ചരിക്കുന്ന പാതകളും അവ ഭക്ഷണം തേടുന്ന സ്ഥലങ്ങളും അബോറിജിനൽ ജനതയ്ക്ക് ജലസ്രോതസ്സുകളും മറ്റ് ഭക്ഷ്യവിഭവങ്ങളും കണ്ടെത്താൻ സഹായിക്കുന്ന വഴികാട്ടികളായിരുന്നു. അങ്ങനെ പരിസ്ഥിതി പാഠങ്ങൾ നൽകുന്ന അറിവിന്റെയും വഴികാട്ടിയുടെയും പ്രതീകം. വരൾച്ചയെ അതിജീവിക്കാൻ കംഗാരുക്കൾക്ക് അതിശയകരമായ കഴിവുണ്ട്. ഈ മൃഗങ്ങളുടെ പെരുമാറ്റ രീതികൾ നിരീക്ഷിച്ച് വരണ്ട പ്രദേശങ്ങളിൽ എങ്ങനെ അതിജീവിക്കാമെന്ന് അബോറിജിനൽ ജനത പഠിച്ചു. പുരാതനമായ ഗുഹാചിത്രങ്ങളിലും പാറകളിലെ കൊത്തുപണികളിലും കംഗാരുവിന്റെ രൂപം വ്യാപകമായി കാണാം. കംഗാരുവിന്റെ ചലനങ്ങളും സ്വഭാവങ്ങളെയും അനുകരിച്ചുള്ള നൃത്തങ്ങളും പാട്ടുകളും ഗോത്രപരമായ ആചാരങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഭാഗമാണ് ഇന്നും. യാത്രയിലുടനീളം ഞാൻ കണ്ട മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കംഗാരുവിനെ കണ്ടത് ഒരു പ്രത്യേക അനുഭവമായിരുന്നു. ഓസ്ട്രേലിയൻ വന്യജീവിതത്തിന്റെ യഥാർത്ഥ പ്രതിനിധിയാണത്. എന്റെ ഓസ്ട്രേലിയൻ യാത്രാനുഭവത്തിലെ ഏറ്റവും തിളക്കമുള്ള ഒരു ഓർമ്മയായി ഇന്നും എന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒന്നാണ് പുൽമേടുകളുടെ സുന്ദരനായ ഈ രാജകുമാരൻ.

റഹ്മാനിയ ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ശരവണ ഭവ പിക്ചേഴ്സ് ബാനറിൽ എം കെ ബാലസുബ്രഹ്മണ്യം നിർമ്മിച്ച് കൃഷ്ണൻ നായർ കഥാ തിരക്കഥാ സംവിധാനം എന്നിവ നിർവഹിച്ച ചിത്രമായിരുന്നു കളക്ടർ മാലതി. എസ് എൽ പുരം സദാനന്ദനായിരുന്നു കളക്ടർ മാലതി എന്ന ചിത്രത്തിനുവേണ്ടി സംഭാഷണം എഴുതിയത്. ഉമാനാഥ് ചിത്രസന്നിവേശവും ആർ ബി എസ് മണി സംവിധാനവും നിർവഹിച്ചു. വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾക്ക് എം എസ് ബാബുരാജ് ഈണമിട്ടു. യേശുദാസ്, പി ലീല, എൽ ആർ ഈശ്വരി എന്നിവരായിരുന്നു ഗായകർ. 1967 സെപ്റ്റംബർ 14 കളക്ടർ മാലതി എന്ന ചിത്രം പ്രദർശനത്തിന് എത്തിയത്. പ്രേം നസീർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, മുത്തയ്യ, മണവാളൻ ജോസഫ്, അടൂർ ഭാസി, ശങ്കരാടി, പട്ടം സദൻ, ഉണ്ണികൃഷ്ണൻ, അംബിക, ആറന്മുള പൊന്നമ്മ, ജയകുമാരി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. 5 പാട്ടുകളായിരുന്നു കളക്ടർ മാലതി എന്ന ചിത്രത്തിലുണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം കളക്ടർ മാലതി എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ടു കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബ്രഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം നേടാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം നമുക്കുണ്ടാവുന്നത് വലിയൊരു ആവേശമാണ്. എന്നാൽ പലപ്പോഴും ഈ ആവേശം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കെട്ടുപോകാറുണ്ട്. ഇതിനു കാരണം ആവേശം അഥവാ മോട്ടിവേഷൻ എന്നത് തലച്ചോറിലെ വികാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്നതാണ്. വികാരങ്ങൾ കടലിലെ തിരമാലകൾ പോലെയാണ്, അവ എപ്പോഴും ഉയരുകയും താഴുകയും ചെയ്യും. എന്നാൽ അച്ചടക്കം എന്നത് തലച്ചോറിനെ പരിശീലിപ്പിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ആവേശം നിങ്ങളെ ഒരു യാത്ര തുടങ്ങാൻ സഹായിക്കുമെങ്കിൽ അച്ചടക്കമാണ് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നത്. തലച്ചോറിലെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ നാഡീകോശങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുന്നത് കാണാം. നാം ഒരു കാര്യം ആദ്യമായി ചെയ്യുമ്പോൾ തലച്ചോറിന് വലിയ തോതിൽ ഊർജം ചിലവാക്കേണ്ടി വരും. എന്നാൽ അതേ കാര്യം തന്നെ ദിവസവും ഒരേ സമയത്ത് ആവർത്തിക്കുമ്പോൾ തലച്ചോറിലെ ബേസൽ ഗാംഗ്ലിയ എന്ന ഭാഗം ആ പ്രവൃത്തിയെ ഒരു ശീലമായി ഏറ്റെടുക്കും. ആ പ്രവർത്തനം ശീലമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ നമുക്ക് പ്രത്യേകമായ ഇച്ഛാശക്തിയോ ആവേശമോ ഒന്നും ആവശ്യമില്ല. ഉദാഹരണത്തിന്, രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാൻ നമുക്ക് ആരും മോട്ടിവേഷൻ നൽകാറില്ല. കാരണം അത് നമ്മുടെ തലച്ചോറിൽ ആഴത്തിൽ പതിഞ്ഞൊരു ശീലമാണ്. അച്ചടക്കത്തിലൂടെ നാം ചെയ്യുന്ന കാര്യങ്ങൾ ഇത്തരത്തിൽ സ്വാഭാവികമായ ശീലങ്ങളായി മാറും. ഇത് തലച്ചോറിന്റെ ജോലി ഭാരം കുറയ്ക്കുകയും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യും. നമ്മുടെ തലച്ചോർ എപ്പോഴും ഊർജം ലാഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഓരോ തവണയും ഒരു കാര്യം ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുന്നത് തലച്ചോറിന് വലിയ ഭാരമാണ്. അച്ചടക്കമുള്ള ഒരു ദിനചര്യ ഉള്ളപ്പോൾ ഇത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് തലച്ചോറിലെ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിന് വിശ്രമം നൽകുകയും സങ്കീർണമായ മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ ഊർജം ഉപയോഗിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ആവേശം എന്നത് ഒരു സ്പാർക്ക് പോലെയാണ്, അത് പെട്ടെന്ന് കത്തുകയും അണയുകയും ചെയ്യും. എന്നാൽ സ്ഥിരത അഥവാ കൺസിസ്റ്റൻസി എന്നത് കനൽ പോലെയാണ്, അത് ദീർഘനേരം ചൂട് നിലനിർത്തും. ചെറിയ പരിശ്രമങ്ങൾ ദിവസവും ആവർത്തിക്കുമ്പോൾ അത് തലച്ചോറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. മോട്ടിവേഷൻ ലഭിക്കാൻ നാം പലപ്പോഴും പുറത്തുള്ള ഘടകങ്ങളെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ അച്ചടക്കം എന്നത് ആന്തരികമായൊരു കരുത്താണ്. ഈ കരുത്ത് വർദ്ധിപ്പിക്കാൻ തലച്ചോറിലെ ഡോപമിൻ എന്ന രാസവസ്തുവിനെ നമുക്ക് ഉപയോഗിക്കാം. ഒരു വലിയ ലക്ഷ്യത്തിന് പകരം ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുമ്പോൾ തലച്ചോറിൽ ചെറിയ അളവിൽ ഡോപമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് നമുക്ക് സന്തോഷവും സംതൃപ്തിയും നൽകും. ഈ ചെറിയ വിജയങ്ങൾ ആവർത്തിക്കുമ്പോൾ തലച്ചോർ ആ സംതൃപ്തി വീണ്ടും അനുഭവിക്കാൻ ആഗ്രഹിക്കുകയും നമ്മെ ആ പ്രവൃത്തി തുടരാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇതാണ് സ്ഥിരതയുടെ രസതന്ത്രം. വലിയ മാറ്റങ്ങൾ ഒറ്റയടിക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ ഓരോ ദിവസവും 1% വീതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് തലച്ചോറിന് കൂടുതൽ ഇഷ്ടം. ജീവിതത്തിൽ വിജയിച്ച വ്യക്തികളെല്ലാം തന്നെ തങ്ങളുടെ കഴിവുകളെക്കാൾ ഉപരിയായി തങ്ങളുടെ ദിനചര്യകളെയാണ് വിശ്വസിച്ചിരുന്നത്. തളർച്ചയോ മടിയോ തോന്നുമ്പോഴും താൻ നിശ്ചയിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതാണ് യഥാർത്ഥ അച്ചടക്കം. ഇത് തലച്ചോറിലെ നാഡീവ്യൂഹങ്ങളെ കൂടുതൽ വഴക്കമുള്ളതാക്കുകയും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് നൽകുകയും ചെയ്യും. അച്ചടക്കമില്ലാത്ത ആവേശം പലപ്പോഴും നിരാശയിലേക്കാണ് നയിക്കുക. എന്നാൽ ആവേശമില്ലാത്ത സമയത്തും അച്ചടക്കം നിങ്ങളെ മുന്നോട്ട് നയിക്കും. നമ്മുടെ തലച്ചോറിനെ ഒരു മണ്ണുപാത പോലെ സങ്കല്പിക്കുക. അതിലൂടെ നിരന്തരം വണ്ടികൾ ഓടുമ്പോൾ അവിടെ ഉറപ്പുള്ള ഒരു റോഡ് രൂപപ്പെടും. അതുപോലെയാണ് നമ്മുടെ ശീലങ്ങളും. അച്ചടക്ക ശീലമാക്കുന്നത് വഴി നമ്മുടെ ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിക്കുന്നു. കൃത്യമായ സമയത്ത് കാര്യങ്ങൾ ചെയ്യുന്നത് തലച്ചോറിലെ സ്ട്രെസ് ഹോർമോണുകളെ കുറയ്ക്കാൻ സഹായിക്കും. കാരണം എപ്പോൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് തലച്ചോറിന് വ്യക്തമായ ധാരണയുണ്ടാവും. ഇത് ഉത്കണ്ഠ കുറയ്ക്കുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ ഓരോ പ്രവൃത്തിയും വരും തലമുറകൾക്ക് കൂടി മാതൃകയാക്കാവുന്ന രീതിയിൽ ക്രമീകരിക്കാം. അറിവ് നേടുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് പ്രാവർത്തികമാക്കാനുള്ള അച്ചടക്കം. ശാസ്ത്രീയമായ ഈ ബോധ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൊണ്ടുവരട്ടെ. അവസാനമായി നാം മനസ്സിലാക്കേണ്ടത് സമാധാനം നിറഞ്ഞൊരു ജീവിതം എന്നത് നാം ബോധപൂർവം നിർമ്മിച്ചെടുക്കുന്ന ഒന്നാണ് എന്നതാണ്. ഓരോ ദിവസവും ചെറിയ കാര്യങ്ങൾ

നീരുറവുകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ? മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും വണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരൂ. ചന്ദ്രരശ്മികൾക്ക് കടലിൻ അഗാധമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വിടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമസ്തേ മലയാളത്തിൽ ചോദിച്ച പ്രശ്നോത്തരിയുടെ ഉത്തരം സി കെ ലക്ഷ്മൺ എന്നാണ്.
1: നമസ്തേ മലയാളം.
0: അകലെ തിളങ്ങുന്ന ആദിയും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുല്ലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആതിര ബി രവീന്ദ്രൻ.

മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 944 67 01 5 2 9.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ബട്ടർല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടർല ഐസ്ക്രീം പുളിയറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9895381668. ബട്ടർല ഐസ്ക്രീം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടം ഈ ചന്ദ്രിക, വെണ്ണിലാ പൂക്കളിലൂറും തൂമഞ്ഞു തുള്ളികൾ, തിരക്കൊട്ടുമില്ലാത്ത വീഥികൾ, വിജനതയിൽ എവിടെ നിന്നോ കേൾക്കും മണിനാദം, ചിറകാർന്നു പറന്നുയരും വെൺപിറാവിൻ സൗമ്യത, വാക്കുകൾക്കപ്പുറം കവിത പൂക്കും കുന്നിൻ പുറങ്ങൾ, എനിക്കിഷ്ടം ഈ തെന്നലിൻ തലോടനും. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം വെങ്കലം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം രവീന്ദ്രൻ. ഗാനം ആവശ്യപ്പെട്ടത് മണ്ഡപത്തിൻ കടവ് നിന്നും സുജ, പാർവതി, മധു എന്നിവർ. ആലാപനം കെ എസ് ചിത്ര.

ആകാശത്തിന് എന്ത് നിറം? വെളുപ്പോ അതോ ഇളം നിലയോ? കറുപ്പോ ചുവപ്പോ അതോ എല്ലാ നിറങ്ങളും കൊണ്ട് നെയ്ത പട്ടുടയാടയോ? പാതി വഴിയെത്തി ഞാൻ നിൽക്കുന്നു. പകച്ചു നോക്കുമ്പോൾ സൂര്യബിംബം മറച്ചു കടന്നുപോകും കാർമേഘങ്ങൾ. അവയ്ക്കെത്ര രൂപം! ആട്ടിൻപറ്റങ്ങളായി, കുതിരക്കൂട്ടങ്ങളായി കാറ്റിലുലാവിയൊഴുകും മേഘജാലങ്ങൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരി രചന നിർവഹിച്ച് എം ജി രാധാകൃഷ്ണൻ ഈണമിട്ട ഗാനം. ചിത്രം കാശ്മീരം. ആലാപനം എം ജി ശ്രീകുമാർ. ഗാനം ആവശ്യപ്പെടുന്നു ചാങ്ങയിൽ നിന്നും സുനിൽ.

കടൽക്കരയിൽ നിന്ന് കാൽക്കാശിന് കൊള്ളാത്ത ചിപ്പുകൾ പെറുക്കിയെടുത്ത് മണലിൽ കൊട്ടാരമുണ്ടാക്കുന്ന കുട്ടി കാറ്റിലത് വീഴാതെ കൈകൊണ്ട് പൊത്തി കാത്തുകൊള്ളുമ്പോൾ ഒരു തിരവന്ന് വെറുതെ വിഴുങ്ങിപ്പോകുന്ന മാത്രയിൽ ചിരിയോ കണ്ണുനീരോ പേടിയോ. കരയാതെ വിമ്മിപ്പൊട്ടി നിൽക്കുന്ന കുട്ടി ഞാനായിരുന്നു. അത് ഞാനായിരുന്നു എന്ന ഓർമ്മ. മധുമുട്ടം രചിച്ച് എം ജി രാധാകൃഷ്ണൻ ഈണമിട്ട ഗാനം കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ. ഇനി മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിലെ ഗാനം ആലപിക്കുന്നു കെ ജെ യേശുദാസ്. ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഉളിയൂരിൽ നിന്നും ഉഷാ ശ്രീകുമാർ.

ഇന്ദ്രനീലം പൂക്കുന്ന നിന്റെ കണ്ണുകൾ, നിശാഗന്ധിയുടെ പരിമളം. ഒരു കവിത കാഴ്ചയാകുന്നു, അതോ കാഴ്ച കവിതയായി പിറക്കുന്നതോ? മനസ്സിന്റെ മടിശീലയിൽ പണ്ടെങ്ങോ തിരികെ വെച്ച ഒരു വരി കവിത. നിന്റെ മൗനത്തിന്റെ ഭാഷയാണ് എനിക്കിഷ്ടം. നിന്റെ ഈ ശരത്കാല ഭാവമാണ് എനിക്കിഷ്ടം. നീ അതറിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നോ പ്രിയേ, പ്രാണന്റെ പാട്ടിൽ നീ ഇനിയും ഉണ്ടലിയുവാൻ. ചിത്രം വിയറ്റ്നാം കോളനി. രചന ബിജു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ, ആലാപനം സുജാത മോഹൻ, കല്യാണി മേനോൻ. ഗാനം ആവശ്യപ്പെടുന്നത് കളിയിക്കാവിള നിന്നും ഷിറാസ്, സൽമ എന്നിവർ.

നിന്റെ ഓർമ്മതൻ കുളിർക്കാറ്റിൽ ഞാൻ അലിയുന്നു, നിന്റെ ആശതൻ നിശാഗന്ധിയിൽ മയങ്ങുന്നു. വേദനിച്ചുവോ സഖി? വേദന കടം വാങ്ങി പ്രേമം എന്തിനായി സഖി? നിനക്കായി കേൾപ്പിക്കുകയാണ് ഇഷ്ടഗീതങ്ങൾ. കേൾക്കാം ഗോളാന്തര വാർത്ത എന്ന ചിത്രത്തിലെ ഗാനം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജോൺസൺ. ഗാനം ആവശ്യപ്പെടുന്നു ഒറ്റശേഖര മംഗലത്തു നിന്നും രാജേന്ദ്രൻ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഓർമ്മകളിലെവിടെയോ മരവിച്ചു പോയിരി മധുര സംഗീതങ്ങളിൽ ഉണർത്താം സഖി. ഒടുവിലെ ശിശിരവും മാഞ്ഞു പോകുമ്പോഴേക്കന്തിയിലെ മഞ്ഞിൽ തിരഞ്ഞു നോക്കുന്നു ഞാൻ. കാണാതിരിക്കില്ല കവിതയുടെ കനവുകൾ, കേൾക്കാതിരിക്കില്ല ഓർമ്മ തന്നെ നിലവുകൾ. ഒരു മയക്കത്തിൻ്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. പകലിൽ നിന്ന് ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ. പഴഞ്ചിറ നിന്നും ഷീല, ഷീമ, ഷീജ, ഷിജു എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനത്തിന് രചന നിർവഹിച്ച് ഈണം പകർന്നിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി. ചിത്രം ബന്ധുക്കൾ ശത്രുക്കൾ. ആലാപനം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും.

മഴയുടെ കിളിവാതിലുകൾ അടയ്ക്കുക. മഞ്ഞിന്റെ മധുരമായ ഹാസം പ്രഭാതത്തെ തുടിപ്പിക്കുന്നു. കിനാവിന്റെ ചില്ലകൾ തോറും തണുപ്പിന്റെ നേർത്ത പച്ചവിരിപ്പുകൾ. കായലിൽ പതിയുന്ന കാറ്റിന്റെ കണ്ണുകളിൽ നിന്റെ നീല മൗനത്തിന്റെ ആഴമറിയുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കമലദളം എന്ന ചിത്രത്തിലെ ഗാനം. രചന കൈതപ്രം, ദാമോദരൻ നമ്പൂതിരി, സംഗീതം രവീന്ദ്രൻ. കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനം ആവശ്യപ്പെടുന്നു കള്ളിക്കാട് നിന്നും വസന്ത.

എന്റെ ഈ മനം ഞാൻ എവിടെയാണെന്ന് ഒളിപ്പിച്ചു വെക്കുക. നിന്റെ ഹൃദയനീലിമയിൽ പ്രിയേ, എന്റെ ഈ ചെറിയ മാനസം കൂടി നീ സൂക്ഷിച്ചു വെക്കുമോ? പ്രണയമുരളിയിൽ എനിക്ക് കൂടിയൊരു തരളരാഗം നീ കരുതി വച്ചേക്കുമോ? കൈതപ്പുറം രചിച്ച ഔസേപ്പച്ച ഈണം പകർന്ന ഗാനമാണ് അടുത്തത്. ചിത്രം ഉള്ളടക്കം. ആലാപനം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും. ഗാനം ആവശ്യപ്പെടുന്നു കാട്ടുവീട് നിന്നും ദീപാശങ്കർ.

0: ഒരു മയക്കത്തിന്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ
1: കേൾക്കാം. ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ നിന്നും അജിതൻ, രവി, ശശി എന്നിവർ ആവശ്യപ്പെടുന്ന സ്നേഹസാഗരം എന്ന ചിത്രത്തിലെ ഗാനം. ആലാപനം ജി വേണുഗോപാലും കെ എസ് ചിത്രയും. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ജോൺസൺ.

സഹയാത്രികരൊക്കെ ഇറങ്ങുന്ന താവളം, വെളിച്ചം ബഹളമുണ്ടാക്കുന്ന വേളകൾ, അവധി തീർന്നെത്തുവാൻ കാത്തിരിക്കാമെന്നോതി ഒടുവിൽ അവനും വന്ന് യാത്ര ചോദിക്കുന്നു. തീവണ്ടി പോകുന്നു. പ്രത്യാശയോടെ ഞാൻ നിൽക്കുന്നു. നീ തിരിഞ്ഞൊന്ന് നോക്കിയോ? ചുണ്ടിലൊരു നേർത്ത മന്ദഹാസം തെളിഞ്ഞുവോ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ബോംബെ രവി. ചിത്രം സർഗം. ഗാനം ആവശ്യപ്പെടുന്നത് പഴവടിയിൽ നിന്നും കൈലാസചന്ദ്രൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: എന്തുകൊണ്ടാണ് മനുഷ്യൻ വലിയ സംഭവമായിരിക്കുന്നത്? മനുഷ്യന് അടങ്ങിയിരിക്കാൻ കഴിയില്ല. മനുഷ്യന് സ്വപ്നങ്ങളുണ്ട്, സാഹസമുണ്ട്, വന്യമായ ഭാവനകളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ജന്മവും ഓരോ സംഭവമായി മാറേണ്ടിയിരിക്കുന്നു. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 11 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: ആയിരത്തി തൊള്ളായിരത്തി 1951 ജീവിത നൗക എന്ന ചലച്ചിത്രം പുറത്തിറങ്ങിയത്. കെ വേമ്പുവാണ് സംവിധാനം ചെയ്തത്. വൻ വിജയം നേടിയ ചലച്ചിത്രമായിരുന്നു ജീവിത നൗക. വളവും തിരിവും നിറഞ്ഞ ദീർഘമായ കഥ. തിരുവനന്തപുരം നഗരത്തിൽ 284 ദിവസം തുടർച്ചയായി പ്രദർശിപ്പിച്ച ചലച്ചിത്രം. മലയാള ചലച്ചിത്രത്തിൽ ആദ്യമായി ഒരു താരോദയമുണ്ടായത് ജീവിത നൗകയിലാണ്. തിക്കുറിശി എന്ന സൂപ്പർ താരത്തിൻ്റെ ഉദയം. ജ്യേഷ്ഠത്തിയായ ജാനുവിൻ്റെ ദുഷ്കൃത്യങ്ങളെല്ലാം ക്ഷമിച്ച് സോമനും ലക്ഷ്മിയും, ഒടുവിൽ യാചകയായി തീർന്ന ജാനുവിന് അഭയം കൊടുക്കുന്നതാണ് ശരിക്കും ഇതിവൃത്തം. നന്മയും തിന്മയും തമ്മിലുള്ള അന്തസംഘർഷങ്ങൾ, നന്മയുടെ വിജയം, തിന്മയുടെ അവസാനം, അങ്ങനെയൊരു രസക്കൂട്ടായിരുന്നു ജീവിത നൗകയിലുണ്ടായിരുന്നത്. എന്നാലും അത് ജീവിതമായിരുന്നു എന്നാണ് പഴമക്കാർ പറയുന്നത്. ജീവിതകഥ പറഞ്ഞ ജീവിത നൗക ഇഷ്ടം, അത്രമേലിഷ്ടം.

നീലക്കുയിൽ, പി ഭാസ്കരൻ്റെയും രാമോ കാര്യാട്ടിൻ്റെയും പ്രഥമ സംരംഭം. മലയാള ചലച്ചിത്രത്തിൻ്റെ പരിവർത്തന പാതകളിൽ ആദ്യമെത്തിയ ചിത്രം. നീലി എന്ന നിഷ്കളങ്കയായ യുവതിയുടെ കഥ. സത്യത്തിൽ നീലക്കുയിൽ എന്ന ചലച്ചിത്രം ജാതി വേർതിരിവുകൾക്കെതിരെയുള്ള ശക്തമായ ഒരു മാധ്യമ പ്രതിഷേധമായിരുന്നു. നീലക്കുയിലിന് മുമ്പ് ഇത്രയേറെ കേരളീയത പുലർത്തിയ മറ്റൊരു ചലച്ചിത്രം ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. 1954 സാമൂഹികാന്തരീക്ഷത്തിൽ തൻ്റെയിടം കാട്ടിയ ചലച്ചിത്രമായിരുന്നു നീലക്കുയിൽ. ഉറൂബിൻ്റെ കഥ അഭ്രപാളികളിൽ കാവ്യാത്മകമായാണ് പകർത്തപ്പെട്ടത്. രാഷ്ട്രപതിയുടെ ആദ്യത്തെ വെള്ളിമെഡൽ നീലക്കുയിലിനെ തേടിയെത്തി. നീലക്കുയിൽ ഇഷ്ടം, അത്രമേലിഷ്ടം.

ഭാർഗവീ നിലയം, മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ ചിത്രം. അനുവാചകരെ ജിജ്ഞാസയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് എന്നാൽ അങ്ങേയറ്റം സൗന്ദര്യാത്മകമായി ചിത്രീകരിച്ച ചലച്ചിത്രം. അസാധാരണമായ സൗന്ദര്യാവിഷ്കരണത്തിന് പ്രേതത്തെ നിമിത്തമാക്കാമെന്ന ചിന്ത. നീലവെളിച്ചം എന്ന ചെറുകഥ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചെറുകഥ, വിൻസെൻറ്റിൻ്റെ സംവിധാനം. അതുവരെ ഛായാഗ്രാഹകനായിരുന്നിട്ട് സംവിധാന രംഗത്തേക്ക് കടന്നതുകൊണ്ടാവണം ഭാർഗവീ നിലയം അത്രയേറെ കാവ്യമനോഹരമായി സൗന്ദര്യാത്മകമായത്. ചലച്ചിത്രത്തിൻ്റെ പകുതി എത്തുമ്പോഴേക്കും ഭാർഗവിക്കുട്ടിയെ പ്രേക്ഷകനും ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. ഭയമില്ലാതാകുന്നു. ഒരു ഹൊറർ സിനിമയിൽ നിന്ന് കാൽപ്പനികമായ ഒരു ചലച്ചിത്ര കാവ്യമായി അത് മാറുന്നു. പ്രണയകാവ്യമായി പ്രേക്ഷകൻ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ദക്ഷിണേന്ത്യയിൽ നിന്ന് ആദ്യമായി രാഷ്ട്രപതിയുടെ സ്വർണമെഡൽ നേടിയ ചിത്രം ചെമ്മീൻ. ഇത്രമേൽ വിജയം ആഘോഷിക്കപ്പെട്ട ഒരു ചിത്രം അന്ന് വേറെ ഉണ്ടായിട്ടില്ല. അസാധാരണമായ സംഘടനാ പാടവത്തോടെ രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ചിത്രം. തകഴിയുടെ രചന. ഒരു കഥാപാത്രത്തെയും ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധമുള്ള അടയാളപ്പെടുത്തൽ. പഴനിയും കൊച്ചുമുതലാളിയും ചെമ്പൻകുഞ്ഞും കറുത്തമ്മയും തിരശീലയിലായിരുന്നില്ല. മലയാളിയുടെ ആസ്വാദക മനസ്സിൻ്റെ അന്തരംഗങ്ങളിലെ അഭ്രവാളികളിലായിരുന്നു. സാധാരണ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അസാധാരണമെന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്രം ചെമ്മീൻ. ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

1967 ഇരുട്ടിൻ്റെ ആത്മാവ് പിറക്കുന്നത്. പി ഭാസ്കരൻ്റെ സംവിധാനം, എം ജിയുടെ കഥയും തിരക്കഥയും. ബുദ്ധിക്കുറവുണ്ടെങ്കിലും സ്വപ്നങ്ങളുണ്ടായിരുന്ന വേലായുധൻ. ആരും അത് മനസ്സിലാക്കുന്നില്ല. എല്ലാവർക്കും അയാൾ ഭ്രാന്തൻ വേലായുധനാണ്. വേലായുധൻ്റെ സ്വപ്നങ്ങളിലെ നായിക അമ്മുക്കുട്ടിയാണ്. അവൾക്കും അവനെ ഇഷ്ടമാണ്. ഇല്ലായ്മയും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നെങ്കിലും തറവാട്ടിലെ ജീവിതം സ്നേഹനിർഭരമായിരുന്നു. എന്നാൽ അമ്മുക്കുട്ടിയുടെ വിവാഹ വാർത്ത അറിയാനിട വരുന്ന വേലായുധൻ ചങ്ങല പൊട്ടിച്ച് അവളെ കാണാൻ വിവാഹവേദിയിൽ എത്തിച്ചേരുന്നു. അവളും അവനെ ഭ്രാന്തനെന്ന് വിളിക്കുന്നു. വേലായുധൻ്റെ ജീവിതാശകൾ തകരുന്നു. സാന്ത്വനം കൊണ്ടും പരിചരണം കൊണ്ടും പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നങ്ങളെ വേലായുധനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനാർക്കും വയ്യ. ക്രൂരമായി കല്ലെറിയാനാണ് എല്ലാവർക്കും ഇഷ്ടം. ദീനമായ മുഖത്തോടെ വേലായുധനും സ്വയം കീഴടങ്ങുകയാണ്. വേലായുധൻ ഭ്രാന്തനാണെന്ന് സ്വയം സമ്മതിക്കുകയാണ്. ഒരു ചെറുകഥയുടെ സുഗതത്വം മുഴുവനുമുള്ള ചലച്ചിത്രം. ഇരുട്ടിൻ്റെ ആത്മാവ് ഇഷ്ടം, അത്രമേലിഷ്ടം.

മലയാള ചലച്ചിത്രം അതിൻ്റെ തുടക്കത്തിൽ സാഹിത്യം കൊണ്ട് സമ്പന്നമായിരുന്നു. സാഹിത്യകൃതികൾ പലപ്പോഴും ചലച്ചിത്രമായി മാറി. അതിന് ഏറ്റവും മുൻകൈയെടുത്ത സംവിധായകൻ കെ എസ് സേതുമാധവനായിരുന്നു. ഓടയിൽ നിന്നും യക്ഷിയും വാഴവേമായവും കടൽപ്പാലവും അടിമകളും കടലാസിൽ നിന്ന് അഭ്രപാളികളിലേക്ക് ചാലിച്ചു ചേർത്തത് സേതുമാധവനായിരുന്നു. ഏറ്റവും വെല്ലുവിളിയോടെ സമീപിക്കേണ്ടിയിരുന്ന ഒന്ന് അരനാഴിക നേരം. അങ്ങേയറ്റം വെല്ലുവിളിയോടെ തന്നെ ഏറ്റെടുക്കുകയും കഥാപാത്രങ്ങളെ പ്രേക്ഷക ഹൃദയങ്ങളിൽ കുടിയിരുത്തുകയും ചെയ്തു സംവിധായകനായ സേതുമാധവൻ. പാറപ്പുറത്തിൻ്റെ അരനാഴിക നേരത്തിലെ കുഞ്ഞനാച്ചൻ എന്ന കഥാപാത്രം സാധാരണ ഒരു നടൻ്റെ മുഖത്തിൽ ആ കഥാപാത്രം വഴങ്ങില്ലെന്ന് തോന്നിയതുകൊണ്ടാവും കെ എസ് സേതുമാധവൻ അത് കൊട്ടാരക്കര ശ്രീധരൻ നായരെ തന്നെ ഏൽപ്പിച്ചത്. 90-കാരനായ കുഞ്ഞേനാച്ചൻ, ആരുടെയും ചുൽപ്പടിക്ക് നിൽക്കാൻ കൂട്ടാക്കാത്ത കുഞ്ഞേനാച്ചൻ, ഇഷ്ടം, അത്രമേലിഷ്ടം.

മലയാള ചലച്ചിത്രത്തിൽ ഒരു വഴിത്തിരിവ് സൃഷ്ടിച്ച ചിത്രമാണ് ഓളവും തീരവും. പൂർണ്ണമായും വാതിൽപ്പുറ ചിത്രീകരണം നിർവഹിച്ച മലയാള ചലച്ചിത്രമെന്ന ബഹുമതി യഥാതഥമായ വാതിൽപ്പുറങ്ങളിലേക്ക് ക്യാമറ കൊണ്ടുപോയതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ, പി എൻ മേനോൻ എന്ന മാധ്യമ ബോധമുള്ള സംവിധായകൻ, പ്രതിഭകളുടെ സംഗമമായിരുന്നു ഓളവും തീരവും, എം ഡിയുടെ തിരക്കഥ, പി എ ബക്കറിൻ്റെ നിർമ്മാണം, കല്ലായിപ്പുഴയുടെ തീരത്ത് തളിരിട്ട ആർദ്രമധുരമായ ഒരു പ്രണയത്തിൻ്റെ കഥ ഓളവും തീരവും, മലയാള സിനിമാ പ്രേക്ഷകന് ഏറെയൊന്നും പരിചിതമല്ലാത്ത ഒരു പ്രദേശത്തിൻ്റെയും ജനവിഭാഗത്തിൻ്റെയും കഥ. എന്നാൽ ഒട്ടും അപരിചിതത്വമില്ലാതെയാണ് ചലച്ചിത്രം പ്രേക്ഷകൻ സ്വീകരിച്ചത്. തട്ടും തടവുമില്ലാതെ ഒഴുകുന്ന നിർച്ഛരി പോലെ സുതാര്യമായൊരു ചലച്ചിത്ര കാവ്യമായിരുന്നു ഓളവും തീരവും. ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

MT യുടെ ആദ്യ സംവിധാന ചിത്രം നിർമാല്യം. നായക സങ്കല്പത്തിൽ അടിമുടി അഴിച്ചുപണി നടത്തിക്കൊണ്ട് രംഗത്തെത്തിയ ചിത്രം. MT യുടെ തന്നെ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന ചെറുകഥയുടെ ചലച്ചിത്ര ഭാഷ്യം. വെളിച്ചപ്പാടിനെ അവതരിപ്പിച്ച PJ ആന്റണിക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചു. ചെമ്മീനിന് ശേഷം രാഷ്ട്രപതിയുടെ സ്വർണമെഡലിന് അർഹത നേടിയ ചിത്രം. പ്രമേയത്തിൻ്റെ വ്യത്യസ്തത കൊണ്ടും നടീനടന്മാരുടെ തെരഞ്ഞെടുപ്പിലെ ഔചിത്യം കൊണ്ടും മലയാള സിനിമാ വികാസത്തിലെ ഒരു നാഴികക്കല്ലാണ് നിർമാല്യം. വൃഷ്ടിയിൽ നിന്ന് സമഷ്ടിയിലേക്കുള്ള വിരൽ ചൂണ്ടലുകൾ, അസാധാരണമായ ഒരു ചലച്ചിത്രാനുഭവം. നിർമാല്യം ഇഷ്ടം, അത്രമേലിഷ്ടം.

എഴുപതുകൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നക്സലിസത്തിൻ്റെ ഉദയവും അതുപോലെ അസ്തമയവും കണ്ട കാലഘട്ടമാണ്. കോളിളക്കം സൃഷ്ടിച്ച ഒരു നക്സലൈറ്റ് ഓപ്പറേഷൻ്റെ ഓർമ്മയുണർത്തുന്ന ചിത്രവുമായാണ് പി എ ബക്കർ രംഗത്ത് വരുന്നത്. കബനി നദിച്ചു വന്നപ്പോൾ ഒട്ടുമേ സംഭവബഹുലമല്ലാത്ത ജീവിത മുഹൂർത്തങ്ങളിലൂടെയാണ് കഥ വികസിക്കുന്നത്. നഗരത്തിൽ തൻ്റെ കാമുകിയുടെ അടുത്ത് ഒളിച്ചു താമസിക്കാനെത്തുകയാണ് ഗോപി. കോളേജിൽ വെച്ച് താൻ ആരാധിച്ചിരുന്ന ഗോപിയിൽ വന്ന മാറ്റങ്ങൾ അവളെ ആശങ്കാകുലയാക്കുന്നു. പതിയെ പതിയെ അവൻ്റെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് അവൾ മനസ്സിലാക്കുന്നു. ഒരു നാൾ അവൻ അവളെ വിട്ടുപോകുന്നു. പിന്നെ അവൾ അറിയുന്നത് അവൻ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ്. കാമുകിയുടെ പ്രതികരണവും അവൻ്റെ പ്രത്യയശാസ്ത്ര വിശ്വാസങ്ങൾ അവളുടെ മനസ്സിലേക്ക് കടക്കുന്നതുമാണ് മുഖ്യമായ സംഗതി. അവൻ്റെ വിശ്വാസങ്ങളിലേക്ക് അവൾ സ്വയം അർപ്പിക്കപ്പെടുന്നു. പ്രേക്ഷകനും സാക്ഷാത്കരിക്കപ്പെടാതെ പോയെങ്കിലും പ്രത്യയശാസ്ത്രം എത്രമേൽ മനുഷ്യത്വമാർന്നതായിരുന്നെന്ന തിരിച്ചറിവ്, ഇഷ്ടം അത്രമേൽ ഇഷ്ടം.

നാടോടിക്കഥകളുടെ അയത്നലളിതമായ ആഖ്യാന ശൈലിയാണ് പത്മരാജൻ്റെ കഥ പറച്ചിലിൻ്റെ സവിശേഷത. നാട്ടിൻപുറത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള കഥകൾ രസകരമായ ഒരു ദർശനാനുഭവം പകർന്നു തരുന്ന ചലച്ചിത്രമാണ് പത്മരാജൻ്റെ പെരുവഴിയമ്പലം. ഒരു ശാശ്വത യാഥാർത്ഥ്യത്തിൻ്റെ സ്ഫുടീകരണം. പെരുവഴിയമ്പലത്തെ വേറൊരു തരത്തിൽ ലളിതമായി വ്യാഖ്യാനിക്കാനാവുന്നത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലയിലാണ്. ഭയത്തിൻ്റെ മുൾമുനയിൽ തങ്ങളെ നിർത്തുന്നവരോടുള്ള സമൂഹത്തിൻ്റെ വിധേയത്വം. ഒരു ചൊല്ലിനെ സിനിമയാക്കുകയായിരുന്നു പെരുവഴിയമ്പലത്തിലൂടെ പത്മരാജൻ ചെയ്തത്. കഥാഘടനയിലും പരിചരണ ശൈലിയിലും അന്ന് നിലവിലുണ്ടായിരുന്ന രണ്ട് തരം ചലച്ചിത്ര സമ്പ്രദായങ്ങളോടും മുഖ്യധാരയോടും കലാസിനിമയോടും കലാപത്തിലേർപ്പെട്ട ചിത്രമെന്ന നിലയിലും പെരുവഴിയമ്പലത്തോട് ഇഷ്ടം, അത്രമേലിഷ്ടം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചെയ്യാം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താൽപ്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446710159.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ചില രാത്രികൾ അങ്ങനെയാണ്, പുറത്ത് മഴ പെയ്യുന്നുണ്ടാകും, മുറിക്കുള്ളിൽ എല്ലാ ലൈറ്റുകളും അണഞ്ഞു കഴിഞ്ഞിരിക്കും, മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ മാത്രം ഇടയ്ക്കിടെ തെളിഞ്ഞു മങ്ങും. ഉറക്കം വരാത്ത ഏതോ നിമിഷത്തിൽ പെട്ടെന്ന് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു മുഖം മനസ്സിലേക്ക് കടന്നുവരും. ഒരുപക്ഷെ അതൊരിക്കലും തിരികെ വരില്ലെന്ന് ഉറപ്പുള്ള ഒരാളായിരിക്കും. ഒരിക്കലും പറയാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു വാക്കായിരിക്കും. പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ഒരു സ്വപ്നമായിരിക്കും. ആ നിമിഷം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും, എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നത്? ജീവിതത്തിൽ നമ്മൾ ആയിരക്കണക്കിന് ആളുകളെ കണ്ടിട്ടുണ്ട്, എണ്ണമറ്റ ദിവസങ്ങൾ കടന്നുപോയിട്ടുണ്ട്, വിജയങ്ങളും പരാജയങ്ങളും വന്നുപോയിട്ടുണ്ട്. എന്നാൽ ചില സംഭവങ്ങൾ മാത്രം വിചിത്രമായി മനസ്സിൽ കിടക്കുന്നു. കാലം എത്ര മുന്നോട്ടു പോയാലും അവ പിന്നിൽ നിന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യ മനസ്സിന്റെ ഈ രഹസ്യം വെറും വികാരങ്ങളുടെ കളിയല്ല, അതിനു പിന്നിൽ ഒരു ശാസ്ത്രമുണ്ട്. ഒരു നൂറ്റാണ്ടിനടുത്ത് പഴക്കമുള്ള, ഇന്നും മനഃശാസ്ത്ര ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം, അതാണ് സിഗാർനിക് എഫക്റ്റ്. മനുഷ്യന്റെ തലച്ചോറിനെ കുറിച്ചുള്ള ഏറ്റവും കൗതുകകരമായ സത്യങ്ങളിൽ ഒന്നാണ് ഇത് പറയുന്നത്. പൂർത്തിയായ കാര്യങ്ങൾ തലച്ചോറ് മറക്കുന്നു, പൂർത്തിയാകാത്ത കാര്യങ്ങൾ അത് മറക്കാൻ വിസമ്മതിക്കുന്നു. ഈ കഥ തുടങ്ങുന്നത് 1920s വിയന്നയിലെ ഒരു ചെറിയ റെസ്റ്റോറന്റിൽ നിന്നാണ്. അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയിരുന്ന യുവ മനഃശാസ്ത്രജ്ഞനായ ബ്ലൂമ സിഗാർനിക് ഒരു വിചിത്ര കാര്യം ശ്രദ്ധിച്ചു. റെസ്റ്റോറന്റിലെ വെയിറ്റർമാർ ഉപഭോക്താക്കളുടെ ഓർഡറുകൾ ഒന്നും എഴുതി വയ്ക്കുന്നില്ല, എന്നിട്ടും 10 പേരുടെ ഓർഡറുകൾ വരെ അവർ കൃത്യമായി ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. അതവരെ അത്ഭുതപ്പെടുത്തി. എന്നാൽ അതിലും അത്ഭുതകരമായ കാര്യം പിന്നീട് സംഭവിച്ചു. ഭക്ഷണം വിളമ്പി ബില്ല് നൽകി ഉപഭോക്താവ് പോയി കഴിഞ്ഞാൽ ആ വെയിറ്റർക്ക് ആ ഓർഡറുകളെ കുറിച്ച് ഒന്നും ഓർമ്മയില്ലായിരുന്നു. കുറച്ചു മുമ്പ് മനസ്സിൽ വളരെ വ്യക്തമായുണ്ടായിരുന്ന വിവരങ്ങൾ എങ്ങനെ ഇത്ര പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു? ഈ ചോദ്യമാണ് പിന്നീട് മനഃശാസ്ത്ര ചരിത്രത്തിലെ പ്രശസ്തമായൊരു ഗവേഷണത്തിലേക്ക് നയിച്ചത്. സിഗാർനിക്കും അവരുടെ സഹപ്രവർത്തകരും ചേർന്ന് നിരവധി പരീക്ഷണങ്ങൾ നടത്തി. ആളുകൾക്ക് ചില ജോലികൾ ചെയ്യാൻ നൽകി, ചില ജോലികൾ പൂർത്തിയാക്കാൻ അനുവദിച്ചു, ചിലത് പാതിവഴിയിൽ നിർത്തിവച്ചു. പിന്നീട് അവരോട് ഏത് ജോലികളാണ് ഓർമ്മയിലുള്ളത് എന്ന് ചോദിച്ചു. ഫലം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ജോലികൾ ആളുകൾ വളരെ വ്യക്തമായി ഓർത്തു, പൂർത്തിയാക്കിയ ജോലികൾ അത്ര വ്യക്തമായി ഓർമ്മയുണ്ടായിരുന്നില്ല. ഇന്ന് മനഃശാസ്ത്രത്തിന്റെ ക്ലാസിക് കണ്ടെത്തലുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന സിഗാർനിക് എഫക്റ്റ് അങ്ങനെയാണ് ജനിച്ചത്. എന്നാൽ ഇതിനു പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? നമ്മുടെ തലച്ചോറ് ഒരു വിചിത്ര സ്വഭാവമുള്ള അവയവമാണ്. ഒരു കാര്യം തുടങ്ങുമ്പോൾ അത് ആ ജോലിയെ ഒരു ഓപ്പൺ ലൂപ്പായി രേഖപ്പെടുത്തുന്നു. ലളിതമായി പറഞ്ഞാൽ ഒരു ജോലി പൂർത്തിയാകുന്നത് വരെ അത് മനസ്സിന്റെ പശ്ചാത്തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരു സിനിമ കാണാൻ തുടങ്ങിയിട്ട് അവസാന ഭാഗം കാണാതെ നിർത്തിയാൽ എന്ത് സംഭവിക്കും? അടുത്ത ദിവസം വരെ അതിന്റെ ക്ലൈമാക്സ് എന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഒരു നോവലിന്റെ അവസാന അധ്യായം വായിക്കാതെ പുസ്തകം അടച്ചുവെച്ചാൽ അവസാനം എന്തായിരിക്കുമെന്ന് മനസ്സ് നിരന്തരം അന്വേഷിക്കും. ഒരു പ്രണയബന്ധം വ്യക്തമായ ഒരു അവസാനമില്ലാതെ അവസാനിച്ചാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും മനസ്സ് അതിലേക്ക് തിരിച്ചു പോകും. കാരണം തലച്ചോറിന് അപൂർണത ഇഷ്ടമല്ല, അതിന് അവസാനങ്ങൾ വേണം. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, അവസാനിക്കാത്ത കഥകൾ, പറയാതെ പോയ വാക്കുകൾ, പൂർത്തിയാകാത്ത സ്വപ്നങ്ങൾ, ഇവയെല്ലാം തലച്ചോറിന്റെ മെമ്മറി സിസ്റ്റത്തിൽ അപൂർണ ഫയലുകളായി കിടക്കുന്നു. കമ്പ്യൂട്ടറിൽ തുറന്നുവെച്ച നിരവധി ടാബുകൾ പോലെയാണവ. ഓരോന്നും ചെറിയ അളവിൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾക്ക് വ്യക്തമായ കാരണമൊന്നുമില്ലാതെ മാനസിക ക്ഷീണം അനുഭവപ്പെടുന്നത്. ഇന്നലത്തെ പ്രശ്നങ്ങൾ കൊണ്ടല്ല, 5 വർഷം മുൻപ് അവസാനിക്കാതെ കിടക്കുന്ന ഒരു മാനസിക അധ്യായം കൊണ്ടാകാം. സിഗാർനിക് എഫക്റ്റിന്റെ സ്വാധീനം ഏറ്റവും വ്യക്തമായി കാണാൻ കഴിയുന്ന മേഖല പ്രണയമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കവിതകളും ഗാനങ്ങളും ജനിച്ചത് സന്തോഷകരമായ പ്രണയങ്ങളെക്കുറിച്ചല്ല, അപൂർണമായ പ്രണയങ്ങളെക്കുറിച്ചാണ്. ഇതിനൊരു കാരണമുണ്ട്.
പൂർണ്ണത സമാധാനം നൽകുന്നു, അപൂർണത കഥകൾ സൃഷ്ടിക്കുന്നു. ഒരു ബന്ധം വ്യക്തമായ ക്ലോഷറോടെ അവസാനിച്ചാൽ കാലക്രമേണ അത് മനസ്സിൽ നിന്ന് മാഞ്ഞുപോകും. എന്നാൽ ഒരു ബന്ധം പെട്ടെന്ന് അവസാനിച്ചാൽ, ഒരു ദിവസം സംസാരിച്ചിരുന്നവർ അടുത്ത ദിവസം അപ്രത്യക്ഷമായാൽ, ഒരു എന്തുകൊണ്ട് എന്ന ചോദ്യം മാത്രം ബാക്കിയാക്കി ആരെങ്കിലും നടന്നുപോയാൽ, അവിടെ സിഗാർനിക് എഫക്റ്റ് പ്രവർത്തനം ആരംഭിക്കുന്നു. മനസ്സ് വീണ്ടും വീണ്ടും അതേ ഓർമ്മകളിലേക്ക് മടങ്ങും. അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ഒരവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ, അവൾ സത്യത്തിൽ എന്താണ് ചിന്തിച്ചിരുന്നത്, അവനെന്നെ സ്നേഹിച്ചിരുന്നോ, ഇങ്ങനെ അവസാനമില്ലാത്ത ചോദ്യങ്ങൾ. കാരണം കഥ അവസാനിച്ചിട്ടില്ല, അത് അബോധ മനസ്സിൽ ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു പഴയ പ്രണയത്തെ മറക്കാൻ നമ്മൾക്ക് കഴിയാത്തത്. നമ്മൾ ആ വ്യക്തിയെ ഓർക്കുന്നത് കൊണ്ടല്ല, നമ്മൾ പൂർത്തിയാകാത്ത കഥയെ ഓർക്കുന്നത് കൊണ്ടാണ്. അവിടെയാണ് സിഗാർനിക് എഫക്റ്റ് മനുഷ്യ ഹൃദയത്തിന്റെ ഏറ്റവും സ്വകാര്യമായ ഇടങ്ങളിലേക്ക് കടന്നുവരുന്നത്. മനുഷ്യന്റെ തലച്ചോറിനെ കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നാം യുക്തിസഹമായ തീരുമാനങ്ങൾ എടുക്കുന്ന ജീവികളാണെന്ന് സ്വയം വിശ്വസിക്കുമ്പോഴും, നമ്മുടെ ജീവിതത്തിലെ പല തീരുമാനങ്ങളെയും നിയന്ത്രിക്കുന്നത് പലപ്പോഴും വികാരങ്ങളും പ്രതീക്ഷകളും അപൂർണതകളും ചേർന്ന ഒരു അദൃശ്യ ലോകമാണ്.

സെഗാർണിക് എഫക്ട് വെറും ഓർമ്മയുടെ പ്രശ്നമല്ല, അതിന്റെ വേരുകൾ നമ്മുടെ മസ്തിഷ്കത്തിലെ ന്യൂറോ കെമിസ്ട്രിയിലേക്ക് വരെ നീളുന്നു. ഒരു കാര്യം തുടങ്ങുമ്പോൾ തലച്ചോറിൽ ചെറിയൊരു പ്രതീക്ഷ ജനിക്കുന്നു. ആ പ്രതീക്ഷയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ഈ പ്രക്രിയയിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ഡോപ്പമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. പലരും കരുതുന്നത് പോലെ ഡോപ്പമിൻ സന്തോഷത്തിന്റെ ഹോർമോൺ മാത്രമല്ല, യഥാർത്ഥത്തിൽ അത് പ്രതീക്ഷയുടെ രാസവസ്തുവാണ്. ഒരു കാര്യം പൂർത്തിയാക്കിയാൽ ലഭിക്കാനിരിക്കുന്ന പ്രതിഫലം മുൻകൂട്ടി അനുഭവിക്കുന്ന സംവിധാനമാണ് ഡോപ്പമിൻ. ഒരു നോവൽ വായിക്കാൻ തുടങ്ങുമ്പോൾ, ഒരു സിനിമ കാണുമ്പോൾ, ഒരു പ്രണയബന്ധത്തിലേക്ക് കടക്കുമ്പോൾ, ഒരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ, എല്ലായിടത്തും ഡോപ്പമിൻ നമ്മോട് ഒരു വാഗ്ദാനം നൽകുന്നു. ഇനി എന്തോ സംഭവിക്കാൻ പോകുന്നു. ഈ പ്രതീക്ഷയാണ് നമ്മെ മുന്നോട്ട് വലിക്കുന്നത്. പക്ഷെ കഥ പാതിവഴിയിൽ അവസാനിച്ചാലോ? ഉത്തരം കിട്ടാതെ പോയാലോ? ബന്ധം മുറിഞ്ഞുപോയാലോ? സ്വപ്നം തകർന്നുപോയാലോ? ഡോപ്പമിൻ സംവിധാനം അപ്പോൾ ഒരു വിചിത്ര അവസ്ഥയിൽ കുടുങ്ങിപ്പോകുന്നു. പ്രതിഫലം ലഭിച്ചിട്ടില്ല, എന്നാൽ പ്രതീക്ഷ അവസാനിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് തലച്ചോർ ആ സംഭവത്തെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മെ നിർബന്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ലഭിച്ച കാര്യങ്ങളെക്കാൾ കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്നത്. മനഃശാസ്ത്രത്തിൽ ഇതുമായി അടുത്ത ബന്ധമുള്ള മറ്റൊരാശയമുണ്ട്, ഓഫ്സ്യാങ്കിന എഫക്ട്. സെഗാർണിക് എഫക്ട് പറയുന്നത് അപൂർണമായ കാര്യങ്ങൾ മനസ്സിൽ നിലനിൽക്കുമെന്നാണ്. എന്നാൽ ഓഫ്സ്യാങ്കിന എഫക്ട് അതിലും ഒരുപടി മുന്നോട്ട് പോകുന്നു. അപൂർണമായ കാര്യങ്ങൾ പൂർത്തിയാക്കാനുള്ള ശക്തമായ ആന്തരിക പ്രേരണ മനുഷ്യനിൽ ഉണ്ടാകുമെന്ന് അത് പറയുന്നു. ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും പെട്ടെന്ന് ഓഫ് ചെയ്താൽ വീണ്ടും കളിക്കാൻ തോന്നും. ഒരു പസിൽ പാതിവഴിയിൽ നിർത്തിയാൽ വീണ്ടും അതിലേക്ക് മടങ്ങിപ്പോകും. ഒരു പ്രണയബന്ധം വ്യക്തമായ അവസാനം കാണാതെ അവസാനിച്ചാൽ വർഷങ്ങൾക്ക് ശേഷവും അതിനെക്കുറിച്ച് അറിയാൻ മനസ്സാഗ്രഹിക്കും. കാരണം അപൂർണത മനുഷ്യ മനസ്സിന് അസ്വസ്ഥത സൃഷ്ടിക്കുന്നു. ഈ മനഃശാസ്ത്ര സത്യം ഏറ്റവും നന്നായി മനസ്സിലാക്കിയിരിക്കുന്നത് സിനിമാക്കാരും കഥാകൃത്തുക്കളുമാണ്. ഒരു സിനിമയുടെ ആദ്യ 10 മിനിറ്റിൽ തന്നെ ഒരു വലിയ രഹസ്യം അവതരിപ്പിച്ച് അതിന്റെ ഉത്തരം അവസാന ഭാഗത്തേക്ക് മാറ്റിവെക്കുന്നത് യാദൃശ്ചികമല്ല. ഓരോ സീരിയലും ഏറ്റവും നിർണായകമായ നിമിഷത്തിൽ അവസാനിക്കുന്നതും വെറുതെയല്ല. നായകൻ മരിച്ചോ? നായിക സത്യം തിരിച്ചറിഞ്ഞോ? കൊലയാളി ആരാണ്? ഈ ചോദ്യങ്ങളുമായി പ്രേക്ഷകൻ അടുത്ത എപ്പിസോഡ് വരെ ജീവിക്കണമെന്ന് സംവിധായകൻ ആഗ്രഹിക്കുന്നു. അവിടെയാണ് സെഗാർണിക് എഫക്ട് പ്രവർത്തിക്കുന്നത്. കഥ അവസാനിച്ചിട്ടില്ലാത്തതുകൊണ്ട് തലച്ചോർ അതിനെ വിട്ടുകളയുന്നില്ല. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വിജയകരമായ ടെലിവിഷൻ പരമ്പരകളും വെബ് സീരീസുകളും ക്ലിഫ് ഹാംഗർ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്. അപൂർണത പ്രേക്ഷകനെ പിടിച്ചു നിർത്തുന്നു. സിനിമയിൽ മാത്രമല്ല, ഇന്നത്തെ സോഷ്യൽ മീഡിയ ലോകവും ഇതേ മനഃശാസ്ത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻ ശബ്ദം കേൾക്കുമ്പോൾ ഉടൻ നോക്കണമെന്ന തോന്നൽ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ആരെങ്കിലും സന്ദേശം അയച്ചിട്ടുണ്ട്, പക്ഷെ ആരാണ്, എന്താണ് പറഞ്ഞിരിക്കുന്നത്? അറിയാത്ത ഒരു ചെറിയ വിവരശൂന്യത അവിടെ രൂപപ്പെടുന്നു. തലച്ചോറിന് ആ ശൂന്യത സഹിക്കാൻ കഴിയില്ല. അത് നിറയ്ക്കാൻ നാം മൊബൈൽ തുറക്കുന്നു. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ പോലും ഇതേ തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. സീ മോർ, കണ്ടിന്യൂ വാച്ചിങ്, നെക്സ്റ്റ് എപ്പിസോഡ് എന്നിങ്ങനെ നിരന്തരം നമ്മെ അടുത്ത ഉള്ളടക്കത്തിലേക്ക് തള്ളിവിടുന്നു. കാരണം മനുഷ്യ മസ്തിഷ്കം പൂർത്തിയാകാത്ത കാര്യങ്ങളിൽ നിന്ന് സ്വാഭാവികമായി അകന്നുപോകാൻ കഴിയാത്ത ഒരു അവയവമാണ്. ഇതേ പ്രതിഭാസം നമ്മുടെ വ്യക്തിജീവിതത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് യഥാർത്ഥ വേദന പരാജയത്തിൽ നിന്നല്ല ഉണ്ടാകുന്നത്, പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ലക്ഷ്യങ്ങളിൽ നിന്നാണ്. ഡോക്ടറാകാൻ ആഗ്രഹിച്ച ഒരാൾ, പുസ്തകം എഴുതണമെന്ന് സ്വപ്നം കണ്ട ഒരാൾ, സംഗീതജ്ഞനാകാൻ ആഗ്രഹിച്ച ഒരാൾ, വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ മനസ്സിൽ ആ സ്വപ്നങ്ങൾ ജീവനോടെ തുടരാം. കാരണം അവ പരാജയപ്പെട്ടിട്ടില്ല, അവ പൂർത്തിയാകാതെ നിൽക്കുകയാണ്. അതിനാലാണ് ചിലപ്പോൾ 50-ാം വയസ്സിലും 60-ാം വയസ്സിലും ആളുകൾ പഴയ സ്വപ്നങ്ങളിലേക്ക് തിരിച്ചുപോകുന്നത്. തലച്ചോറിന് അവ ഇപ്പോഴും അടച്ചുപൂട്ടാത്ത അധ്യായങ്ങളാണ്. ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: മനസ്സിനെങ്ങനെ ക്ലോഷർ ലഭിക്കും?
എങ്ങനെ അപൂർണതയുടെ ഭാരത്തിൽ നിന്ന് മോചനം നേടാം? ഇതിനുള്ള ഉത്തരങ്ങൾ മനഃശാസ്ത്രം ഇന്ന് വ്യക്തമായി നൽകുന്നുണ്ട്. ഒന്നാമതായി, അപൂർണമായ കാര്യങ്ങളെ വ്യക്തമായി തിരിച്ചറിയണം. നമ്മെ അലട്ടുന്ന ഓർമ്മ യഥാർത്ഥത്തിൽ ആരെയാണോ എന്തിനെയാണോ സംബന്ധിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ നഷ്ടപ്പെട്ട വ്യക്തിയെ ഓർക്കുകയല്ല ചെയ്യുന്നത്, നഷ്ടപ്പെട്ട സാധ്യതകളെയാണ് ഓർക്കുന്നത്. രണ്ടാമതായി, എഴുതുക. ജേർണലിംഗ് അഥവാ വികാരങ്ങൾ എഴുതി വയ്ക്കൽ തലച്ചോറിന് ക്ലോഷർ ലഭിക്കാൻ സഹായിക്കുമെന്ന് നിരവധി പഠനങ്ങൾ കാണിക്കുന്നു. പറയാൻ കഴിയാത്ത കാര്യങ്ങൾ പേപ്പറിൽ എഴുതുക, അയക്കാത്ത കത്തുകൾ എഴുതുക, പൂർത്തിയാകാത്ത സംഭാഷണങ്ങൾ എഴുതി അവസാനിപ്പിക്കുക. ഇത് അബോധ മനസ്സിന് ഒരവസാന ബിന്ദു നൽകുന്നു. മൂന്നാമതായി, ജീവിതത്തിലെ എല്ലാ കഥകൾക്കും പരിപൂർണമായ അവസാനം ഉണ്ടാകണമെന്നില്ലെന്ന് അംഗീകരിക്കുക. ചില ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടാകില്ല, ചില ആളുകൾ തിരിച്ചുവരില്ല, ചില സ്വപ്നങ്ങൾ പൂർത്തിയാകില്ല, എന്നാൽ അതുകൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. ക്ലോഷർ എന്നത് എല്ലാ ഉത്തരങ്ങളും കണ്ടെത്തലല്ല, ഉത്തരങ്ങളില്ലാതെയും മുന്നോട്ടു പോകാൻ പഠിക്കുന്നതാണ്. ഒടുവിൽ സെഗാർനിക് എഫക്ട് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതായിരിക്കാം. മനുഷ്യ മനസ്സ് പൂർത്തിയാകാത്ത കാര്യങ്ങളെ മുറുകെ പിടിച്ചുവെക്കും. പക്ഷെ ജീവിതം മുന്നോട്ടു പോകുന്നത് പൂർത്തിയായ അധ്യായങ്ങളിലൂടെയല്ല, അപൂർണമായ അധ്യായങ്ങളെ സ്വീകരിക്കാനുള്ള ധൈര്യത്തിലൂടെയാണ്. എല്ലാ കഥകൾക്കും അവസാനമുണ്ടാകണമെന്നില്ല, എന്നാൽ എല്ലാ മനുഷ്യർക്കും മുന്നോട്ട് പോകാൻ കഴിയണം. അതായിരിക്കാം മാനസിക സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും മനോഹരമായ രൂപം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ലോക്സഭയിൽ വീണ്ടും ഉന്നയിച്ച് പ്രതിപക്ഷം. ബഹളത്തെ തുടർന്ന് സഭ 2 മണിവരെ നിർത്തിവച്ചു. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലഹരി മരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് സംസ്ഥാനം ലജ്ജിച്ച് തലതാഴ്ത്തിയ സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള തീരത്ത് ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് 2 ആണ്ട് തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ. കേരളത്തിലെ ദേശീയ സെൻസസ് 2027 ഒന്നാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസും ഇന്ന് സമാപിക്കും. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടി സംബന്ധിച്ച് പ്രതിപക്ഷം ബഹളം വച്ചതിനെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. 11 മണിക്ക് സഭ ചേർന്നപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടിയ പാരാ അത്ലറ്റ് ദിലീപ് ഗാവിത്തിനെയും പുരുഷന്മാരുടെ 100 മീറ്ററിൽ വെള്ളി നേടിയ മുഹമ്മദ് ബാസിലിനെയും സ്പീക്കർ ഓം ബിർള അഭിനന്ദിച്ചു. തുടർന്ന് ചോദ്യോത്തരവേള ആരംഭിക്കാൻ സ്പീക്കർ ശ്രമിച്ചെങ്കിലും വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചു. ചോദ്യോത്തരവേള അംഗങ്ങളുടെ അവകാശമാണെന്നും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് പാർലമെന്ററി പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും സ്പീക്കർ ഓം ബിർള ഓർമ്മിപ്പിച്ചു. ബഹളം തുടർന്നതോടെ സഭ 2 മണിവരെ നിർത്തിവച്ചു. രാജ്യസഭാ നടപടികൾ തടസ്സമില്ലാതെ പുരോഗമിക്കുകയാണ്. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി ലോങ് ജമ്പ് താരം മുരളി ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ശ്രീശങ്കറിന്റെ സമർപ്പണത്തെയും സ്ഥിരതയാർന്ന പ്രകടനത്തെയും പ്രശംസിച്ച രാഷ്ട്രപതി തുടർച്ചയായ വിജയങ്ങളും മികച്ച കരിയറും സാധ്യമാകട്ടെ എന്നും ആശംസിച്ചു. ലഹരി ഉപയോഗത്തിനെതിരായ നഷാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പ്രചാരണ പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ലഹരി മരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് സംസ്ഥാനം ലജ്ജിച്ച് തലതാഴ്ത്തിയ സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുട്ടികളെ നേരായ മാർഗത്തിൽ നയിക്കേണ്ട അധ്യാപകർ ചെയ്തത് ഗുരുതരമായ കുറ്റമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിഷയത്തിൽ പരിശോധന വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ സ്ഥലം ലഭ്യമാക്കിയാൽ ചിന്നക്കട ഇടമൺ ദേശീയപാത വികസിപ്പിക്കുന്നത് പരിശോധിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയതായി NK പ്രേമചന്ദ്രൻ MP. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ നിതിൻ ഗഡ്കരിയുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. പദ്ധതിക്ക് നേരത്തെ ദേശീയപാത അതോറിറ്റി തത്വത്തിൽ അംഗീകാരം നൽകിയതാണെന്നും എന്നാൽ സ്ഥലം ലഭ്യമല്ലാത്തതിനാൽ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിലെ ദേശീയ സെൻസസ് 2027 ഒന്നാംഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസും ഇന്ന് സമാപിക്കും. സെൻസസ് ഒന്നാംഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. സെൻസസ് ഒന്നാംഘട്ടത്തിന്റെ ഭാഗമായുള്ള വിവരശേഖരണം 100% പൂർത്തിയാക്കി കണ്ണൂർ ജില്ല. സെൻസസ് വിവരശേഖരണ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ച മുഴുവൻ ഉദ്യോഗസ്ഥർക്കും ജില്ലാ കളക്ടർ അഭിനന്ദനം അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: ജൂലൈ 1 ആരംഭിച്ച ആദ്യഘട്ട സെൻസസിൽ ജില്ലയിൽ ആകെ 4823 വീട് പട്ടിക ബ്ലോക്കുകളിലെയും മുഴുവൻ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും വിവരശേഖരണമാണ് എന്യൂമറേറ്റർമാർ പൂർത്തീകരിച്ചത്. ജില്ലയിൽ ആകെ 16 ചാർജ് ഓഫീസർമാരും 647 സൂപ്പർവൈസർമാരും 3991 എന്യൂമറേറ്റർമാരുമാണ് സെൻസസ് പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടിരുന്നത്. നേരത്തെ സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി ജില്ലയിൽ 62733 പേർ സെൻസസ് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്തി.
0: കേരളത്തിൽ ഇന്നു മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് 2 ആണ്ട് തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: പുത്തുമലയിലെ കൃതിഭൂമിയിൽ ഇന്ന് സ്മൃതിദിനം നടക്കുകയാണ്. നാടിന് നടക്കിയ ചുഴൽമല ദുരന്തം ഉണ്ടായിട്ട് ഇന്ന് 2 വർഷം തികയുകയാണ്. സ്മൃതിദിനത്തോടനുബന്ധിച്ച് പുത്തുമലയിൽ രാവിലെ 7:30 വെള്ളാർമല സ്കൂളിൽ മരണപ്പെട്ട 33 കുട്ടികളെയും അനുസ്മരിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ നടന്നിരുന്നു. തുടർന്ന് സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തി. ഉച്ചയ്ക്ക് ശേഷം കൽപ്പറ്റ ടൗൺഷിപ്പിലും പുഷ്പാർച്ചന നടക്കും. 2024 ദുരന്തത്തിൽ 298 പേരുടെ ജീവനുകളാണ് നഷ്ടമായത്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ 3 നിയമസഭാ സീറ്റുകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ബീഹാറിലെ ബംഗിപൂർ, മധ്യപ്രദേശിലെ ദതിയ, ഗുജറാത്തിലെ മഞ്ചാൽപൂർ എന്നീ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ബംഗിപൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. തിരുവനന്തപുരം വലിയമല IISTയുടെ 14th ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇന്ന് മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും. ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൌജന്യ കിറ്റുകൾ August 10 മുതൽ 20 വരെ വിതരണം ചെയ്യും. കഴിഞ്ഞ LDF സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ടിലെ അവസാന ഗഡു നൽകിയില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയില്ലാത്തതുകൊണ്ടാണ് അവസാന ഗഡു നൽകാൻ കഴിയാതെ പോയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. 4000 ട്രോളിംഗ് ബോട്ടുകളുള്ള സംസ്ഥാനത്ത് നേരിട്ടും അനുബന്ധ മേഖലയിലുമായി 10,000 കുടുംബങ്ങളാണ് ഈ മേഖലയെ ആശ്രയിക്കുന്നത്. ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ്ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ട്രോളിംഗ് നിരോധന കാലയളവിൽ നാട്ടിൽ പോയിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഭൂരിഭാഗവും മടങ്ങിയെത്തിയതോടെ ഹാർബർ പരിസരം സജീവമായി. ചാകരതേടി അറബിക്കടലിലേക്ക് കുതിക്കാനുള്ള തിരക്കും ഉത്സാഹവും നീണ്ടകര ശക്തികുളങ്ങര ഹാർബർ പരിസരത്ത് ദൃശ്യമാണ്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ബോട്ടുകളിൽ വലയുൾപ്പെടെയുള്ള മത്സ്യബന്ധന ഉപകരണങ്ങളും മറ്റും കയറ്റുന്ന തിരക്കിലാണ് തൊഴിലാളികൾ. മത്സ്യബന്ധന ഉപകരണങ്ങൾ വിൽക്കുന്ന കടകളിലും തിരക്കേറി. June 9 ആണ് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ച ചങ്ങല ഫിഷറീസ് അധികൃതരുടെ മേൽനോട്ടത്തിൽ അഴിച്ചുമാറ്റുന്നതോടെ ട്രോളിംഗ് നിരോധനം അവസാനിക്കും. പരമ്പരാഗത വള്ളങ്ങൾക്ക് ട്രോളിംഗ് നിരോധന കാലയളവിൽ കാര്യമായി മത്സ്യം ലഭിച്ചതിനാൽ ട്രോളിംഗ് ബോട്ടുകളിലെ തൊഴിലാളികളും ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ്.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 39 പോയിന്റ് ഉയർന്ന് 77,695 നിഫ്റ്റി 15 പോയിന്റ് നേട്ടത്തിൽ 24,261 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 600 രൂപ ഉയർന്ന് 1,05,840 ഗ്രാമിന് 13,230 ഇന്നത്തെ വില. കൊല്ലം കുളത്തുപുഴയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. കുളത്തുപുഴ സ്വദേശി ബഷീറാണ് മരിച്ചത്. പുലർച്ചെ കുളത്തുപുഴ ജംഗ്ഷനിലേക്ക് നടന്നു വരികയായിരുന്നു ബഷീർ. കാട്ടുപോത്തിന് മുന്നിൽപ്പെടുകയായിരുന്നു. കാട്ടുപോത്തിന്റെ ആക്രമണത്തിലാണ് വയോധികൻ മരിച്ചത്. 2025-26 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകരുടെ സമയപരിധി നാളെ അവസാനിക്കും. ശമ്പളവും പെൻഷനും കൈപ്പറ്റുന്നവർ ഉൾപ്പെടെ നികുതി ഓഡിറ്റിന് വിധേയരല്ലാത്ത വ്യക്തികളാണ് ഈ സമയത്തിനുള്ളിൽ IT റിട്ടേണുകൾ നൽകേണ്ടത്. അവസാന തീയതി കഴിഞ്ഞാലും പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയും അടക്കം December 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. വാർഷിക വരുമാനം 4 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതിയില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ലോക്സഭയിൽ വീണ്ടും ഉന്നയിച്ച് പ്രതിപക്ഷം. ബഹളത്തെ തുടർന്ന് സഭ 2 മണിവരെ നിർത്തിവച്ചു. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലഹരി മരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് സംസ്ഥാനം ലജ്ജിച്ച് തലതാഴ്ത്തിയ സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള തീരത്ത് ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് 2 തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ. കേരളത്തിലെ ദേശീയ സെൻസസ് 2027 ഒന്നാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസും ഇന്ന് സമാപിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: 91.2 FM.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ. പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി അമേരിക്ക. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. പ്രതിഷേധം രൂക്ഷമായതോടെ സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ഉണ്ടായ പോലീസ് നടപടികൾ പ്രതിപക്ഷം ഉന്നയിക്കുകയായിരുന്നു. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ടായിരുന്നു ബഹളം. നടപടികൾ തടസ്സപ്പെടുത്തരുതെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ സഭ നിർത്തിവയ്ക്കുന്നതായി സ്പീക്കർ ഓം ബിർള അറിയിച്ചു. സഭാ നടപടികൾ നിരന്തരം തടസ്സപ്പെടുത്തുന്നത് പാർലമെന്ററി പാരമ്പര്യങ്ങൾക്ക് ചേർന്നതല്ലെന്ന് ശ്രീ ബിർള പറഞ്ഞു.
1: आप सबसे आग्रह किया है कि सदन में प्रश्नकाल के अंदर सदन को बाधित नहीं करें. प्रश्नकाल महत्वपूर्ण समय होता है. सदस्यों को सवाल उठाते हैं, सरकार की जवाबदेही होती है. आप प्रश्नकाल नहीं चलाना चाहते. सदन की कार्यवाही 8 बजे तक के लिए स्थगित की जाती है.
0: രാവിലെ സമ്മേളനം ആരംഭിച്ചപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ പാരാ അത്ലറ്റ് ദിലീപ് മഹാദുവിനെയും മുഹമ്മദ് ബാസിലിനെയും സ്പീക്കർ അഭിനന്ദിച്ചു. രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 രാജ്യസഭ ഇന്ന് പരിഗണിക്കും. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉച്ചകഴിഞ്ഞ് ബിൽ സഭയിൽ അവതരിപ്പിക്കും. ബിൽ പരിഗണിക്കാൻ നൽകിയ നോട്ടീസ്

0: ബിസ് അംഗീകരിച്ചതായി രാജ്യസഭാ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. പരീക്ഷാ സംവിധാനം സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൊതുപരീക്ഷകളുടെ വിശ്വാസ്യത സംരക്ഷിച്ച് വിദ്യാർത്ഥികൾക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി രാജ്യസഭ പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. ഇതുപ്രകാരം വന്ദേമാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും ചേർന്നു ശിക്ഷ ലഭിക്കും. ലഹരിക്കെതിരായ നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ അമേരിക്ക വീണ്ടും വ്യോമാക്രമണം നടത്തി. ജോർദനിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണിതെന്ന് അമേരിക്കൻ സൈന്യം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടുപിന്നാലെയാണ് വീണ്ടും ആക്രമണങ്ങളുണ്ടായത്. ജോർദാനിലെ US വ്യോമത്താവളത്തെയും US സെൻട്രൽ കമാൻഡ് ആസ്ഥാനത്തെയും ലക്ഷ്യമിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇറാൻ സൈനിക വിഭാഗം അറിയിച്ചു. അമേരിക്കൻ സേനയ്ക്കെതിരായ ഏതാക്രമണത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങൾക്കെതിരെ US സൌദി അറേബ്യയും സംയുക്ത വ്യോമാക്രമണം നടത്തി. സംഘർഷം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്കും പരോക്ഷ നയതന്ത്ര ചർച്ചകളും തുടരുന്നതിനിടെയാണ് US ഇറാനും തമ്മിൽ ആക്രമണങ്ങൾ ശക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്തെ ആദ്യ ടെലികോം മാനുഫാക്ചറിംഗ് സോൺ മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ സ്ഥാപിക്കും. ഇത് സംബന്ധിച്ച ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ മധ്യപ്രദേശ് സർക്കാരും ടെലികോം വകുപ്പും തമ്മിൽ ഒപ്പുവയ്ക്കുന്നതോടെ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമാകും. മൊബൈൽ ഫോണുകൾ, ടെലികോം ഉപകരണങ്ങൾ, സെമി കണ്ടക്ടറുകൾ, 5G 6G സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് ഇവിടെ നിർമ്മിക്കുക. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് 2 ആണ്ട് തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ നടന്നു. ഇന്ന് രാവിലെ പുത്തുമലയിൽ ദുരന്തത്തിൽ മരിച്ച വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുസ്മരിച്ചുള്ള പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ലഹരിമരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് ഗുരുതര സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുട്ടികളെ നേരായ മാർഗത്തിൽ നയിക്കേണ്ടവരാണ് അധ്യാപകർ. വിഷയത്തിൽ പരിശോധന വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അസമിൽ വെള്ളപ്പൊക്ക നാശനഷ്ടം വിലയിരുത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച അന്തർ മന്ത്രിതല സംഘത്തിന്റെ സന്ദർശനം പൂർത്തിയായി. വെള്ളപ്പൊക്കം സാരമായി ബാധിച്ച ചരൈഡിയോ, ശിവസാഗർ, ജോർഘട്ട്, ഗോലാഘട്ട് ജില്ലകളിലാണ് 6 അംഗ സംഘം സന്ദർശനം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഉണ്ട്. ഞായറാഴ്ച വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരളത്തിൽ ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. സെൻസസ് 1-ാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. ആഗോള പ്രതിസന്ധിക്കിടയിലും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതി 15% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കണക്കാണ് ഇത്. ആഗോള വ്യാപാര പാതകളിലെ തടസ്സങ്ങളുടെയും ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ ചരക്ക് കയറ്റുമതിയിൽ സ്ഥിരത നിലനിർത്തുന്നത് പ്രശംസനീയമാണെന്നും RJD ടാറ്റ മെമ്മോറിയൽ പ്രഭാഷണത്തിൽ ശ്രീ ഗോയൽ വ്യക്തമാക്കി.
3: We're growing at 7.7% last year. The world's fastest growing large economy. All of this is in the middle of 2 wars. With so much uncertainty and geopolitical crisis around the world. We even had 50% tariffs on most of our exports to the US. Despite which our exports also grew. Both in goods and services.
0: ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്ത്. 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെട്ടതാണ് മെഡൽ നേട്ടം. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഫൈനലിൽ ദിലീപ് മഹാദു സ്വർണവും മുഹമ്മദ് ബേസിൽ വെള്ളിയും നേടി. 2 കോമൺവെൽത്ത് ഗെയിംസ് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജമ്പർ എന്ന നേട്ടം മുരളി ശ്രീശങ്കർ സ്വന്തമാക്കി. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തുടങ്ങിയവർ അഭിനന്ദിച്ചു. ഇന്ത്യൻ ബാറ്റ്സ്മാൻ അജിങ്ക്യ രഹാനെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. 2023 വെസ്റ്റ്ഇൻഡീസിന് എതിരെയുള്ള ടെസ്റ്റ് ക്രിക്കറ്റായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന അന്താരാഷ്ട്ര മത്സരം. 2018 ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു രഹാനെയുടെ അവസാന ഏകദിന ക്രിക്കറ്റ് മത്സരം. 38-കാരനായ രഹാനെ ഇന്ത്യയ്ക്കായി 85 ടെസ്റ്റുകളിലും 90 ഏകദിനങ്ങളിലും 20 2020 മത്സരങ്ങളിലും കളിച്ചിട്ടുണ്ട്. കാനഡയിലെ ഒൻറ്റാറോയിൽ നടക്കുന്ന ലോക ജൂനിയർ സ്ക്വാഷ് ടീം ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെ 2-1 എന്ന സ്കോറിന് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ മുന്നേറ്റം. അമേരിക്കയാണ് സെമിയിൽ ഇന്ത്യയുടെ എതിരാളികൾ. ഉത്തരേന്ത്യയിൽ ശ്രാവണ മാസത്തിലെ കൻവർ യാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ഗംഗാനദിയിലെ പുണ്യജലം ശേഖരിക്കുന്നതിനായി ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ, ഗൌമുഖ്, ഗംഗോത്രി തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് നിരവധി തീർത്ഥാടകരാണ് എത്തുന്നത്. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ തീർത്ഥാടകർക്ക് ആശംസകൾ നേർന്നു. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പുരോഗമിക്കുന്നു. ബീഹാറിലെ ബംഗിപ്പൂർ മണ്ഡലം, ഗുജറാത്തിലെ മൻസൽപൂർ, മധ്യപ്രദേശിലെ ദാദിയ എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പോളിംഗ് വൈകുന്നേരം 6 മണിവരെ തുടരും. യുക്രൈനെതിരെ വീണ്ടും റഷ്യൻ വ്യോമാക്രമണം. തലസ്ഥാനമായ കീവ് അടക്കമുള്ള പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 8 പേർ കൊല്ലപ്പെട്ടു. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ കീവ് മേയർ ആവശ്യപ്പെട്ടു. സാഹിത്യകാരൻ സൽമാൻ റുഷ്ദിയെ 2022 കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി കുറ്റക്കാരനെന്ന് അമേരിക്കൻ കോടതിയുടെ കണ്ടെത്തൽ. അന്താരാഷ്ട്ര ഭീകരവാദത്തിൽ ഏർപ്പെട്ടു എന്നതടക്കം പ്രതിയായ ഹാദി മദാറിനെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും കോടതി ശരിവച്ചു. 28-കാരനായ പ്രതി നിലവിൽ 25 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ. പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി അമേരിക്ക. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കരുണാസായി റേഡിയോ.
1: വയോമിത്ര അധ്യായം 15. സേജ് സീനിയർ സിറ്റിസൺ പെൻഷൻ ആൻഡ് ഇൻഷുറൻസ് സ്കീം.
2: ഓ, ചിലപ്പോ വല്ലാത്ത തണുപ്പ്, ചില സമയത്താണെങ്കിൽ നല്ല ചൂടും. ഈ കാലാവസ്ഥയ്ക്ക് ഇത് എന്നാ പറ്റിയത്? ലക്ഷ്മി മോളെ, ഇന്നേ കാലാവസ്ഥയൊക്കെ ആകെ മാറിയിരിക്കുന്നത് പോലെ തോന്നുന്നു.
3: അത് ശരിയാ മുത്തശ്ശ, പുതപ്പൊന്ന് പുതയ്ക്കാന്ന് വെച്ചാ ഭയങ്കര ചൂട്, എന്നാ ഫാൻ ഇടാന്ന് വെച്ചാലോ ഭയങ്കര തണുപ്പും.
2: നമ്മുടെ കാലാവസ്ഥയിലെ ഈ മാറ്റങ്ങളെ ഏറ്റവും കൂടുതല് ബാധിക്കുന്നത് ആരെയാണെന്ന് മോക്കറിയോ? ഞങ്ങളെ പോലെ പ്രായം ചെന്നവരെയാണ്. ഇങ്ങനെ കാലാവസ്ഥ മാറുമ്പം പ്രായം ചെന്ന ആളുകളുണ്ടല്ലോ, നല്ല കരുതലെടുക്കണം മോളെ.
3: സത്യാണ് മുത്തശ്ശ, ഈ സമയത്ത് പ്രത്യേക ശ്രദ്ധ വേണം.
2: ഈ പ്രായത്തിലെ ആരോഗ്യത്തെ കുറിച്ചും നല്ല ശ്രദ്ധ വേണം, അല്ലെങ്കിലേ വൈറൽ ഇൻഫെക്ഷൻ, പനി, തുമ്മൽ, ചുമ ഒക്കെ വരും. എനിക്ക് തന്നെ ഇതിന്റെ ഒക്കെ ലക്ഷണങ്ങളുണ്ട്.
3: മുത്തശ്ശൻ എന്തായാലും അതോർത്ത് പേടിക്കണ്ട, മുത്തശ്ശനെ നോക്കാൻ ഞാനിവിടെ ഇല്ലേ.
2: അത് ശരിയാ, പക്ഷെ എല്ലാവരും എന്നെ പോലെ ഭാഗ്യമുള്ളവരല്ലോ. മോളെ, നീ എന്താ അവിടെ ചെയ്യുന്നേ? ഒരുങ്ങുന്നില്ലേ? നമുക്ക് പ്രോഗ്രാമിന് പോകണ്ടേ?
3: ആഹാ, മുത്തശ്ശൻ ഇന്ന് എല്ലാം ഓർമ്മയുണ്ടല്ലോ, മുഖത്താണെങ്കിൽ നല്ല സന്തോഷവും.
2: അങ്ങനെ കളിയാക്കാൻ മാത്രം എപ്പോഴും എനിക്ക് മറവിയൊന്നും ഇല്ല വച്ചേ. പിന്നെ നമ്മുടെ ശ്രോതാക്കൾ നമ്മളോട് ഇത്രയ്ക്ക് സ്നേഹം കാണിക്കുമ്പോ എങ്ങനെ മറക്കാനാ?
3: അത് സത്യാണ് മുത്തശ്ശ, ശ്രോതാക്കളുടെ സ്നേഹം കാണുമ്പോഴേ നമ്മൾ കൂടുതൽ ആവേശഭരിതരാകുന്നുണ്ട്.
2: ശ്രോതാക്കളാണ് നമ്മുടെ ജീവനാഡി. സ്വന്തം മുത്തശ്ശനെ പോലെയാ അവരെന്നെ സ്നേഹിക്കുന്നത്, നിനക്കതറിയില്ലേ ലക്ഷ്മി.
3: എല്ലാവരും എന്റെ കാര്യത്തിലും വളരെ ശ്രദ്ധാലുക്കളാണ്, എന്നോടും എല്ലാവർക്കും എന്തൊരു സ്നേഹാണെന്നോ.
2: എന്നാ നമുക്ക് വേഗം റെഡിയാകാം, ഇന്നേ നല്ല തണുപ്പാ, താമസിക്കാതെ തന്നെ നമുക്ക് ഇറങ്ങാം. സ്റ്റുഡിയോയിലെത്താനേ കുറച്ച് സമയമെടുക്കൂലേ?
3: അതെ, ഈ ദിവസങ്ങളിൽ പകല് നല്ല ചൂടുമാണ്.
2: ഇന്ന് ഞാൻ എന്റെ ചില കൂട്ടുകാരെ കൂടി ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, അല്പം തമാശയൊക്കെ പറയാനും പിന്നെ ഗൗരവമായ ചില കാര്യങ്ങൾ സംസാരിക്കാനും.
3: അത് നന്നായി, നമുക്ക് വേഗം തന്നെ പോയേക്കാം, പ്രോഗ്രാം സമയത്ത് തന്നെ തുടങ്ങാലോ.
2: ശരി ശരി, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? കൃത്യസമയത്ത് നമ്മൾ പ്രോഗ്രാം തുടങ്ങും.
3: എങ്കിൽ ശരി, ഞാൻ പെട്ടെന്ന് റെഡിയാവാം. അല്ലെങ്കിലേ ഈ പെണ്ണുങ്ങൾക്ക് ഒരുങ്ങാൻ എത്ര സമയം കിട്ടിയാലും മതിയാവില്ല എന്ന് മുത്തശ്ശൻ പറയില്ലേ?
2: അതെ അതെ, ഞാനും വേഗം റെഡിയാകാം.

0: നമുക്ക് പോയാലോ മുത്തശ്ശ? ഞാൻ റെഡി.
1: പോകാം മോളെ, ഞാനും റെഡി.
0: എന്നാ വാ.
1: ഇന്ന് പഴയ കുറച്ച് കൂട്ടുകാരെ കാണണം. നല്ല രസമായിരിക്കും ആ കൂടിക്കാഴ്ച.
0: മുത്തശ്ശൻ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. പഴയ ഓർമ്മകളിലാണോ? എന്നാ അത് ഞങ്ങളോടും കൂടി ഒന്ന് പറ.
1: ഓർമ്മകളെ എന്നും സുന്ദരമാണല്ലോ. കൂട്ടുകാരെ പറ്റിച്ചും അവരുടെ കൂടെ പാട്ടുപാടിയുമൊക്കെ നടന്ന പഴയ കാലം ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. ഏതോ സ്ഥിതി.

0: ഞാനത് ബാക്കി മറന്നുപോയി.
1: വാവ്, മുത്തശ്ശൻ ഇത്ര കുസൃതിക്കാരനായിരുന്നു എന്ന് ഇതുവരെ ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്റെ ഒരു കുറുമ്പൻ മുത്തശ്ശൻ.
0: നമ്മുടെ രണ്ടു പേരുടെയും കാലങ്ങൾ ഒരുപാട് വ്യത്യസ്തമല്ലേ മോളെ. എന്തായാലും നമ്മൾ റേഡിയോ സ്റ്റേഷനിലെത്തി.
1: അവിടെ ഇരിക്കുന്നത് ആരാ മുത്തശ്ശ? പഴയ കൂട്ടുകാരിലാരോ നേരത്തെ എത്തി എന്ന് തോന്നുന്നല്ലോ. അതോ മറ്റാരെങ്കിലും നമ്മളെ കാത്തിരിക്കുന്നതായിരിക്കോ?
0: വാ, ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരാം. ഇതെന്റെ സുഹൃത്ത് സുഗു. സുഗു, ഇതെന്റെ കൊച്ചുമോൾ ലക്ഷ്മിയാണ് കേട്ടോ.
1: നമസ്തേ അങ്കിൾ, എന്തുണ്ട് വിശേഷം?
2: ആ, നമസ്കാരം മോളെ. അങ്കിൾ സുഖമായിട്ടിരിക്കുന്നു.
1: മുത്തശ്ശ, അങ്കിളിനെ നേരത്തെ അറിയാമോ?
0: നീ അങ്കിളിനോട് സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ നീ ഓർക്കുന്നുണ്ടാവില്ല. ലക്ഷ്മി, വൃദ്ധസദനങ്ങളെ കുറിച്ചൊക്കെ നീ ഇയാളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്.
1: ഓ, ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു. വരൂ അങ്കിൾ, നമുക്കുള്ളിലേക്ക് പോവാം.
2: ആ ശരി ശരി, പോകാം മോളെ.
1: മുത്തശ്ശ, പരിപാടി തുടങ്ങാനുള്ള സമയമായല്ലോ.
0: എന്നാ പെട്ടെന്ന് തന്നെ നമുക്കങ്ങ് തുടങ്ങിയേക്കാം.
1: ശരി മുത്തശ്ശ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വയോമിത്ര പരിപാടിയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം കൊച്ചുമകൾ ലക്ഷ്മി.
0: ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭരതൻ മുത്തശ്ശൻ.
1: പ്രിയ ശ്രോതാക്കളെ, നമ്മോടൊപ്പം ഇന്ന് മറ്റൊരാൾ കൂടിയുണ്ട്. ആരാണെന്നറിയാൻ നിങ്ങൾക്കൊക്കെ ആകാംക്ഷയുണ്ടാകുമല്ലേ. അദ്ദേഹം തന്നെ നേരിട്ട് നിങ്ങളോട് സംസാരിക്കും.
2: നമസ്കാരം ശ്രോതാക്കളെ, ഞാൻ ഭരതന്റെ പ്രിയ കൂട്ടുകാരൻ സുകുമാരൻ. നിങ്ങളോടൊക്കെ സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ തന്നെ ഒരുപാട് സന്തോഷം.
1: ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രത്യേക പരിപാടിയിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം.
0: നമ്മുടെ വയോധികരെ ആദരിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഈ പരിപാടി. ഈ അധ്യായത്തിൽ വയോധികർക്കുള്ള പ്രത്യേക ക്ഷേമ പദ്ധതികളെ കുറിച്ചും അവ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ചുമാണ് വിശദമായി നമ്മൾ ചർച്ച ചെയ്യുന്നത്.
1: വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം എന്ന ഈ പരിപാടി കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷന്റെ സഹകരണത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം.
0: സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം സാമൂഹ്യനീതിയും ക്ഷേമവും ഉറപ്പാക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധരാണ്. പ്രായമായവർ, പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർ, ഭിന്നശേഷിക്കാർ, മറ്റ് പ്രത്യേക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവർ മുതലായവരുടെ സാമൂഹിക ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഈ മന്ത്രാലയം ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്തു വരുന്നു. ലക്ഷ്മി, നിനക്കറിയാലോ ഈ മുത്തശ്ശനെ പാട്ട് കേൾക്കാൻ വലിയ ഇഷ്ടാണ്. നമുക്കിപ്പോഴേ ലക്ഷക്കണക്കിന് ആളുകൾ സംഗമിക്കുന്ന മഹാകുംഭമേളയെ പറ്റി ഒരു പാട്ടം കേട്ടാലോ.

0: ലക്ഷ്മി, ഞാൻ ഇന്നലെ നമ്മുടെ ശങ്കറിനെ കണ്ടിരുന്നു. അദ്ദേഹം നിന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ.
1: അതെയോ? അദ്ദേഹം എന്ത് പറഞ്ഞു മുത്തശ്ശാ?
0: നീ സേജ് പദ്ധതിയെ പറ്റി മുമ്പ് എപ്പോഴോ അദ്ദേഹത്തോട് വിശദീകരിച്ചിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊന്നുകൂടി ഒന്ന് പറയാമോ എന്നും അദ്ദേഹം ചോദിച്ചിട്ടുണ്ടേ.
1: ഓഹോ, ശങ്കർ അങ്കിൾ അത് ഇത്ര പെട്ടെന്ന് പറഞ്ഞോ? സാരല്ല, ഞാൻ ഒന്നുകൂടി പറയാം. കൂട്ടുകാരെ, പെട്ടെന്ന് ഇത് റെക്കോർഡ് ചെയ്യുകയോ എഴുതിയെടുക്കുകയോ ചെയ്തോളൂ. സേജ് എന്നത് സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എഞ്ചിൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ്. വയോധികരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും അവരുടെ വിവിധ ആവശ്യങ്ങളിൽ സഹായിക്കാനുമായി ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതിയാണിത്. 2021 ജൂൺ മാസത്തിൽ കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് ഇത് ആരംഭിച്ചത്. വയോജനങ്ങളുടെ പരിചരണത്തിനായി സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പരിഹാരങ്ങളാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്.
0: ഈ പദ്ധതിയുടെ

0: കീഴിൽ എന്തൊക്കെ സേവനങ്ങളാണ് ലക്ഷ്മി ലഭിക്കുക?
1: ഒന്ന്, ആരോഗ്യ സേവനങ്ങളാണ്. ടെലിമെഡിസിൻ സേവനങ്ങൾ, ഹെൽത്ത് കെയർ സപ്പോർട്ട് പോലെയുള്ളവ. പിന്നെ സാമൂഹ്യ സേവനങ്ങളാണ്. വയോജനങ്ങൾക്ക് മറ്റുള്ള ആളുകളുമായി ഇടപഴകാനും സംവദിക്കാനുമൊക്കെ അവസരമൊരുക്കുന്ന പദ്ധതികളാണിവ. മറ്റൊന്ന് ഗാർഹിക സേവനങ്ങളാണ്. അനുദിന സഹായങ്ങൾ, ഹെൽപ്പ് ലൈൻ സേവനങ്ങൾ തുടങ്ങിയവ. വേറൊന്ന് വയോധികർക്ക് വിജ്ഞാനവും വിനോദവും നൽകുന്ന സേവനങ്ങളാണ്. ഡിജിറ്റൽ ലേണിംഗ്, ആക്ടിവിറ്റി സെന്ററുകൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി നടപ്പാക്കുന്നവയാണ്.
0: ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. ആവശ്യമായ ആരോഗ്യ സേവനങ്ങളും സാമൂഹ്യ സേവനങ്ങളും ഇതുവഴി വയോധികർക്ക് ലഭിക്കുമല്ലോ. എങ്കിലും സേജ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്ക് ലക്ഷ്മി.
1: ഈ പദ്ധതി വഴി വയോജനങ്ങൾക്ക് വിവിധ സേവനങ്ങൾ നൽകുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് സാമ്പത്തികവും ഭരണപരവുമായ സഹായങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. വയോജനങ്ങളുടെ ക്ഷേമവും മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലനവും മികച്ച ജീവിത നിലവാരവുമൊക്കെ ഉറപ്പുവരുത്തുന്ന സാമൂഹികാന്തരീക്ഷം സൃഷ്ടിക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. വയോധികരായ ഓരോരുത്തർക്കും അവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും.
0: ഇത് വളരെ നന്നായിരിക്കുന്നല്ലോ.
1: നോക്കു മുത്തശ്ശ, ഇത് എത്ര ലളിതമാണ്. ഞാൻ എത്ര പെട്ടെന്നാ ഈ പദ്ധതി പരിചയപ്പെടുത്തി കഴിഞ്ഞത്.
0: എന്റെ മോൾ ലക്ഷ്മി പണ്ടേ മിടുക്കിയല്ലേ?
2: അതേ വരത, ലക്ഷ്മി മിടുക്കിയ. നമ്മൾ വയോജനങ്ങൾക്ക് ഇവളൊരു ദേവതയെ പോലെയല്ലേ?
1: എല്ലാം നിങ്ങളുടെ അനുഗ്രഹമാണ്. അതുപോട്ടെ, അങ്കിളിപ്പോ എവിടുന്നാ വരുന്നത്? ആകെ വിയർത്തിട്ടുണ്ടല്ലോ. ഇപ്പോഴാണെങ്കി വലിയ ചൂടുമില്ല.
2: എന്ത് ചെയ്യാനാ മോളെ? കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതല്ലേ, മക്കൾ ആരും കൂടെയില്ല. എനിക്കാണെങ്കി പണിയെടുക്കാനുള്ള ആരോഗ്യശേഷി ഇപ്പൊ ഇല്ല. മരുന്ന് വാങ്ങാനുള്ള പൈസക്കായി എന്തൊക്കെ ചെയ്താലാ? ആരെയൊക്കെ ഒന്ന് കണ്ടാലാ?
0: അതെയോ സുഖു, എങ്ങനെയാ നീ ചെലവിനുള്ള കാശ് കണ്ടെത്തുന്നത്? എല്ലാ മാസവും പെൻഷൻ കിട്ടുന്നില്ലേ?
2: പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം എന്താകാനാ? സർക്കാര് തരുന്ന പെൻഷൻ കൊണ്ട് എല്ലാ ചെലവും നടത്താൻ പറ്റില്ലെന്ന് ഭരതനും അറിയാലോ.
0: പിന്നെ എന്തു ചെയ്യും? ഈ പ്രായത്തിൽ നീ ലോൺ എടുത്താണോ പണം കണ്ടെത്തുന്നത്?
2: ഭരതാ, ഈ പ്രായത്തിൽ നമ്മക്കൊക്കെ ആര് ലോണ് തരാനാ? എന്റെ കയ്യിലാകെയുള്ളത് കുറച്ച് സ്ഥലവ. അതിലൊരു ഭാഗം ഞാൻ വിറ്റു. ശരിക്കും പറഞ്ഞ ശരീരത്തിന്റെ ഒരു ഭാഗം മുറിച്ചു കളഞ്ഞതുപോലെയാ.
0: അതോർത്ത് നീ സങ്കടപ്പെടണ്ട. നിങ്ങൾ വാങ്ങിയ ഭൂമി വിൽക്കുന്നു, ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി തന്നെയല്ലേ. പിന്നെന്താ?
2: ഒരു കണക്കിന് പറഞ്ഞാ ശരിയാ ഭരത, പക്ഷെ ഈ കാശ് പെട്ടെന്ന് തീരും, ബാക്കിയുള്ളതും വിൽക്കേണ്ടി വരും.
1: അങ്കിള് പേടിക്കണ്ട, അതൊന്നും വിൽക്കേണ്ടി വരില്ലെന്നേ.
2: ആഹാ, പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും മോളെ?
0: ശരിയല്ലേ ലക്ഷ്മി, ഇദ്ദേഹത്തിന് മുന്നിൽ ഈ ഒരു വഴിയല്ലേ ഉള്ളൂ. അത് വിൽക്കാതെ സുഖം എങ്ങനെയാ ജീവിക്കുക?
1: മുത്തശ്ശാ, വിവിധ പെൻഷൻ സ്കീമുകളെ പറ്റിയും ഇൻഷുറൻസ് സ്കീമുകളെ പറ്റിയൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. നമ്മുടെ ശ്രോതാക്കൾക്കും അത് ഉപകാരപ്പെടുമല്ലോ.
2: അത് ശരിയാ, മോള് പറ, മോള് പറ.
1: അതെ, സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയെ നിരവധി പെൻഷൻ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലത് ഞാൻ പറയാം. ഇന്ദിരാഗാന്ധി ദേശീയ വയോജന പെൻഷൻ പദ്ധതിയാണ് ഒന്നാമത്തേത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുതിർന്ന പൗരന്മാർക്കുള്ളതാണ് ഈ പദ്ധതി. ദേശീയ സാമൂഹിക സഹായ പദ്ധതിയാണ് മറ്റൊന്ന്. ഇത് മുതിർന്നവർക്കും വിധവകൾക്കും ഭിന്നശേഷിക്കാർക്കു കൂടി വേണ്ടിയുള്ള പദ്ധതിയാണിത്. മറ്റൊന്നാണ് മുത്തശ്ശ അന്നപൂർണ പദ്ധതി. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന വനിതകൾക്കുള്ള പദ്ധതിയാണിത്.
0: ഓ, സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം ഒരു പദ്ധതി ഉള്ളത് എന്തായാലും നന്നായി.
2: അത് ശരിയാ, വയോജനങ്ങൾക്കും വിധവകൾക്കും അല്ലെങ്കിൽ ശാരീരികവും മാനസികവുമായി വെല്ലുവിളികൾ ഉള്ളവർക്കും അന്തസ്സായിട്ട് ജീവിക്കാൻ ആവശ്യമായ സാമ്പത്തിക പിന്തുണ നൽകുക എന്നതാണ് ഈ പദ്ധതി കൊണ്ടൊക്കെ ലക്ഷ്യമിടുന്നത്.
1: അപ്പോ ഇതൊക്കെയാണ് ഗവൺമെന്റിന്റെ പെൻഷൻ പദ്ധതികൾ. ഇനി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചില പദ്ധതികളെ കുറിച്ചുകൂടി ഞാൻ പറയാം.
0: എന്നാലേ അതിനു മുൻപ് നമുക്കൊരു നാടൻ പാട്ട് കേട്ടാലോ?

0: അപ്പോൾ നമ്മൾ നാടൻ പാട്ട് കേട്ടു. ലക്ഷ്മി, ഇനി ഞങ്ങളോട് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ പെൻഷൻ പദ്ധതിയെ കുറിച്ച് പറയൂ.
1: തീർച്ചയായും, ആദ്യത്തെ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ജീവൻ അക്ഷയ യോജന. വാർദ്ധക്യകാലത്തെ ഒരു സ്ഥിരം വരുമാനം ആഗ്രഹിക്കുന്നവർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്.
0: ജീവൻ അക്ഷയ യോജന അല്ലേ, കൊള്ളാം. അതിന്റെ മറ്റു ഗുണങ്ങളും കൂടി പറയാമോ ലക്ഷ്മി?
1: മുത്തശ്ശ, ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് ഒരു സ്ഥിര വരുമാനം ഈ പദ്ധതി ഉറപ്പു നൽകുന്നു. ഒപ്പം ആജീവനാന്ത വരുമാനം ഉറപ്പു നൽകിക്കൊണ്ട് ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പു നൽകുന്നുണ്ട്. ഒറ്റത്തവണ നിക്ഷേപത്തിൽ നിന്നാണ് ഈ പദ്ധതിയിലൂടെ വയോധികർക്ക് സ്ഥിര വരുമാനം ലഭിക്കുക. കൂടാതെ ഈ പദ്ധതിയുടെ ഭാഗമാകുന്നവർക്ക് നികുതി ആനുകൂല്യങ്ങളും ഉണ്ട്. മുത്തശ്ശ, സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ മുത്തച്ഛൻ എന്തായാലും ഈ പദ്ധതിയിൽ ചേരണം. ഓ മുത്തച്ഛ, എന്തെങ്കിലും ചാടിക്കയറി പറയുന്നതിന് മുമ്പ് ജീവൻ അക്ഷയ യോജനയുടെ യോഗ്യതാ മാനദണ്ഡങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം.
0: അത് വേണം മോളെ, മോള് പറ.
1: ഈ പദ്ധതിയിൽ അംഗമാവാനേ 60 വയസ്സോ അതിൽ കൂടുതലോ ആയിരിക്കണം. കൂടാതെ കുറഞ്ഞത് 100,000 മുതൽ പരമാവധി 50,000 രൂപ വരെ ഒറ്റത്തവണ നിക്ഷേപവും ആവശ്യമാണ്.
0: അത് ശരിയാ ലക്ഷ്മി. വാർദ്ധക്യകാലത്തെ ഈ സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് ഇത് നല്ലൊരു മാർഗം തന്നെയാണെന്ന് തോന്നുന്നു.
1: ഒരിക്കൽ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിശ്ചിത നിരക്കിൽ പലിശ ലഭിക്കും. പെൻഷൻ ആ പലിശയിൽ നിന്നാ ലഭിക്കുക. മുത്തച്ഛന് മനസ്സിലായോ?
2: ഇത് കൊള്ളാലോ, നല്ലൊരു പദ്ധതി തന്നെയാ.
0: പക്ഷേ ഇത് ഓഹരി വിപണി പോലെയാണോ? എന്റെ പണം നഷ്ടപ്പെടുമോ?
1: ഏയ് ഇല്ല, ഈ പദ്ധതി പെൻഷൻ ഉറപ്പ് നൽകുന്നുണ്ട്. വിപണിയിലെ മാറ്റങ്ങൾ ഈ പദ്ധതിയെ ബാധിക്കുന്നതേയില്ല. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പദ്ധതി ആയതിനാൽ ഇതിൽ നമുക്ക് പേടിക്കാൻ ഒന്നുമില്ല മുത്തച്ഛ.
0: ഓ അത് ശരി, അപകട സാധ്യതയില്ല, ഒപ്പം സ്ഥിരം വരുമാനവും. ഇതുപോലെ മറ്റെന്തെങ്കിലും പദ്ധതി ഉണ്ടോ മോളെ?
1: ഉണ്ട് മുത്തച്ഛ, ഇനിയും പദ്ധതികളുണ്ട്. അത്തരത്തിലൊന്നാണ് ജീവൻ ശാന്തി യോജന. വയോധികർക്ക് ജീവിതത്തിന്റെ അവസാന കാലത്ത് സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതിയിൽ അംഗമാവാൻ വളരെ എളുപ്പമാണ്. മുതിർന്ന പൗരന്മാർക്ക് അവരുടെ അടുത്തുള്ള ബാങ്ക് വഴിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയോ അപേക്ഷിക്കാം. 60 വയസ്സുവരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവ ആവശ്യമാണ്.
2: അത് കൊള്ളാലോ ഭരത, കേട്ടിട്ട് വളരെ നല്ലൊരു പദ്ധതിയാണെന്നാ എനിക്ക് തോന്നുന്നത്.
1: അത് മാത്രമല്ല മുത്തശ്ശ, സാധാരണ പെൻഷൻ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ പോളിസി സറണ്ടർ ചെയ്യാത്തിടത്തോളം വായ്പ എടുക്കുന്നതോ പോളിസി അവസാനിപ്പിക്കുന്നതോ പെൻഷൻ തുകയെ നേരിട്ട് ബാധിക്കുകയില്ല.
0: ലക്ഷ്മി, നീ ഞങ്ങളെ ഇന്ന് വീണ്ടും വീണ്ടും ഞെട്ടിക്കുകയാണ് കേട്ടോ.
1: എന്നാ ഒരിക്കൽ കൂടി ഞെട്ടിക്കോളൂ, അടുത്ത പെൻഷൻ പദ്ധതിയെ കുറിച്ച് പറയാം.
0: ഇനിയുമുണ്ടോ? കേൾക്കട്ടെ.
1: മുതിർന്ന പൗരന്മാർക്ക് സ്ഥിര വരുമാനം ഉറപ്പു നൽകുന്ന മറ്റൊരു പദ്ധതിയാണ് ന്യൂ പെൻഷൻ പ്ലസ് യോജന. ആജീവനാന്ത വരുമാനം ഉറപ്പു നൽകുന്ന ഈ പദ്ധതിക്ക് ഒരു സ്ഥിര നിക്ഷേപം ആവശ്യമാണ്. നിക്ഷേപകരായ മുതിർന്ന പൗരന്മാർക്ക് നികുതി ഇളവുകളും ലഭിക്കും. വയോജനങ്ങളുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷ നൽകുന്നതോടൊപ്പം വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളും മരണാനന്തര ആനുകൂല്യങ്ങളും ഈ പദ്ധതി ഉറപ്പു നൽകുന്നു. എന്തായാലും ഇതൊരു UL IP പദ്ധതിയാണ്.
0: UL IP-ഓ? ഓ അതെന്താ?
1: യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ എന്നതിന്റെ ചുരുക്ക രൂപമാണ് UL IP. പണം ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്ന ഒരു ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയാണിത്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതോടൊപ്പം സമ്പത്ത് വർദ്ധിപ്പിക്കാൻ കൂടി സഹായിക്കുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണിത്. ബാക്കി വിവരങ്ങൾ നമുക്കൊരു LIC ഓഫീസറിൽ നിന്ന് കേട്ടാലോ.
3: നമസ്കാരം ബഹുമാന്യരെ, റേഡിയോ മാറ്റുലിയിൽ നിന്നും വയോജനങ്ങൾക്കുള്ള പദ്ധതിയിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ LIC ഭാരതത്തിന്റെ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നുള്ള 22 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള ഒരു പ്രതിനിധിയായി സംസാരിക്കുവാൻ അവസരം കിട്ടിയതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഞാൻ ജയൻ ആറുവയത്തിൽ കമ്മന. ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയുടെ നെടുന്തൂണായ വയോജനങ്ങൾ നേരിടുന്ന സാമ്പത്തിക അസമത്വങ്ങൾക്ക് പരിഹാരമെന്ന രീതിയിലുള്ള പദ്ധതികൾ പൊതുമേഖലാ സ്ഥാപനമായ LIC നിന്നും ആവിഷ്കരിച്ചിട്ടുണ്ട്. നല്ല നിലയിൽ ജോലിയിൽ നിന്നും വിരമിച്ച വയോജനങ്ങൾക്ക് മതിയായ രീതിയിലുള്ള പെൻഷൻ ലഭിക്കുമെങ്കിലും സാധാരണക്കാർക്കും കർഷക സുഹൃത്തുക്കൾക്കും അവരുടെ വാർദ്ധക്യകാലത്ത് സ്ഥിര വരുമാനമില്ലാതെ ഉള്ള സാമ്പത്തിക വിഷമതകൾ നേരിടേണ്ടി വരുന്നുണ്ട്. അവരുടെ ആശ്രിതരും ഇത്തരുണത്തിൽ വിഷമം അനുഭവിക്കുന്നവരാണ്. LIC നിന്നുള്ള ചില പെൻഷൻ പദ്ധതികൾ ഇതിനെ ഒരു പരിധിവരെ പരിഹാരം നിർദ്ദേശിക്കുന്നവയാണ്. ജീവൻ ശാന്തി, ജീവൻ അക്ഷയ് പോലുള്ള പെൻഷൻ പദ്ധതികൾ ഒറ്റത്തവണ നിക്ഷേപം നടത്തി ഉടൻ തന്നെ പെൻഷൻ ലഭിക്കുന്നതും ഇല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞ് ഗ്യാരണ്ടീഡായി കുടുംബത്തിലേക്ക് പെൻഷൻ ലഭിക്കുന്നതും പദ്ധതികളാണ്. ഇതിൽ ജീവൻ ശാന്തി എന്ന പദ്ധതിയിൽ 30 വയസ്സ് മുതൽ 79 വയസ്സ് വരെ ഉള്ളവർക്ക് അംഗങ്ങളായി ചേരാം. അവർക്ക് 1 വർഷമോ 5 വർഷമോ കാത്തിരിപ്പിന് ശേഷം ഗ്യാരണ്ടീഡായി അവരുടെ അക്കൗണ്ടിൽ പെൻഷൻ വന്നുകൊണ്ടിരിക്കും. പെൻഷന് വേണ്ടി നിക്ഷേപിക്കേണ്ട ഒറ്റത്തവണ നിക്ഷേപം ഏറ്റവും കുറഞ്ഞത് 2 ലക്ഷം രൂപയാണ്. ഇതിന് ഏതൊരു പൊതുമേഖലാ സ്ഥാപനം തരുന്നതിനേക്കാൾ, ബാങ്കുകൾ തരുന്നതിനേക്കാൾ ഗ്യാരണ്ടീഡ് പെൻഷൻ തുക LIC വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആജീവനാന്തം നിക്ഷേപിക്കുന്ന വ്യക്തിക്കോ അദ്ദേഹത്തിന്റെ പങ്കാളിക്കോ പെൻഷൻ ലഭിച്ചതിന് ശേഷം നിക്ഷേപ തുക കാലശേഷം കുടുംബത്തിൽ അവകാശിക്ക് തിരിച്ചു നൽകുന്നതാണ്. അടുത്ത പദ്ധതിയായ ജീവൻ അക്ഷയ് 25 വയസ്സ് മുതൽ 100 വയസ്സ് വരെ ഉള്ളവർക്ക് ചേരാൻ കഴിയും. ഇതിൽ കാത്തിരിപ്പ് കാലാവധിയില്ല. നിക്ഷേപിച്ചതിന്റെ പിറ്റത്തെ മാസം തന്നെ അവർക്ക് പെൻഷൻ എന്ന രീതിയിൽ തുക ആജീവനാന്തം ലഭിക്കും. ഇത് ത്രൈമാസികമായോ അർദ്ധവാർഷികമായോ വാർഷികമായോ വാങ്ങാൻ കഴിയും. ഇതുകൂടാതെ രാജ്യത്തെ ഓഹരി വിപണിയെ അടിസ്ഥാനപ്പെടുത്തി യൂലിപ്പ് പദ്ധതികൾ, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനും LIC നൽകുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് നിവേശ് പ്ലസ്, ഇൻഡെക്സ് പ്ലസ് തുടങ്ങിയവ. ഇത് നമ്മൾ നിക്ഷേപിക്കുന്ന തുക രാജ്യത്തെ ഓഹരി വിപണിയിൽ LIC നേതൃത്വത്തിൽ നിക്ഷേപിച്ച് നല്ല രീതിയിൽ ഒരു കാലാവധി കഴിഞ്ഞ് അതിൻ്റെ മെച്ചൂരിറ്റി തുക കൊണ്ട് നിക്ഷേപിച്ച വ്യക്തിക്ക് പെൻഷൻ നൽകുന്ന പദ്ധതിയാണ്. ഇത് രാജ്യത്തെ ഓഹരി വിപണിയിലെ കയറ്റിറക്കങ്ങൾ ബാധിക്കുമെങ്കിലും LIC പോലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം 5 വർഷത്തേക്ക് മിനിമം ഗ്യാരണ്ടി നൽകുന്നുണ്ട്. ജീവൻ ശാന്തി പോലുള്ള പദ്ധതികൾ ഇപ്പോഴത്തെ ബാങ്ക് നിരക്ക് അനിശ്ചിതമായി തുടരുമ്പോൾ സഹകരണ സ്ഥാപനങ്ങളിൽ പോലും ഒരു നിശ്ചിത വരുമാനം ഉറപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായപ്പോൾ കാലാവധിയിൽ ഒരു തുക ഗ്യാരണ്ടി ചെയ്യുന്ന പദ്ധതികളാണ്. ഇന്നുള്ള വയോജനങ്ങൾക്കും വാർദ്ധക്യത്തിലേക്ക് കാലൂന്നുന്നവർക്കും ഭാവി ആവലാതികളില്ലാതെ കഴിച്ചുകൂട്ടാൻ ഇത്തരം പദ്ധതികളിൽ ഇന്നേ പ്ലാൻ ചെയ്യുന്നത് നന്നായിരിക്കും. പൊതുമേഖലാ സ്ഥാപനമായ LIC നിന്നും ഉള്ള ഇത്തരം പദ്ധതികളെക്കുറിച്ച് വിശദമായി നിങ്ങളോട് സംവദിക്കുവാൻ 94 47 309 653 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാവർക്കും ആനന്ദകരമായ ഒരു ഭാവി ജീവിതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.
2: ഇതെല്ലാത്തിനേക്കാളും വലിയൊരു ബോണസ് ആണല്ലോ ഈ പദ്ധതിയിലേക്ക് എങ്ങനെയാ അപേക്ഷിക്കാൻ പറ്റുക എന്നുകൂടി ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തരൂ.
1: അംഗീകൃത LIC ബ്രാഞ്ചുകൾ വഴിയോ LIC ഏജന്റുമാർ വഴിയോ അല്ലെങ്കിൽ www.LIC.in എന്ന വെബ്സൈറ്റ് വഴിയോ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ഉയർന്ന പ്രായപരിധിയില്ല. പക്ഷേ അപേക്ഷകൻ ഇവിടെ സ്ഥിര താമസമുള്ള ഇന്ത്യൻ പൗരനായിരിക്കണം. പ്രവാസികളായ ഇന്ത്യക്കാർക്കോ വിദേശ പൗരന്മാർക്കോ ഈ പദ്ധതിയിൽ അംഗമാകാൻ കഴിയില്ല.
2: മോളെ, ഞാൻ ഇന്ന് തന്നെ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ പോവാ.
1: തീർച്ചയായും വേണം അങ്കിൾ. നിങ്ങളുടെ കൂട്ടുകാരോടും പറയൂ.
2: ഉറപ്പായിട്ടും മോളെ ഞാൻ പറയാം.
1: എങ്കിലേ നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം, അല്ലേ മുത്തശ്ശ?
0: നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം എന്ന പരിപാടിയിൽ ഇന്ന് അടൽ വയോ അഭ്യുദയ യോജനയെക്കുറിച്ചും സേജ് പദ്ധതിയെക്കുറിച്ചും മറ്റ് പെൻഷൻ ഇൻഷുറൻസ് പദ്ധതികളെക്കുറിച്ചുമാണ് നമ്മൾ കേട്ടത്. സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിൻ്റെയും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെയും സഹകരണത്തോടെയാണ് ഈ പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നത്.
1: പ്രിയപ്പെട്ടവരെ, അടൽ അഭ്യുദയ യോജന കേവലം ഒരു പദ്ധതി മാത്രമല്ല, മുതിർന്ന പൗരന്മാരുടെ ജീവിതത്തെ സമ്പൽ സമൃദ്ധമാക്കാൻ സഹായിക്കുന്ന ഒരു മുന്നേറ്റമാണ്. കൂടുതൽ വിശദ വിവരങ്ങൾക്ക് വയോജനങ്ങൾക്ക് വിളിക്കാം 1456 7 എന്ന നാഷണൽ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനമാണ്. ജീവിതാനുഭവങ്ങളാൽ സമ്പന്നമായ നിധിയാണവർ. അവരിലൂടെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. അവരിലൂടെയാണ് നാം ആത്മാഭിമാനം നേടുന്നത്. നമ്മുടെ ഇന്ത്യ മഹത്തരമാണ്. നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനമാണ്.
1: അപ്പോൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം.
0: അതുവരെ പുഞ്ചിരിക്കുക, സന്തോഷം പകരുക, ആരോഗ്യത്തോടെ ഇരിക്കുക. നന്ദി, നമസ്കാരം.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടലയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിച്ചത് കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ദരുണസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
2: തമിഴകത്തിൽ ഇന്നാദ്യം ഐ എന്ന ചിത്രത്തിനു വേണ്ടി AR റഹ്മാൻ സംഗീതം നൽകി കർക്കി രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് ഹരിചരൺ, ശ്രേയാ ഘോഷാൽ.

ചിത്രം ശിവാജി ദ ബോസ്. സംഗീതം നൽകിയിരിക്കുന്നത് എ ആർ റഹ്മാൻ. രചന വൈരമുത്തു. ആലപിച്ചിരിക്കുന്നത് ചിന്മയി, ഉദിത് നാരായണൻ.

എതിർനീച്ചൽ എന്ന ചിത്രത്തിനു വേണ്ടി അനിരുദ്ധ് രവിചന്ദർ സംഗീതം നിർവഹിച്ച ഗാനം. രചന വാലി, ആലാപനം മോഹിത് ചൗഹാൻ, ശ്രേയ ഘോഷാൽ.

സഗ എന്ന ചിത്രത്തിനു വേണ്ടി ഷാബിർ സുൽത്താൻ സംഗീതം നൽകി രചന നിർവഹിച്ച ഗാനം. ആലാപനം നരേഷ് അയ്യർ, റീത്ത ത്യാഗരാജൻ.

തമിഴകത്തിൽ ഇനി ഏഴാം അറിവ് എന്ന ചിത്രത്തിനു വേണ്ടി ഹാരിസ് ജയരാജ് സംഗീതം നിർവഹിച്ചിരിക്കുന്ന ഗാനം. രചന എൻ എ മുത്തുകുമാർ. ആലപിച്ചിരിക്കുന്നത് കാർത്തിക്

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതകലയുമായി ഇത്തിരി നേരം കരുണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

മനസ്സിൽ മഴ പെയ്യ്ക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തലയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇനി സാറാ ജോസഫ് സംസാരിക്കുന്നത് കേൾക്കാം.

ടെലവിൽ നിന്നുള്ള വാർത്തയിലെ രണ്ട് ശാസ്ത്രജ്ഞന്മാരെ, അവരെ സസ്യങ്ങൾ ചെടികൾ സംസാരിക്കുകയും കരയുകയും ചെയ്യാറുണ്ട് എന്നാണ് കണ്ടുപിടിച്ചത്. അങ്ങനെ കാലത്തെ പരീക്ഷണത്തിന് ശേഷം അവരവരുടെ പേപ്പർ അവതരിപ്പിക്കേണ്ടായി. ഈ സസ്യങ്ങൾ സംസാരിക്കുന്ന ഭാഷ പോപ്കോൺ പൊട്ടുന്ന ശബ്ദത്തിലാണ് എന്നും, മനുഷ്യരുടെ കേൾവി ശക്തിക്ക് അപ്പുറത്തുള്ള ശബ്ദത്തിൻ്റെ ആവൃത്തി വളരെ കൂടുതലാവുകൊണ്ട് നമുക്കത് കേൾക്കാൻ കഴിയാത്തതാണ് എന്നും അവർ നിരവധി ഗവേഷണ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ സമർത്ഥിക്കേണ്ടത്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടു കൂടിയിട്ട് ആ ശബ്ദം വിശകലനം ചെയ്ത് സസ്യങ്ങളുടെ വൈകാരിക അവസ്ഥയ്ക്കനുസരിച്ച് അവരുടെ സംസാര ഭാഷയ്ക്ക് മാറ്റങ്ങളുണ്ട് എന്നും അവരെ സമർത്ഥിക്കുന്നുണ്ടായെന്ന് ഈ സയൻറ്റിസ്റ്റുകൾ പറയുന്നു. സസ്യങ്ങൾ ശ്വസിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്, ലോകം മനസ്സിലാക്കുന്നത് അനേകം കാലത്തിന് ശേഷമാണ്. സസ്യം എന്നത് ജൈവ പ്രതിഭാസമാണ് എന്ന് പോലും അറിയാതെ കണ്ട് ഉള്ള ഒരു വീക്ഷണത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു ലോകത്താണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. ജീവനുള്ളവ എന്ന അർത്ഥത്തിൽ സസ്യങ്ങളെ നമ്മളിപ്പോഴും കാണാറില്ല. ഒരു മരം വെട്ടാൻ നമുക്ക് ഒരു മടിയുമില്ല. ഒരു വികസനത്തിന്റെ പേരിൽ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് റോഡിൽ നിൽക്കുന്ന മരങ്ങൾ മുറിക്കാൻ ഒരു പ്രയാസവും നമുക്കില്ല, ഒരു മരപ്രയാസവുമില്ല. അപ്പോ ഇവ ജീവനുള്ളവയാണെന്നും ഇവ സംസാരിക്കാറുണ്ട് എന്നും ഇവയ്ക്ക് വൈകാരിക ഭേദങ്ങൾ ഉണ്ട് എന്നും, അതൊരുപക്ഷെ മനുഷ്യന്റെ അത്ര ഉണ്ടാവില്ലെങ്കിൽ പോലും എന്ന് നമ്മൾ വിചാരിക്കുന്നു. നമ്മളെക്കാൾ ആവൃത്തി കൂടുതലുള്ള ശബ്ദ തരംഗങ്ങളാണ് അവയുടേത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഞാൻ ആദി എന്ന് പറയുന്ന നോവൽ എഴുതുമ്പോൾ വെള്ളമാണ് അതിലെ പ്രധാന കഥാപാത്രം. വളന്തകാട് ദ്വീപിലെ വെള്ളവും വളരെ വിശുദ്ധമായ വെള്ളം, അഴുക്കൊന്നുമില്ലാത്ത വെള്ളവും, ചക്കംകണ്ടം കായലിലെ ഏറ്റവും പൊള്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളവും, ഈ രണ്ട് വെള്ളങ്ങളാണ് അല്ലെങ്കിൽ ഈ രണ്ട് വാട്ടർ ബോഡീസാണ് ആദി എന്ന് പറയുന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ വെള്ളത്തെക്കുറിച്ച് കുറേ പഠിച്ചു, കുറേ വായിച്ചു, പഠിക്കുകയല്ല കുറേ വായിച്ചു. അങ്ങനെ വായിച്ചപ്പോഴാണ് മസാറു ഇമോട്ടോ എന്ന് പറയുന്ന ജപ്പാൻ സയൻറ്റിസ്റ്റ്, അദ്ദേഹം വെള്ളത്തെക്കുറിച്ച് പഠിക്കുക മാത്രമല്ല, അദ്ദേഹം വെള്ളത്തിൽ നിന്ന് പരലുകൾ ഉണ്ടാക്കുക, ക്രിസ്റ്റൽസ് ഉണ്ടാക്കുന്ന ഒരു പരീക്ഷണം, അതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഒരുപാട് പബ്ലിഷ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേപ്പറുകളോടൊപ്പം. അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഉണ്ടാക്കുന്ന, അദ്ദേഹം പരീക്ഷിച്ചത് ഇങ്ങനെയാണ്,

0: ശരീരത്തിന്റെ ശബ്ദവിന്യാസങ്ങൾക്കനുസരിച്ചിട്ട് രൂപപ്പെടുന്ന ക്രിസ്റ്റലുകൾക്ക് വലിയ വ്യത്യാസം ഉണ്ട്. ശാന്തമായ സംഗീതം കേൾപ്പിക്കുമ്പോൾ, കേൾപ്പിച്ചുകൊണ്ടേ വെള്ളം ക്രിസ്റ്റലായി രൂപപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മനോഹര രൂപങ്ങളല്ല യുദ്ധത്തിന്റെയും കലഹത്തിന്റെയും ശബ്ദം കേൾപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം തെളിയിക്കുകയുണ്ടായി. വളരെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള രൂപം, ഭീകരം എന്ന് പറയാവുന്ന രൂപം. ശാന്തമായ സംഗീതവും സമാധാനം നിറഞ്ഞ വാക്കുകളും പറഞ്ഞുകൊണ്ട് ലബോറട്ടറിയിലെ വെള്ളത്തെ ക്രിസ്റ്റലാക്കി പരിണമിപ്പിക്കുന്ന മണിക്കൂറുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ രൂപപ്പെടുന്ന ക്രിസ്റ്റലുകൾക്ക് ഭംഗി വളരെ കൂടുതലാണ് എന്നാണ് മസാറു ഇമോട്ടോ തെളിയിച്ചത്. അതിൽ തന്നെയും ഏറ്റവും ഭംഗിയുള്ള ക്രിസ്റ്റൽ താങ്ക് യു എന്ന് പറയുന്ന ശബ്ദം വരുമ്പോഴാണ്. മനുഷ്യൻ മനുഷ്യനോട്, അല്ലെങ്കിൽ മനുഷ്യൻ പ്രപഞ്ചത്തോട് നന്ദി, അല്ലെങ്കിൽ ദൈവത്തോട്, വിശ്വാസികളായ ആളുകൾ ദൈവത്തോട് നന്ദി എന്ന് പറയുന്ന ശബ്ദം കേൾപ്പിക്കുമ്പോഴാണ് ഏറ്റവും ഭംഗിയുള്ള പരലുകൾ രൂപപ്പെട്ടത്. നന്ദി എന്ന് പറയുന്ന ശബ്ദം കേൾപ്പിക്കുമ്പോഴാണ് ഏറ്റവും ഭംഗിയുള്ള പരലുകൾ രൂപപ്പെട്ടത് എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ ആദ്യം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഫുകുഷിമ ആണവ നിലയം പൊട്ടിത്തെറിക്കുന്നത്. അന്ന് ജപ്പാനിലെ വാട്ടർ ബോഡീസ് മുഴുവൻ മലിനമായി. ഞാനിപ്പോ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോ അവിടുത്തെ വെള്ളമെടുത്തിട്ട് ക്രിസ്റ്റലുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ മസാറു ഇമോട്ടോവിന് കിട്ടുന്ന ക്രിസ്റ്റലുകളുടെ രൂപം എന്തായിരിക്കും എന്ന്. പ്രപഞ്ചത്തെ കുറിച്ചിട്ട് മനുഷ്യനെ വളരെ കുറച്ച് മാത്രമേ അറിയുള്ളൂ, പക്ഷെ നമ്മുടെ അഹന്തയ്ക്ക് ഒരു കുറവില്ല. നമുക്ക് എല്ലാം അറിയാം എന്നാണ് നമ്മുടെ വിചാരം. പ്രപഞ്ചത്തെ കുറിച്ച് എല്ലാം അറിയുന്ന ജോണിയുടെ തന്നെ പുസ്തകത്തിലെ ഒരു ടൈറ്റില് സർവജ്ഞൻ എന്നാണ്. ഈ സർവജ്ഞ ഭാവത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ നോക്കുന്നത്, വീക്ഷിക്കുന്നത്. ഇത് മുഴുവനും നമുക്ക് ജീവിക്കാനുള്ളതും നമുക്കെടുത്ത് അനുഭവിക്കാനുള്ളതും നമുക്ക് ധൂർത്തടിക്കാനുള്ളതും നമുക്ക് വലിച്ചെറിയാനുള്ളതും നമുക്ക് തോന്നിയ പോലെ പെരുമാറാനുള്ളതും നമുക്ക് ഇവ നശിപ്പിക്കാനുള്ളതും ആണ് എന്ന് പറയുന്ന ഒരു വീക്ഷണം, ആ സർവജ്ഞ ഭാവം, എനിക്കെല്ലാം അറിയാം എന്ന് പറയുന്ന ആ ഭാവം, ആ ഭാവത്തോടുകൂടി അധികാര സ്ഥാനങ്ങളും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരും ദൈവത്തെ കയ്യിലെടുത്തിട്ടുള്ള പുരോഹിതന്മാരും എല്ലാവരും പെരുമാറുമ്പോൾ സംഭവിക്കുന്ന വലിയ നഷ്ടം, ആ വലിയ നഷ്ടം അജ്ഞതയ്ക്ക് കിട്ടുന്ന ശിക്ഷയാണ്, നമ്മുടെ അജ്ഞതയ്ക്ക്. ബൈബിളിലെ വിജ്ഞാനത്തെപ്പറ്റി തന്നെ പറയുന്ന ഒരു ഒരു ചാപ്റ്റർ, ഒരു അധ്യായമുണ്ട്, വിജ്ഞാനത്തെപ്പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. ആ ചാപ്റ്ററിലെ ദൈവം എല്ലാ സൃഷ്ടികളും നടത്തുന്നതിന് മുമ്പ് വിജ്ഞാനത്തെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. എന്തിനാണ് വിജ്ഞാനത്തെ ആദ്യം സൃഷ്ടിച്ചത്? അതുകൊണ്ട് വേണം ഈ ലോകത്തെ കൈകാര്യം ചെയ്യാൻ. അതുകൊണ്ട് വിജ്ഞാനം ആണ് സർവജ്ഞനായി ഇരിക്കുന്നത്, മനുഷ്യനല്ല, ദൈവം പോലും അല്ല. ഈ ഒരു തിരിച്ചറിവും അതിൻ്റെതായ ഒരു വിനീത ഭാവവും ഉൾക്കൊണ്ടുകൊണ്ട് വേണം നാം ഈ ലോകത്ത് ജീവിക്കാൻ. പക്ഷെ നമുക്കതില്ല, നമുക്കത് അറിയുകയുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുന്ന ഈ ലോകം അഴിമതി നിറഞ്ഞതും ചൂഷണം നിറഞ്ഞതും തട്ടിപ്പും വെട്ടിപ്പും നിറഞ്ഞതും വഞ്ചന നിറഞ്ഞതും അതിഭയങ്കരമായിട്ടുള്ള പാരിസ്ഥിതിക ആഘാതങ്ങൾ സൃഷ്ടിക്കുന്നതും ഒക്കെയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ കാര്യം മാത്രമല്ല പറയുന്നത്, ലോകത്തെ മുഴുവനുമാണ്. വികസിത രാജ്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളോട് ചെയ്യുന്നത് എന്ത് എന്ന് നമുക്കിപ്പോഴും അവരെ ബോധ്യപ്പെടുത്താനോ അവരെ ശാസിച്ചൊതുക്കാനോ സാധിക്കാത്ത അവസ്ഥയിൽ സാമ്പത്തിക ആയുധ ഗർവും അഹങ്കാരവും അവരുടെ കൈപ്പിടിയിലാണ്. അവർ ചെയ്യുന്നതിൻ്റെ മുഴുവൻ ഫലം അനുഭവിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ജീവിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ഒരാൾ നിരന്തരം എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ബന്ധപ്പെടുന്നില്ല, കാരണം വെച്ചാൽ അതിന് മറുപടി പറയേണ്ടതിലും മറുപടി ഇല്ലാത്തതുകൊണ്ട്. നിരന്തരം അയാളുടെ അറിവുകൾ എനിക്കിങ്ങനെ വാട്സാപ്പിലൊക്കെ അയച്ചു കൊണ്ടിരിക്കും. ഒരുപാട് കുന്നുകൂടുമ്പോൾ ഞാനൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് കളയും. അയാൾ പറയുന്നത്, കേരളത്തിലെ ഇപ്പോഴുള്ള ഒരേ ഒരു വിഭവം പാറകളാണ്, മനസാക്ഷി കുത്തില്ലാതെ അത് പൊട്ടിച്ചെടുക്കൂ എന്നാണ് അയാൾ അവസാനിപ്പിച്ചത്. എനിക്ക് വലിയ വിഷമം തോന്നിയത്. കാരണം പൊട്ടിക്കുന്ന ഓരോ പാറയും നമ്മുടെ നെഞ്ചിലാണ് പൊട്ടിത്തെറിക്കുന്നത്. അതുകൊണ്ടുണ്ടാക്കുന്ന ഭയങ്കരമായ നാശം, നഷ്ടം ഇതുവരെ കുറിച്ചിട്ടൊന്നുമല്ല. എന്തുകൊണ്ടോ കവിയെ ഒരു എഴുത്തുകാരി ആയതുകൊണ്ടാവാം. ഓരോ നഷ്ടവും മരത്തിൻ്റെ മാത്രമല്ല, പാറയുടെ മാത്രമല്ല, പുഴയുടെ മാത്രമല്ല, ഓരോന്നിൻ്റെ നഷ്ടവും നെഞ്ചിലൊരു ഇടിപ്പായി അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളൊരു ദുര്യോഗം എനിക്കുണ്ട്.
1: ക്യാമ്പസുകളേക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ

ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയൽ ഗാർസിയ മാർക്യൂസിന്റെയും എം മുകുന്ദന്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ഡി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമനാശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിന്റെ ആശയങ്ങളോട് ചേർത്തു വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻഗോഗും വർഗീസും ചെഗുവേരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂമൻ ഹസാരികയും സന്താൾ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്തരകളിൽ വച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകൾ ആവർത്തിച്ചു ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിയൻ കഥകളിലെ നവോത്ഥാനങ്ങളെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽവേവിന്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ. കണ്ണാന്തലയിൽ ഇനി കനൽ.

0: എന്തിനാ മുത്തശ്ശി ഇതെല്ലാം?
1: ഇന്ന് പൂതൻ വരണ ദിവസല്ലേ.
0: പൂതനോ? അതെന്താ സാധനം?
1: അയ്യേ, പട്ടണത്തില് വളരണ അമ്മൂന് ഇതൊന്നും അറിയില്ലേ. പൂതൻ എന്ന് വെച്ചാ ഭൂതം. നങ്ങേലി എന്നൊരു അന്തർജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കട്ടോണ്ടു പോയി. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ?
0: ഇല്ല മുത്തശ്ശി, എനിക്ക് ആ കഥ ഒന്ന് പറഞ്ഞു തരുമോ മുത്തശ്ശി?
1: പിന്നെന്താ, പറഞ്ഞു തരാലോ. പൂതൻ വരാൻ ഇനി സമയമുണ്ട്, അതിനു മുൻപ് തന്നെ പറഞ്ഞു തരാം. നമുക്ക് തറയിലിരിക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി പൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാവമായി മാറിയ കഥയാ അത്. അത് കേട്ടാൽ അമ്മുവിന്റെ സംശയങ്ങളൊക്കെ മാറും.
0: എനിക്കതൊന്ന് കേൾപ്പിച്ചു തരുമോ?
1: പിന്നെന്താ, ദാ കേട്ടോളൂ.

അങ്ങനെ നങ്ങേരി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു. ദിവസവും ഭംഗിയിലെ ഒരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഉണ്ണി പോണതും നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, എന്തൊരു ഭംഗിയുള്ള കുട്ടി! ഭൂതാണേലും അവളൊരു സ്ത്രീയല്ലേ! ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോന്ന്. അതെന്ത് ചെയ്തു നോ, അവള് മന്ത്രം കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ടങ്ങനെ നിന്നു. അവള് പറഞ്ഞു,

0: എഴുത്താണി ഇരുമ്പല്ലേ, അതങ്ങട് കളഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി. ഇസ്കൂളിൽ പോണ്ടല്ലോ ഓർത്തപ്പോ ഉണ്ണിക്കും സന്തോഷായി. ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറമടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.
1: പാവമ്മ, ഉണ്ണിയെ കാണാതെ സങ്കടപ്പെടണ്ടാവും.
0: സങ്കടപ്പെടണ്ടാവുന്നു, കേട്ടോളൂ.

0: ഭൂതത്തിന് കാര്യം മനസ്സിലായി. അവൾ എന്തു ചെയ്തു?
1: പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം, പേടിക്കാതങ്ങിനേ നിന്നാളമ്മ. കാറ്റിൻ ചുഴലിയായി ചെന്നു ഭൂതം, കുട്ടി കണക്കങ്ങു നിന്നാളമ്മ. കാട്ടുതീയായിട്ടും ചെന്നു ഭൂതം, കണ്ണീരലൊക്കെ കെടുത്താളമ്മ. ഹരിയായും പ്രിയായും ചെന്നു ഭൂതം, തരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ.
2: പിന്നെ ഭൂതം എന്താ ചെയ്തേ?

ഉണ്ണിയെ കിട്ടിയില്ലേ, അമ്മക്ക് സന്തോഷായി. പാവം ഭൂതം, സങ്കടം സഹിക്ക വയ്യാണ്ട് ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. കണ്ണു തുറച്ച് കരഞ്ഞും കൊണ്ട് അങ്ങനെ നിന്നു. അമ്മക്ക് പാവം തോന്നി. അവള് പറഞ്ഞു,

0: മുത്തശ്ശി എത്ര പാവഭൂതം അല്ലേ.
1: മനുഷ്യനായാലും ഭൂതായാലും അമ്മയുടെ മനസ്സൊന്നാ. അത് അമ്മുന് ഇപ്പൊ മനസ്സിലാവില്ല.

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ! കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാഠകം, കാക്കാരിശി നാടകം, ചവിട്ടുനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം! കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനങ്ങൾ!

0: തന്നോടുമൊക്കെയാണ് ഉപമിക്കാറുള്ളത്. എന്നാൽ ഈ ഗാനത്തിൽ കവി സ്ത്രീയെ മുത്തിനോടാണ് ഉപമിക്കുന്നത്. ആഴക്കടലിലെ ഇരുട്ടിൽ കഠിനമായ വേദനയിലൂടെ രൂപപ്പെടുന്ന മുത്ത് എന്ന ബിംബം സ്ത്രീ ജീവിതത്തിന്റെ പോരാട്ടങ്ങളെയും സഹനങ്ങളെയും മനോഹരമായി അടയാളപ്പെടുത്തുന്നു. കണ്ണീരാറ്റിൽ മുങ്ങിത്തപ്പി പെണ്ണെന്ന മുത്തിനെ ആരെടുത്തു? കണ്ണീരിന്റെ ആഴങ്ങളിൽ നിന്നാണ് പെണ്ണെന്ന മുത്തിനെ ലോകം കണ്ടെത്തുന്നത്. എന്നാൽ അവളെ കണ്ടെത്തിയവർ അവളിലെ മനുഷ്യനെ കാണുന്നതിന് പകരം ഒരു അലങ്കാര വസ്തുവായോ ഉടമസ്ഥാവകാശം സ്ഥാപിക്കേണ്ട ഒന്നായോ ആണ് കാണുന്നത്. മുത്തിനായുള്ള പോരടികളും അതിനെ പാട്ടിൽ പൊതിഞ്ഞ് ഒളിച്ചുവെക്കുന്നതും സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിനുമേൽ സമൂഹം ഏർപ്പെടുത്തുന്ന വിലക്കുകളെയും നിയന്ത്രണങ്ങളെയും സൂചിപ്പിക്കുന്നു. മുത്തിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കും ദുഃഖത്തിന് ആഴങ്ങൾ കണ്ടതില്ല. മുത്തിന്റെ തിളക്കം കണ്ട് കണ്ണഞ്ചു നിൽക്കുന്നവർ അതിന്റെ ഉള്ളിലെ വിങ്ങലുകൾ കാണുന്നില്ല. സ്ത്രീയുടെ ചിരിക്കും ലാവണ്യത്തിനും പിന്നിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കണ്ണുനീരിന്റെ തിരയടികൾ കേൾക്കാൻ ലോകത്തിന് താൽപ്പര്യമില്ല. ബാഹ്യമായ തിളക്കത്തിനപ്പുറം അവളുടെ ആന്തരികമായ നോവുകളെ തിരിച്ചറിയാത്ത സമൂഹത്തോടുള്ള വലിയൊരു പരിഹാസമാണ് ഈ വരികൾ. എന്തും സഹിക്കുന്ന ഭൂമിയല്ലോ പെണ്ണെന്ന മുത്തിനും പെറ്റമ്മ. സ്ത്രീയുടെ സഹനശക്തിയെ കവി ഭൂമിയോട് ഉപമിക്കുന്നു. ഉള്ളിൽ കണ്ണുനീർ ഉറഞ്ഞുകൂടി നിൽക്കുമ്പോഴും പുറമെ അരിമുല്ലപ്പൂ പോലെ ചിരിച്ചു നിൽക്കാൻ അവൾക്ക് കഴിയുന്നു. ഈ ചിരി സന്തോഷത്തിന്റേതല്ല, മറിച്ച് ലോകത്തിനു മുൻപിൽ തകരില്ല എന്ന് കാട്ടാനുള്ള അവളുടെ കരുത്തിന്റേതാണ്. വേദനകളെ മറച്ചുപിടിച്ച് മറ്റുള്ളവർക്ക് സുഗന്ധം പരത്തുന്ന മുല്ലപ്പൂവായി അവൾ മാറുന്നു. തട്ടിയെറിഞ്ഞത് ആരീ വഴിയിൽ പൊട്ടിച്ചിതറിയ ചോളം പോലെ. ഗാനത്തിന്റെ അവസാന ഭാഗം അത്യന്തം വേദനാജനകമാണ്. ഐശ്വര്യമായി കണ്ടിരുന്ന പൊന്മുത്തുകൾ ഒടുവിൽ വഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്നു. പൊട്ടിച്ചിതറിയ ചോളത്തോടും കത്തിപ്പിടയുന്ന കിളികളോടും അവരെ ഉപമിക്കുമ്പോൾ കുടുംബത്തിലും സമൂഹത്തിലും അവഗണിക്കപ്പെടുന്ന സ്ത്രീത്വത്തിന്റെ ദയനീയ അവസ്ഥയാണ് കവി വരച്ചു കാട്ടുന്നത്. പണ്ട് പട്ടുതുണ്ണിയിൽ പൊതിഞ്ഞുവച്ചവർ തന്നെ അവളെ വഴിയിൽ ഉപേക്ഷിക്കുന്നു എന്ന വൈരുദ്ധ്യം ഇവിടെ തെളിയുന്നുണ്ട്. സ്ത്രീത്വത്തിന്റെ വിശുദ്ധിയെയും അതേസമയം അവൾ അനുഭവിക്കുന്ന അടിച്ചമർത്തലുകളെയും ഒരേപോലെ ഈ ഗാനം ആവിഷ്കരിക്കുന്നു. പെണ്ണെന്ന മുത്ത് നേരിടുന്ന ഓരോ വെല്ലുവിളികളും അവളുടെ നിശബ്ദമായ കരച്ചിലുകളും ഈ വരികളിൽ വിങ്ങലായി നിൽക്കുന്നു. ലളിതമായ വാക്കുകളിലൂടെ സ്ത്രീ ജീവിതത്തിന്റെ ഒരു വലിയ രാഷ്ട്രീയമാണ് ഈ ഗാനം ചർച്ച ചെയ്യുന്നത്.
1: കണ്ണന്തലയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്.
2: മുൻവിധിയോടെ കഥ വായിക്കുന്നത് ശരിയാണോ? അതും കഥയിൽ നിന്ന് മനുഷ്യന്റെ ഗന്ധം പരക്കുമ്പോൾ. അക്ഷരങ്ങളിൽ ജീവിതം വരച്ചിട്ടിരിക്കുന്നു ഓരോ കഥയിലും. 15 കഥകളടങ്ങിയ പാതിരാ നടത്തം എന്ന സമാഹാരം വായിക്കുമ്പോൾ വ്യത്യസ്തമായ 15 ജീവിതാനുഭവങ്ങളിൽ കൂടിയാണ് കടന്നുപോകുന്നത്. ഇതിലെ ആമുഖം തന്നെയും കഥാരസത്തിൽ ചാലിച്ച് തന്നിലെ കഥാകൃത്ത് ജനിച്ചതെങ്ങനെയെന്ന് വിശദീകരിക്കുന്നതാണ്. ഭൂമിയിൽ ഒരു കഥയേയുള്ളൂ, ജീവിതം. കുട്ടിക്കാലത്ത് കഥാകാരി അപ്പാപ്പന്റെ കഥ പറച്ചിലിൽ നിന്നും നേടിയ തിരിച്ചറിവാണ് ഇത്. കഥയിൽ തന്റെ വഴിയിലെ ഇരുട്ടുകളിൽ വെളിച്ചം പകർന്ന വഴിവിളക്കുകളെയെല്ലാം ഇവിടെ ഓർക്കുന്നു. പ്രേമചന്ദ്രന് ഉദ്യോഗസ്ഥയായ ജയന്തിയെ വിവാഹം കഴിക്കണമെന്നുണ്ട്. പക്ഷേ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ആളിനെ മാത്രമേ അവൾ കിട്ടുകയുള്ളൂ എന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ്. പ്രേമചന്ദ്രനെ നിസ്സഹായനാക്കുന്നതായിരുന്നു ആ ആഗ്രഹം. നട്ടാപ്പാതിരയ്ക്ക് ഒറ്റയ്ക്ക് നടക്കണം, അതും ആൾത്തിരക്കുള്ള നഗരമധ്യത്തിലൂടെയല്ല, നാട്ടിൻപുറത്തെ വിജനമായ വഴികളിലൂടെ. ഒടുവിൽ പ്രേമചന്ദ്രൻ സുഹൃത്തായ പോലീസുകാരൻ സുശീലന്റെ സഹായത്തോടെ ജയന്തിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. രാത്രിയിൽ അല്പം അകലെ മാറി അവളെ പ്രേമചന്ദ്രൻ പിന്തുടർന്നു. വഴിയിൽ ആരൊക്കെയോ ജയന്തിയെ പിന്തുടരുന്നത് അയാൾ കണ്ടു. ജയന്തിയാകട്ടെ യാതൊരു കൂസലുമില്ലാതെ പാതിരാ നടത്തം തുടർന്നു. പ്രേമചന്ദ്രൻ സുശീലിനെ ഫോൺ വിളിച്ചു. പോലീസ് ജീപ്പ് അവിടേക്കെത്തി. മങ്ങിയ വെളിച്ചത്തിൽ സുന്ദരിയായ ജയന്തിയെ കണ്ട സുശീലൻ ഇത്രയും സുന്ദരിയായ അവളെ പ്രേമചന്ദ്രൻ അർഹിക്കുന്നില്ലെന്ന് തീർച്ചപ്പെടുത്തി. പ്രേമചന്ദ്രൻ സുശീലന്റെ ചവിട്ടേറ്റു വീണു. ബലമായി വലിച്ച് പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നതിനിടെ ജയന്തിയുടെ സാരി കുത്തഴിഞ്ഞു. അവളുടെ കരച്ചിലേക്ക് അവളെ

തുടർന്നവർ പാഞ്ഞുകയറി. വിളിച്ചാൽ കൂടെ വരുമോ എന്ന് ചോദിച്ച കാമുകനോട്, വിളിച്ചു നോക്ക്, തോന്നിയാൽ വരാം എന്ന് പറയുന്ന വ്യക്തമായ ജീവിത ബോധമുള്ള തെരേസ എന്ന കഥാപാത്രത്തെ വെട്ടിക്കൽ ഔസേപ്പ് മകൾ തെരേസ എന്ന കഥയിൽ കാണാം. അപ്പന്റെ മന്ത്രവാദ പാരമ്പര്യം അവളുടെ ജീവിതത്തിന് തുണയാകുന്നു. ആഖ്യാനത്തിന്റെ സവിശേഷത കൊണ്ട് ശ്രദ്ധേയമായ കഥകളാണ് കളിയൊച്ച, അപ്പന്റെ സുവിശേഷം എന്നിവ. ഓരോ കഥയും ഒന്നിനൊന്ന് വ്യത്യസ്തങ്ങളാണ്. എല്ലാത്തിനെയും ഒന്നിച്ചു നിർത്തുന്ന അദൃശ്യമായ ചരട് മാനവികതയുടേതാണ്. ചിന്തിക്കും തോറും മനസ്സിൽ ആഴ്ന്നിറങ്ങുന്ന അനുഭവങ്ങളായാണ് ഗ്രേസി ദുരന്തങ്ങളെ വരച്ചിടുന്നത്. ദൈവം നിശ്ചയിക്കുന്നു എന്ന കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അയാൾ അവളിലേക്ക് കുതിച്ചു. ആഴങ്ങളിൽ മുങ്ങിപ്പൊങ്ങുന്നതിനിടയിൽ മകൻ സ്വന്തം കുഞ്ചിക്ക് കയറിപ്പറ്റിയത് അയാൾ അറിഞ്ഞില്ല. അയാളുടെ തലയ്ക്ക് മുകളിൽ പ്രത്യക്ഷപ്പെട്ട രണ്ട് ഞാവൽ പഴക്കണ്ണുകളുടെ തിളക്കത്തിൽ അവളുടെ ആനന്ദധാര മുറിഞ്ഞു. മൃതിപ്പെട്ടതുപോലെ അവളുടെ ഉടൽ മരവിച്ചതെന്തെന്ന് അയാൾക്ക് മനസ്സിലായില്ല. മകൻ അയാളുടെ ഉച്ചിയിലെ മുടി ഇടം കൈയിൽ ചുറ്റിപ്പിടിച്ച് കടിഞ്ഞാണാക്കി. വലം കൈയിൽ അദൃശ്യമായൊരു ചാട്ടയേന്തി അയാളെ ദയവില്ലാതെ പ്രഹരിച്ചപ്പോൾ മാത്രമാണ് അയാൾക്ക് ബോധമുണ്ടായത്. ഒരു മുരൾച്ചയോടെ അയാൾ മകനെ കുടഞ്ഞു തെറിപ്പിച്ചു. കുതിരയോട്ടം നിലച്ചുപോയതിന്റെ ഇച്ഛാഭംഗം അവന്റെ കണ്ണുകളിൽ തുറച്ചു നിന്നു. ചുവരിൽ പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ട ഒരു ചുവന്ന നൂലരുവി ഞൊടിനേരം സംഭ്രമിച്ചു നിന്ന് താഴേക്ക് കുതിച്ചു പായുന്നത് അയാളോ അവളോ കണ്ടില്ല. ആഖ്യാനത്തിലെ കൃത്യതയും സ്ഫുടം ചെയ്തെടുത്ത ആകർഷകമായ ഭാഷയുമാണ് ഗ്രേസിയുടെ കഥകളെ ശക്തമാക്കുന്നത്. എം ബഷീർ പറഞ്ഞതുപോലെ പ്രമേയത്തിനും ഇതിവൃത്തത്തിനും അനുസരിച്ച് ലാളിത്യത്തിലേക്കോ കാർക്കശ്യത്തിലേക്കോ നർമ്മത്തിലേക്കോ തിരിഞ്ഞുമാറാൻ ഗ്രേസിയുടെ ഭാഷയ്ക്ക് കഴിയുന്നുണ്ട്. സ്ത്രീവാദ കഥകളുടെ പൊതുധാരയിൽ നിന്നു മാറി സഞ്ചരിക്കുന്ന കഥകളാണ് ഗ്രേസിയുടേത്. വ്യക്തിനിഷ്ഠമായ ജീവിത കാഴ്ചകളാണ് കഥകളിലെല്ലാം ഉള്ളത്. പ്രസാദാത്മകമായ ജീവിത ദർശനമാണ് ഈ കഥകളെ ആകർഷകമാക്കുന്നത്. ഈ സവിശേഷതകളാൽ ഗ്രേസിയുടെ കഥാജീവിതത്തിലെ ഒരു വഴിത്തിരിവാകുന്ന സമാഹാരമാണ് പാതിരാനടത്തം.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമായ ജീവിതം, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ കഥയായും കവിതയായും മനസ്സിലൂടൊഴുകിയ വാക്കുകൾ, ഇന്നത്തെ കണ്ണാന്തളി ഇവിടെ സമാപിക്കുന്നു.

വാക്കുകൾ താക്കോലുകൾ പോലെയാണ്. തുറക്കാത്ത ഏത് ഹൃദയത്തിൻ വാതിലും തുറക്കുവാൻ അതിനാകും. വീണ്ടും ഒരിക്കലും തിരിച്ചു കയറാനാവാത്ത വിധം പൂട്ടുവാനും അതിനാകും. വാക്കുകൾക്ക് അർത്ഥമുണ്ട്, അത് സൂക്ഷിച്ചുപയോഗിക്കാനാവണം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

സംഭാവന ചോദിച്ചിട്ട് തരാത്ത വ്യക്തിയെ ഏതു വിധേനയും തകർക്കണമെന്ന ചിന്തയാണ് നിങ്ങൾക്കുണ്ടാകുന്നതെങ്കിൽ മാനസിക വൈകല്യത്തിന് ഉടമയാണ് നിങ്ങൾ. പിരിവ് ചോദിച്ചിട്ട് തരാത്ത കടക്കാരനെ കിണിയിൽപ്പെടുത്തണമെന്ന ചിന്തയും മാനസിക വൈകല്യമാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പുരസ്കാര ഗീതങ്ങൾ.
2: 1973 മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം ONV-ക്ക് ആയിരുന്നു. സ്വപ്നം എന്ന ചിത്രത്തിലെ ഗാനരചനകളായിരുന്നു പ്രധാനം. സലിൽ ചൗധരിയുടെ സംഗീതം, KJ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം പുരസ്കാര ഗീതങ്ങളിലൂടെ.

1973 മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് കെ രാഘവനായിരുന്നു. കവിത എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കീണമിട്ടതിനായിരുന്നു പുരസ്കാരം. ഗാനരചന നിർവഹിച്ചത് പൂവച്ചൽ ഖാദറായിരുന്നു. പി സുശീല ആലപിച്ച ആ ഗാനം കേൾക്കാം പുരസ്കാര ഗീതങ്ങളിൽ അടുത്തതായി.

1973 മികച്ച ഗായകൻ കെ ജെ യേശുദാസും മികച്ച ഗായിക പി മാധുരിയുമായിരുന്നു. ഏണിപ്പടികൾ എന്ന ചിത്രത്തിലെ പാട്ടുകളെ മുൻനിർത്തിയായിരുന്നു പുരസ്കാരം. സംഗീതം നിർവഹിച്ചത് ജി ദേവരാജൻ. പ്രാണനാഥൻ എനിക്കു നൽകിയ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം പുരസ്കാര ഗീതങ്ങളിലൂടെ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പുരസ്കാര ഗീതങ്ങൾ. അവതരണം സൂഷ്മ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.
1: ദേഷ്യം വന്നാൽ ഉച്ചത്തിൽ സംസാരിക്കാൻ വലിയ ശക്തിയൊന്നും വേണ്ട, പക്ഷേ നിശബ്ദമായി നിൽക്കാൻ നല്ല ശക്തി വേണ്ടിവരും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: വെറുക്കപ്പെടുമോ എന്ന് ഭയന്ന് ഒന്നും മോടി വെക്കേണ്ടതില്ല. മുഖസ്തുതി പറഞ്ഞു കൂടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് തെറ്റുകൾ ചൂണ്ടിക്കാട്ടി മുന്നോട്ട് പോകുന്നതാണ്. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണ സൈ റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണ സൈ റേഡിയോ 91.2 FM.

0: വയൽ ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി. വയൽ എന്ന പരിപാടിയിൽ ഇന്ന് ഗ്രീക്ക് ചീരയെ കുറിച്ച് കേൾക്കാം. ഭൂഗോളത്തിന്റെ വിവിധ കോണുകളിൽ പ്രകൃതി മനുഷ്യരാശിക്കായി കരുതി വച്ചിരിക്കുന്ന ഹരിത വിസ്മയങ്ങൾ അനവധിയാണ്. മലയാളിയുടെ അടുക്കളത്തോട്ടങ്ങളിൽ ചീരയും മുരിങ്ങയും നൽകുന്ന പോഷക സമൃദ്ധിക്ക് സമാനമായി മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലും മെഡിറ്ററേനിയൻ തീരങ്ങളിലും ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ഒന്നാണ് മുല്ലുക്കിയ അഥവാ ഗ്രീക്ക് ചീര. വിദേശ നാടുകളിൽ മുളുഖിയ, മൊളോഖേയ, മൊളോഖിയ എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ സസ്യം യഥാർത്ഥത്തിൽ കോർക്കോറസ് ഒളിറ്റോറിയസ് എന്ന ശാസ്ത്രീയ നാമമുള്ള ഇലച്ചെടിയാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ ഇതിനെ ജൂതന്മാരുടെ മാലോ, ജൂട്ട് മാലോ, നാൽറ്റ ജൂട്ട് എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്. രൂപത്തിലും ഗുണത്തിലും ചീരയോട് സാമ്യമുള്ളതുകൊണ്ട് നമ്മൾ ഇതിനെ ഗ്രീക്ക് ചീര എന്ന് വിളിക്കുന്നു. പ്രാചീന ഈജിപ്തിലെ രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും ആരോഗ്യ രഹസ്യമായിരുന്ന ഈ വിശിഷ്ട പച്ചക്കറി ഇന്ന് ആഗോളതലത്തിൽ തന്നെ ഒരു സൂപ്പർ ഫുഡായി അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ, ഇരുമ്പ്, വിറ്റാമിൻ എ, B6, C തുടങ്ങിയ സകല പോഷകങ്ങളും ഒത്തുചേർന്ന ഈ ഇലക്കറി നമ്മുടെ നിത്യേനയുള്ള ഭക്ഷണക്രമത്തിന്റെ ഭാഗമാക്കുന്നത് ആധുനിക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും ശരീരത്തിന് നൽകുന്ന സുരക്ഷാ കവചം ചെറുതല്ല. ആധുനിക മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ ആരോഗ്യ വെല്ലുവിളിയായ കടുത്ത രക്തസമ്മർദ്ദവും അനിയന്ത്രിതമായ കൊളസ്ട്രോളും ജീവിതത്തിന്റെ താളം തെറ്റിക്കുമ്പോൾ അതിനുള്ള പ്രകൃതിദത്തമായ പരിഹാരമായി മുല്ലൂക്കിയെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഇലകളിൽ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം മനുഷ്യ ശരീരത്തിലെ ധമനികളെയും രക്തക്കുഴലുകളെയും വികസിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു മികച്ച വാസോഡിലേറ്ററായി പ്രവർത്തിക്കുന്നു. ഈ രക്തയോട്ടം സുഗമമാക്കുകയും ഹൃദയത്തിന് അമിതമായി ഉണ്ടാകുന്ന സമ്മർദ്ദം കുറച്ച് രക്തസമ്മർദ്ദം കൃത്യമായ അളവിൽ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. രക്തസമ്മർദ്ദം കുറയുന്നതിനൊപ്പം തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ഉയർന്ന അളവിലുള്ള ഡയറ്ററി ഫൈബർ അഥവാ നാരുകൾ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളായ LDL കുറയ്ക്കാൻ അത്യന്തം ഉത്തമമാണ്. രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ഹൃദയാഘാതം, സ്ട്രോക്ക് തുടങ്ങിയ മാരകമായ രോഗങ്ങളുടെ സാധ്യതകളെ ഈ ഇലക്കറി വലിയൊരു പരിധിവരെ ഇല്ലാതാക്കുന്നു. രക്തചംക്രമണ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിലും ദഹന പ്രക്രിയയെ സുഗമമാക്കുന്നതിലും മുല്ലൂക്കിയുടെ പങ്ക് അതിമഹത്തായ ഒന്നാണ്. ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ ഉത്പാദനത്തിനാവശ്യമായ ഇരുമ്പിന്റെ വൻശേഖരം ഈ ഇലകളിൽ അടങ്ങിയിട്ടുണ്ട്. ഇരുമ്പ് കൃത്യമായ അളവിൽ ശരീരത്തിലെത്തുന്നതോടെ കോശങ്ങളിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം വർദ്ധിക്കുകയും വിളർച്ച അഥവാ അനീമിയ പോലുള്ള രോഗങ്ങളിൽ നിന്നും ശരീരം മുക്തി നേടുകയും ചെയ്യുന്നു. ദഹനവ്യവസ്ഥയുടെ സന്തുലനാവസ്ഥ കാത്തുസൂക്ഷിക്കാൻ ഇതിലെ നാരുകളേറെ സഹായിക്കുന്നുണ്ട്. കുടലിന്റെ ചലനങ്ങളെ ക്രമീകരിക്കുന്നതിലൂടെ മലബന്ധം, വയറുവീർക്കൽ, ദഹനക്കേട് തുടങ്ങിയ അസ്വസ്ഥതകളിൽ നിന്നും ഉദരത്തിനിത് വേഗത്തിൽ ശാന്തി നൽകുന്നു. ആധുനിക കാലത്ത് പലരെയും അലട്ടുന്ന ഉറക്കമില്ലായ്മ എന്ന വില്ലനെ തുരത്താനും മുല്ലൂക്കയ്ക്ക് സാധിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം ശരീരത്തിലെ നാഡീവ്യൂഹങ്ങളെ ശാന്തമാക്കുകയും സുഖനിദ്രയ്ക്ക് കാരണമാകുന്ന ഹോർമോണുകളുടെ ഉത്പാദനത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ മനുഷ്യന് സമാധാനപരമായ ഉറക്കം സമ്മാനിക്കുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും മാരകമായ അർബുദ കോശങ്ങളെ പ്രതിരോധിക്കുന്നതിലും മുല്ലൂക്കിയുടെ ഔഷധവീര്യം അത്ഭുതകരമാണ്. വിറ്റാമിൻ എ, C, E എന്നിവയാൽ സമ്പന്നമായ ഈ ഇലകൾ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ നശിപ്പിക്കുന്ന മികച്ച ആന്റി ഓക്സിഡന്റുകളായി പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് ഇതിലെ വിറ്റാമിൻ സി ശരീരത്തിലെ വെളുത്ത രക്താണുക്കളുടെ ഉത്പാദനം വർദ്ധിപ്പിച്ച് ബാക്ടീരിയകൾക്കും വൈറസുകൾക്കുമെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുന്നു. ക്യാൻസറിന് കാരണമാകുന്ന കോശങ്ങളുടെയും മുഴകളുടെയും അനിയന്ത്രിതമായ വളർച്ചയെ തടയാൻ ഇതിലെ ആന്റി ഓക്സിഡന്റ് ഘടകങ്ങൾക്ക് സവിശേഷമായ ശേഷിയുണ്ട്. അതോടൊപ്പം തന്നെ പ്രകൃതിദത്തമായ ഒരു വിരുദ്ധ ബാഹ്യാവിഷ്കാര ഔഷധമായി പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ ഈ ഇലകൾ ഉപയോഗിച്ചു വരുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിനി ശരീരത്തിലെ നീർക്കെട്ടുകളും വീക്കങ്ങളും കുറയ്ക്കുന്നതിനാൽ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്, സിസ്റ്റിറ്റിസ് തുടങ്ങിയ വിട്ടുമാറാത്ത കോശജ്വലന അവസ്ഥകളുള്ള രോഗികൾക്ക് ഇത് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറെ ആശ്വാസം പകരും. മനുഷ്യ ശരീരത്തിന്റെ ആന്തരിക ദൃഢതയ്ക്കും കോശങ്ങളുടെ പുനരുജ്ജീവനത്തിനും മുല്ലൂക്കിക്ക് വലിയൊരു പങ്കുവഹിക്കാനുണ്ട്. അസ്ഥികളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും വാർദ്ധക്യത്തിലുണ്ടാകുന്ന ഓസ്റ്റിയോപറോസിസ്, ആർത്രൈറ്റിസ് തുടങ്ങിയ സന്ധിരോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും ആവശ്യമായ കാൽഷ്യം, മഗ്നീഷ്യം, സെലീനിയം, ഇരുമ്പ് തുടങ്ങിയ അവശ്യധാതുക്കൾ ഈ ഇലകളിൽ സമൃദ്ധമാണ്. കൂടാതെ ശരീരത്തിലെ പുതിയ കോശങ്ങൾ, ചർമ്മം, അസ്ഥിബന്ധങ്ങൾ, പേശികൾ എന്നിവയുടെ നിർമ്മാണത്തിനും കേടുപാടുകൾ തീർക്കുന്നതിനും ആവശ്യമായ പ്രോട്ടീനുകളും പോഷകങ്ങളും ഇതിലടങ്ങിയിരിക്കുന്നു. ഇതിലെ ഉയർന്ന മഗ്നീഷ്യം സാന്നിധ്യം സെല്ലുലാർ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ശരീരത്തിലെ വിഷാംശങ്ങളെ സ്വാഭാവികമായി പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, ഗ്രീക്ക് ചീര അഥവാ മുല്ലൂക്കിയ എന്നത് കേവലമൊരു വിദേശി പച്ചക്കറിയല്ല, മറിച്ച് മനുഷ്യ ശരീരത്തിന്റെ സമഗ്രമായ ആരോഗ്യവും യുവത്വവും കാത്തുസൂക്ഷിക്കാൻ പ്രകൃതി കനിഞ്ഞു നൽകിയ ഒരു അമൃതവല്ലിയാണ്. നമ്മുടെ ഭക്ഷണക്രമത്തെ പുനർനിർവചിച്ചുകൊണ്ട് ഈ ഹരിത ഔഷധത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് നാളെയുടെ രോഗരഹിതമായ ആരോഗ്യത്തിന് അത്യന്തം അനിവാര്യമാണ്. അവതരണം ഷാൽമ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഭിക്ഷാടനം ഒരു കുറ്റകൃത്യമാണ്. യാചക പുനരധിവാസം സാമൂഹിക പ്രതിബദ്ധതയും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി. തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വം. ഗാലക്സിയുടെ പ്രവർത്തനം. സ്മൈൽ സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എൻ്റർപ്രൈസസ്. ഒപ്പം ചേരാം, ഒരു പുതുനഗരം പണിയാം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം ഗാലക്സി സ്മൈൽ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.

0: ഈ യാത്ര എനിക്കിഷ്ടത്തിൽ ഇന്ന് പുൽമേടുകളുടെ രാജാക്കന്മാരായ കങ്കാരുക്കളുടെ വിശേഷങ്ങൾ കേൾക്കാം.
1: ഓസ്ട്രേലിയയിൽ മാത്രം കാണപ്പെടുന്ന കങ്കാരു ഒരു പ്രത്യേകതരം സസ്തനിയും സഞ്ചിമൃഗവുമാണ്. ഇവ ലോകത്തിലെ ഏറ്റവും വലിയ സഞ്ചിമൃഗവുമാണ്. ഇവയെ ഓസ്ട്രേലിയൻ വൻകരയിലെ വനമേഖലകൾ, പുൽമേടുകൾ, തുറന്ന സമതലങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. കങ്കാരുവിന്റെ അസാധാരണമായ ചാട്ടവും തനതായ ജീവിത രീതികളും കാരണം ഓസ്ട്രേലിയയെ ലോകത്തിന് മുന്നിൽ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രധാന ജീവിയാണിത്. കൂടാതെ കങ്കാരു ഇന്ന് ഓസ്ട്രേലിയയുടെ ദേശീയ ചിഹ്നങ്ങളിൽ ഒന്നാണ്. ഒരു സാധാരണ ടൂറിസ്റ്റ് യാത്രയ്ക്കിടെ ഓസ്ട്രേലിയൻ കങ്കാരുവിനെ നേരിൽ കണ്ട അനുഭവം വളരെ ആവേശകരവും അവിസ്മരണീയവുമാണ്. ഓസ്ട്രേലിയയിൽ വന്നതു മുതൽ എന്റെ വലിയൊരാഗ്രഹമായിരുന്നു കങ്കാരുവിനെ അതിന്റെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിൽ കാണുക എന്നത്. കാട്ടിൽ അതിന്റെ സ്വാതന്ത്ര്യത്തിൽ അവയെ കാണുന്നതിന്റെ ഒരു കൗതുകം വേറെയാണല്ലോ. അതിനായി ഞങ്ങൾ കുറച്ചുപേർ ചേർന്ന് കങ്കാരുക്കളെ കാണാൻ സാധ്യതയുള്ള ഒരു ഉൾപ്രദേശത്തേക്ക് ഒരു ദിവസം യാത്ര തിരിച്ചു. ആദ്യമൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ കാത്തിരുന്ന് നിരാശരായി മടങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ആ അത്ഭുതം സംഭവിച്ചത്. റോഡിൽ നിന്ന് അല്പം മാറിയുള്ള ഒഴിഞ്ഞ പുൽമേട്ടിൽ ഒരനക്കം. അവിടെ നോക്കൂ, അതൊരു കങ്കാരു ആണെന്ന് തോന്നുന്നു, കൂട്ടത്തിലൊരാൾ ആവേശത്തോടെ പറഞ്ഞു. അവിടെ ഒരു വലിയ ചാര നിറത്തിലുള്ള കങ്കാരു നിൽക്കുന്നുണ്ടായിരുന്നു. അതിന്റെ വലിയ ശരീരവും പേശീബലമുള്ള കാലുകളും വീതി കൂടിയ വാലും ഒക്കെ കണ്ടപ്പോ ചെറിയൊരു ഭയം തോന്നി. അത് പക്ഷെ ശാന്തമായി പുല്ല് തിന്നുകയായിരുന്നു. ചുറ്റുമുള്ള മനുഷ്യരെ ഒന്നും അത് ഗൗനിക്കുന്നതേയില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ കങ്കാരു ഒരു അത്ഭുത പ്രതിഭാസം പോലെ ചാടി നീങ്ങാൻ തുടങ്ങി. ശക്തമായ പിൻകാലുകൾ കൊണ്ട് തറയിൽ ശക്തിയായി അമർത്തി മുൻകാലുകൾ മടക്കി നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതിന്റെ വലിയ ശരീരം വായുവിൽ ഉയർത്തി അത് മുന്നോട്ട് കുതിച്ചു. വാലൊരു ബാലൻസറായി നിലനിർത്തിക്കൊണ്ടുള്ള ആ ചാട്ടം അതൊരു കാഴ്ചയായിരുന്നു. അതിന്റെ വേഗതയും ശക്തിയും നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. അതൊരു മൃഗം ചാടുന്നത് പോലെയല്ല, ഒരു അത്ലറ്റ് കുതിച്ചുയരുന്നത് പോലെ തോന്നി. ഓരോ ചാട്ടത്തിനും അതിന് വലിയ ദൂരം താണ്ടാൻ കഴിഞ്ഞിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം കൂടി കാത്തിരുന്നപ്പോൾ ഒരു അമ്മ കങ്കാരുവും അതിന്റെ കുട്ടിയും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അമ്മ കങ്കാരു പേടിച്ച് ചുറ്റും നോക്കിയ ശേഷം അതിന്റെ വയറ്റിലെ സഞ്ചിയിൽ നിന്ന് കുഞ്ഞ് തലപുറത്തേക്കിട്ടു. ആ കുഞ്ഞിന്റെ ആകാംക്ഷ നിറഞ്ഞ കണ്ണുകളും അമ്മയുടെ സംരക്ഷണവും മനസ്സിന് സന്തോഷം നൽകുന്നതായിരുന്നു. ആദ്യത്തെ വലിയ കങ്കാരുവിൽ നിന്ന് വ്യത്യസ്തമായി ഇവർ കുറച്ചുകൂടി അകലേക്ക് മാറി ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് പോകുന്നത് കണ്ടു. കങ്കാരുവിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ ശക്തവും നീളമുള്ളതുമായ പിൻകാലുകളും വലിയ പാദങ്ങളുമാണ്. ഇവയാണ് അതിന്റെ ചാട്ടത്തിന് വേഗവും ഊർജ്ജസ്വലതയും നൽകുന്നത്. വലിയ ചുവടുകൾ വെച്ച് ചാടുമ്പോൾ ഇവയ്ക്ക് മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ കഴിയും. ഒറ്റ ചാട്ടത്തിൽ 8 മീറ്റർ, ഏകദേശം 25 അടി ദൂരം വരെ താണ്ടാൻ ചില കങ്കാരുക്കൾക്ക് സാധിക്കും. നീളമുള്ളതും പേശീബലമുള്ളതുമായ കങ്കാരുവിന്റെ വാൽ ചാട്ടത്തിനിടയിൽ ശരീരത്തിന് സന്തുലനാവസ്ഥ നൽകാൻ സഹായിക്കുന്നു. പുല്ല് തിന്നാനോ വിശ്രമിക്കാനോ നിൽക്കുമ്പോൾ കങ്കാരു വാൽ ഒരു അഞ്ചാം കാൽ പോലെ ഉപയോഗിച്ച് ശരീരത്തെ താങ്ങി നിർത്തുന്നത് കാണാം. കങ്കാരുക്കൾ സഞ്ചിമൃഗങ്ങളാണെന്ന് പറഞ്ഞല്ലോ. അതായത് പ്രസവിച്ച ശേഷം വളരെ ചെറുതും വളർച്ചയെത്താത്തതുമായ കുഞ്ഞിനെ ജോയി എന്നാണ് കങ്കാരുക്കുഞ്ഞുങ്ങൾ അറിയപ്പെടുന്നത്. ഇവ അമ്മ കങ്കാരുവിന്റെ വയറ്റിലുള്ള സഞ്ചിയിൽ വെച്ച് മുലയൊട്ടി വളർത്തുന്നു. കുഞ്ഞ് പൂർണ്ണമായി വളർന്ന് പുറത്തിറങ്ങാൻ കഴിയും വരെ ഈ സഞ്ചിയിലാണ് ജീവിക്കുന്നത്. സസ്യഭോജികളായ കങ്കാരുക്കൾ പ്രധാനമായും പുല്ലാണ് ഭക്ഷിക്കുന്നത്. പുല്ല് എളുപ്പത്തിൽ കടിച്ചു മുറിക്കാൻ കഴിയുന്ന പ്രത്യേകതരം മുൻപല്ലുകൾ ഇവയ്ക്കുണ്ട്. പല്ലുകൾ തേഞ്ഞു പോകുമ്പോൾ പിന്നിൽ നിന്ന് പുതിയ പല്ലുകൾ വളർന്ന് മുന്നോട്ട് നീങ്ങുകയും തേഞ്ഞവയ്ക്ക് പകരമാവുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ദന്തക്രമീകരണം കങ്കാരുവിനുണ്ടത്രേ. ഇവ കൂട്ടമായാണ് ജീവിക്കുന്നത്. ഈ കൂട്ടത്തെ മോബ്, ട്രൂപ്പ് അല്ലെങ്കിൽ ഹേർഡ് എന്നൊക്കെ വിളിക്കാറുണ്ട്. കൂട്ടമായി ജീവിക്കുന്നത് വേട്ടക്കാരിൽ നിന്ന് രക്ഷ നേടാൻ ഇവരെ സഹായിക്കുന്നു. ഓസ്ട്രേലിയയിലെ ആദിമ നിവാസികളായ അബോറിജിനൽ ജനതയുമായി കങ്കാരുവിനുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതും സങ്കീർണവുമാണ്. ഈ ബന്ധം കേവലം ഒരു ഇരയും വേട്ടക്കാരനും തമ്മിലുള്ളതല്ല, മറിച്ച് അവരുടെ സംസ്കാരത്തിന്റെയും ആത്മീയതയുടെയും ഭാഗമാണ്. അബോറിജിനൽ വിശ്വാസത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് സ്വപ്നകാലം, ഡ്രീം ടൈം, അഥവാ ലോകം സൃഷ്ടിക്കപ്പെട്ട പൂർവകാലം. കങ്കാരുവിന്റെ ഉത്ഭവം പല ഗോത്രങ്ങളുടെയും സ്വപ്നകാല കഥകളിലെ ഒരു പ്രധാന ഭാഗമാണ്. പല അബോറിജിനൽ ഗോത്രങ്ങൾക്കും കംഗാരു ഒരു ടോട്ടം, ഒരു വ്യക്തിയുമായോ ഗോത്രവുമായോ ആത്മീയ ബന്ധമുള്ള മൃഗം, സസ്യം അല്ലെങ്കിൽ പ്രകൃതിയിലെ ഒരു വസ്തു. ഈ കംഗാരു ടോട്ടമുള്ള വ്യക്തികൾക്ക് ആ മൃഗത്തെ ഉപദ്രവിക്കുന്നതിനോ ഭക്ഷിക്കുന്നതിനോ കർശനമായ വിലക്കുകൾ ഉണ്ടാവും. ഈ ബന്ധം അവരുടെ സാമൂഹിക ഘടനയെയും വേട്ടയാടൽ നിയമങ്ങളെയും രൂപപ്പെടുത്തുന്നു. കംഗാരുവിന്റെ സംരക്ഷകൻ എന്ന നിലയിൽ ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യം നിലനിർത്തേണ്ടത് അവരുടെ കടമയായി കണക്കാക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി കംഗാരു അബോറിജിനൽ ജനതയുടെ അതിജീവനത്തിന് അത്യന്താപേക്ഷിതമായിരുന്നു. കംഗാരുവിന്റെ മാംസം അവരുടെ പ്രധാന പോഷകാഹാര സ്രോതസ്സാണ്. എല്ലുകൾ, കത്തികൾ, സൂചികൾ തുടങ്ങിയ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു. തോൽ വസ്ത്രങ്ങൾക്കും പുതപ്പുകൾക്കും ഉപയോഗിച്ചു. അതിന്റെ വാൽപേശികൾ വളരെ ബലമുള്ള കയറുകളും കെട്ടുകളുമായി ഉപയോഗിച്ചിരുന്നു. കംഗാരുക്കൾ സഞ്ചരിക്കുന്ന പാതകളും അവ ഭക്ഷണം തേടുന്ന സ്ഥലങ്ങളും അബോറിജിനൽ ജനതയ്ക്ക് ജലസ്രോതസ്സുകളും മറ്റ് ഭക്ഷ്യവിഭവങ്ങളും കണ്ടെത്താൻ സഹായിക്കുന്ന വഴികാട്ടികളായിരുന്നു. അങ്ങനെ പരിസ്ഥിതി പാഠങ്ങൾ നൽകുന്ന അറിവിന്റെയും വഴികാട്ടിയുടെയും പ്രതീകം. വരൾച്ചയെ അതിജീവിക്കാൻ കംഗാരുക്കൾക്ക് അതിശയകരമായ കഴിവുണ്ട്. ഈ മൃഗങ്ങളുടെ പെരുമാറ്റ രീതികൾ നിരീക്ഷിച്ച് വരണ്ട പ്രദേശങ്ങളിൽ എങ്ങനെ അതിജീവിക്കാമെന്ന് അബോറിജിനൽ ജനത പഠിച്ചു. പുരാതനമായ ഗുഹാചിത്രങ്ങളിലും പാറകളിലെ കൊത്തുപണികളിലും കംഗാരുവിന്റെ രൂപം വ്യാപകമായി കാണാം. കംഗാരുവിന്റെ ചലനങ്ങളും സ്വഭാവങ്ങളെയും അനുകരിച്ചുള്ള നൃത്തങ്ങളും പാട്ടുകളും ഗോത്രപരമായ ആചാരങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഭാഗമാണ് ഇന്ന്. യാത്രയിലുടനീളം ഞാൻ കണ്ട മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കംഗാരുവിനെ കണ്ടത് ഒരു പ്രത്യേക അനുഭവമായിരുന്നു. ഓസ്ട്രേലിയൻ വന്യജീവിതത്തിന്റെ യഥാർത്ഥ പ്രതിനിധിയാണത്. എന്റെ ഓസ്ട്രേലിയൻ യാത്രാനുഭവത്തിലെ ഏറ്റവും തിളക്കമുള്ള ഒരു ഓർമ്മയായി ഇന്നും എന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒന്നാണ് പുൽമേടുകളുടെ സുന്ദരനായ ഈ രാജകുമാരൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം നേടാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം നമുക്കുണ്ടാവുന്നത് വലിയൊരു ആവേശമാണ്. എന്നാൽ പലപ്പോഴും ഈ ആവേശം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കെട്ടുപോകാറുണ്ട്. ഇതിനു കാരണം ആവേശം അഥവാ മോട്ടിവേഷൻ എന്നത് തലച്ചോറിലെ വികാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്നതാണ്. വികാരങ്ങൾ കടലിലെ തിരമാലകൾ പോലെയാണ്, അവ എപ്പോഴും ഉയരുകയും താഴുകയും ചെയ്യും. എന്നാൽ അച്ചടക്കം എന്നത് തലച്ചോറിനെ പരിശീലിപ്പിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ആവേശം നിങ്ങളെ ഒരു യാത്ര തുടങ്ങാൻ സഹായിക്കുമെങ്കിൽ അച്ചടക്കമാണ് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നത്. തലച്ചോറിലെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ നാഡീകോശങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുന്നത് കാണാം. നാം ഒരു കാര്യം ആദ്യമായി ചെയ്യുമ്പോൾ തലച്ചോറിന് വലിയ തോതിൽ ഊർജം ചിലവാക്കേണ്ടി വരും. എന്നാൽ അതേ കാര്യം തന്നെ ദിവസവും ഒരേ സമയത്ത് ആവർത്തിക്കുമ്പോൾ തലച്ചോറിലെ ബേസൽ ഗാംഗ്ലിയ എന്ന ഭാഗം ആ പ്രവൃത്തിയെ ഒരു ശീലമായി ഏറ്റെടുക്കും. ആ പ്രവർത്തനം ശീലമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ നമുക്ക് പ്രത്യേകമായ ഇച്ഛാശക്തിയോ ആവേശമോ ഒന്നും ആവശ്യമില്ല. ഉദാഹരണത്തിന്, രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാൻ നമുക്ക് ആരും മോട്ടിവേഷൻ നൽകാറില്ല. കാരണം അത് നമ്മുടെ തലച്ചോറിൽ ആഴത്തിൽ പതിഞ്ഞൊരു ശീലമാണ്. അച്ചടക്കത്തിലൂടെ നാം ചെയ്യുന്ന കാര്യങ്ങൾ ഇത്തരത്തിൽ സ്വാഭാവികമായ ശീലങ്ങളായി മാറും. ഇത് തലച്ചോറിന്റെ ജോലിഭാരം കുറയ്ക്കുകയും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യും. നമ്മുടെ തലച്ചോറ് എപ്പോഴും ഊർജം ലാഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഓരോ തവണയും ഒരു കാര്യം ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുന്നത് തലച്ചോറിന് വലിയ ഭാരമാണ്. അച്ചടക്കമുള്ള ഒരു ദിനചര്യ ഉള്ളപ്പോൾ ഇത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് തലച്ചോറിലെ പ്രീഫ്രണ്ടൽ കോർട്ടക്സിന് വിശ്രമം നൽകുകയും സങ്കീർണമായ മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ ഊർജം ഉപയോഗിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ആവേശം എന്നത് ഒരു സ്പാർക്ക് പോലെയാണ്, അത് പെട്ടെന്ന് കത്തുകയും അണയുകയും ചെയ്യും. എന്നാൽ സ്ഥിരത അഥവാ കൺസിസ്റ്റൻസി എന്നത് കനൽ പോലെയാണ്, അത് ദീർഘനേരം ചൂട് നിലനിർത്തും. ചെറിയ പരിശ്രമങ്ങൾ ദിവസവും ആവർത്തിക്കുമ്പോൾ അത് തലച്ചോറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. മോട്ടിവേഷൻ ലഭിക്കാൻ നാം പലപ്പോഴും പുറത്തുള്ള ഘടകങ്ങളെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ അച്ചടക്കം എന്നത് ആന്തരികമായൊരു കരുത്താണ്. ഈ കരുത്ത് വർദ്ധിപ്പിക്കാൻ തലച്ചോറിലെ ഡോപമിൻ എന്ന രാസവസ്തുവിനെ നമുക്ക് ഉപയോഗിക്കാം. ഒരു വലിയ ലക്ഷ്യത്തിന് പകരം ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുമ്പോൾ തലച്ചോറിൽ ചെറിയ അളവിൽ ഡോപമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് നമുക്ക് സന്തോഷവും സംതൃപ്തിയും നൽകും. ഈ ചെറിയ വിജയങ്ങൾ ആവർത്തിക്കുമ്പോൾ തലച്ചോർ ആ സംതൃപ്തി വീണ്ടും അനുഭവിക്കാൻ ആഗ്രഹിക്കുകയും നമ്മെ ആ പ്രവൃത്തി തുടരാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇതാണ് സ്ഥിരതയുടെ രസതന്ത്രം. വലിയ മാറ്റങ്ങൾ ഒറ്റയടിക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ ഓരോ ദിവസവും 1% വീതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് തലച്ചോറിന് കൂടുതൽ ഇഷ്ടം. ജീവിതത്തിൽ വിജയിച്ച വ്യക്തികളെല്ലാം തന്നെ തങ്ങളുടെ കഴിവുകളെക്കാൾ ഉപരിയായി തങ്ങളുടെ ദിനചര്യകളെയാണ് വിശ്വസിച്ചിരുന്നത്. തളർച്ചയോ മടിയോ തോന്നുമ്പോഴും താൻ നിശ്ചയിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതാണ് യഥാർത്ഥ അച്ചടക്കം. ഇത് തലച്ചോറിലെ നാഡീവ്യൂഹങ്ങളെ കൂടുതൽ വഴക്കമുള്ളതാക്കുകയും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് നൽകുകയും ചെയ്യും. അച്ചടക്കമില്ലാത്ത ആവേശം പലപ്പോഴും നിരാശയിലേക്കാണ് നയിക്കുക. എന്നാൽ ആവേശമില്ലാത്ത സമയത്തും അച്ചടക്കം നിങ്ങളെ മുന്നോട്ട് നയിക്കും. നമ്മുടെ തലച്ചോറിനെ ഒരു മണ്ണുപാത പോലെ സങ്കല്പിക്കുക. അതിലൂടെ നിരന്തരം വണ്ടികൾ ഓടുമ്പോൾ അവിടെ ഉറപ്പുള്ള ഒരു റോഡ് രൂപപ്പെടും. അതുപോലെയാണ് നമ്മുടെ ശീലങ്ങളും. അച്ചടക്ക ശീലമാക്കുന്നത് വഴി നമ്മുടെ ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിക്കുന്നു. കൃത്യമായ സമയത്ത് കാര്യങ്ങൾ ചെയ്യുന്നത് തലച്ചോറിലെ സ്ട്രെസ് ഹോർമോണുകളെ കുറയ്ക്കാൻ സഹായിക്കും. കാരണം എപ്പോൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് തലച്ചോറിന് വ്യക്തമായ ധാരണയുണ്ടാവും. ഇത് ഉത്കണ്ഠ കുറയ്ക്കുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ ഓരോ പ്രവൃത്തിയും വരും തലമുറകൾക്ക് കൂടി മാതൃകയാക്കാവുന്ന രീതിയിൽ ക്രമീകരിക്കാം. അറിവ് നേടുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് പ്രാവർത്തികമാക്കാനുള്ള അച്ചടക്കം. ശാസ്ത്രീയമായ ഈ ബോധ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൊണ്ടുവരട്ടെ. അവസാനമായി നാം മനസ്സിലാക്കേണ്ടത് സമാധാനം നിറഞ്ഞൊരു ജീവിതം എന്നത് നാം ബോധപൂർവം നിർമ്മിച്ചെടുക്കുന്ന ഒന്നാണ് എന്നതാണ്. ഓരോ ദിവസവും ചെറിയ കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ വിജയത്തിനായി പുനർനിർമ്മിക്കുകയാണ്. ആവേശം നിങ്ങളെ നടത്തം തുടങ്ങാൻ പ്രേരിപ്പിക്കും. എന്നാൽ ലക്ഷ്യത്തിലെത്താൻ അച്ചടക്കത്തോടെയുള്ള ചുവടുകൾ തന്നെ വേണം. ശാസ്ത്രം നൽകുന്ന ഈ വെളിച്ചം നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ സഹായിക്കട്ടെ. സമാധാനവും സന്തോഷവും ആരോഗ്യവും നിറഞ്ഞ ഒരു നാളെ നമുക്കൊന്നിച്ച് പടുത്തുയർത്താം. നമ്മുടെ ഓരോ ചുവടും ഉറച്ചതും ലക്ഷ്യബോധവുമുള്ളതായി മാറട്ടെ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ബട്ടല്ല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടല്ല ഐസ്ക്രീം പുളിയർക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം 9895381668. ബട്ടല്ല ഐസ്ക്രീം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: പ്രബോധന ചിന്ത.
3: വാക്കുള്ളിലുറങ്ങുന്നു, അതുണരണം, പുറത്തു വരണം, കേൾക്കുന്നവരെ സന്തോഷിപ്പിക്കണം. ആ വാക്ക് അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കണം. അതവർക്ക് ഒരു മധുരാനുഭവമാകണം. വാക്ക് ഉള്ളിലുള്ള സ്നേഹത്തെയും സന്തോഷത്തെയും ആവിഷ്കരിക്കുന്നു. അകളങ്കമായ ധർമ്മത്തെ അറിയുന്നവരുടെ സ്നേഹം നിറഞ്ഞ മൃദുല വചനങ്ങളത്രേ മധുരഭാഷണം. മനസ്സറിഞ്ഞ് നമുക്കൊരു വസ്തു കൊടുക്കുവാൻ കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷേ മനസ്സറിഞ്ഞ് ഒരു വാക്കു കൊടുക്കാം, അതും തെളിഞ്ഞ മുഖത്തോടെ, പ്രസന്നമായി, മധുരമായി. കേൾക്കുന്നവർക്ക് അത് സമാധാനം നൽകും, പ്രേരണയാകും, പ്രചോദനമാകും. ആരോടും ഹിതകരമായും മധുരമായും സംസാരിക്കുന്നവർക്ക് ദുഃഖകരമായ ദാരിദ്ര്യത്തിന്റെ വറുതി ഒരു കാലത്തും അനുഭവിക്കേണ്ടി വരില്ല. നല്ല വാക്ക് പല്ലുകളയില്ല എന്നാണ് ഐറിഷ് പഴമൊഴി. കൂടുതൽ പറയാനുള്ളവൻ ഏറ്റവും കുറച്ചു വാക്കുപയോഗിക്കുന്നു. നല്ല മനുഷ്യരുടെ ചെറിയ വാക്കുകൾ ദീർഘമായ പ്രസംഗങ്ങളെക്കാൾ മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്തുന്നു. ഉപനിഷത്ത് പറയുന്നു, വാക്കാണ് അറിവ്. കാരണം വാക്കിലൂടെ ഒരു സുഹൃത്തിനെ നാം അറിയുന്നു. ആത്മീയവും അല്ലാത്തതുമായ അറിവുകൾ കരസ്ഥമാക്കുന്നു. ലോകത്തെക്കുറിച്ച്, ജീവജാലങ്ങളെക്കുറിച്ച്, അങ്ങനെ ഓരോന്നിനെക്കുറിച്ചും വാക്കിലൂടെ നാം അറിയുന്നു. അത്തരം അറിവുകൾ തന്നെയാണ് ജീവിതത്തിലെ മധുരാനുഭവങ്ങൾ. വാക്കൊരു നാണയം പോലെയാണ്. അളന്നു തൂക്കി മാത്രമേ അവ പ്രയോഗിക്കാനാവൂ. ഒരു വാക്കും പാഴാക്കരുത്. വാക്കുകൾ പാഴാക്കുന്നവർ മൂഢന്മാരുടെ പട്ടികയിലാണ് പെടുക. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ജൂലൈ 30-ന്റെ അന്തരംഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. 1898 ജൂലൈ 30. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഒട്ടേറെ കൊച്ചു രാജ്യങ്ങളായി ചിതറിക്കിടന്ന ജർമ്മനിയെ ഏകോപിപ്പിച്ച് മഹത്തായ ഒരൊറ്റ രാജ്യമാക്കി തീർക്കുക വഴി ഇരുമ്പ് ചാൻസലർ എന്ന ബഹുമതിയോടെ ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ഓട്ടോ വാൻ ബിസ്മാർക്ക് കഥാവശേഷനായിരിക്കുന്നു. 1935 ജൂലൈ 30 ലോകപ്രശസ്ത പുസ്തക പ്രസാധകരായ പെൻഗ്വിൻ ബുക്സിൻ്റെ 1-ാമത്തെ പുസ്തകം, അതും ആദ്യത്തെ പേപ്പർ ബാക്ക് പതിപ്പ് പ്രസിദ്ധീകൃതമായിരിക്കുന്നു. പുസ്തകം ഏതെന്നറിയണ്ടേ? അനശ്വരനായ റൊമാൻറ്റിക് കവി പി.ബി. ഷെല്ലിയുടെ ആൻഡ്രെ മൊറോയ് എഴുതിയ ഏരിയൽ എന്ന ജീവചരിത്രമാണ് പെൻഗ്വിൻ ബുക്സിൻ്റെ 1-ാമത്തെ പുസ്തകം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സാന്ദ്യരാഗങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗങ്ങൾ ആരംഭിക്കുന്നു. നിലാവിന്റെ നീല കമ്പളം വിരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന മാനം, മൗനത്തിന്റെ ചില്ലകളിലേക്ക് പറന്നുപോകുന്ന കരിയില കുരുവികൾ, മന്ത്രനിർച്ചരി പോലെ കരമനയാറിന്റെ ഒഴുക്ക്, മഞ്ഞവെയിലിൽ സ്വർണം വിളഞ്ഞുകിടക്കുന്ന പാടങ്ങൾ, ചക്രവാളങ്ങൾക്കപ്പുറം എന്റെ സ്വപ്ന കേദാരങ്ങൾ, നിഴലുകൾ ചൂഴ്ന്ന് കീഴ്പോട്ട് മുഖം പൊത്തി നിൽക്കുന്ന അരയാലിന്റെ വേരുകൾ, സന്ധ്യാവേദികളിലൂടെ താഴേക്ക് ഊർന്നിറങ്ങുന്നു ഗ്രാമം, അതിന്റെ എല്ലാ ചാരുതകളോടെയും നിറഞ്ഞു നിൽക്കുന്ന സാന്ധ്യപ്രകാശം. സാന്ധ്യരാഗങ്ങളിൽ ഇന്നാദ്യം കിഷോരി അമോൺകർ പാടുന്നു

0: ചിലന്തി സ്വർണ നൂലുകൾ നെയ്യുന്ന സായാഹ്നങ്ങളുടെ തീരഭൂമികൾ. യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ചില്ലകളിൽ മഞ്ഞുതുള്ളികൾ പ്രതിബിംബിച്ചു നിൽക്കുന്നു. സൂര്യാംശു മാഞ്ഞുപോയിട്ട് വേണം ചന്ദ്രികാംബരത്തിന് പട്ടുവിതാനിക്കാൻ. പ്രശാന്തമായ സായാഹ്നത്തിന്റെ സംഗീതധാരകൾ, സമൃദ്ധമായ മേഘമാലകളിൽ ചുവപ്പും മഞ്ഞയും നിറങ്ങൾ ചാലിച്ച് സൗര തേജസ് വിടപറയാനൊരുങ്ങുന്നു. ചക്രവാളം ചുവന്നു തുടുത്തു കഴിഞ്ഞു. മരങ്ങൾക്കും മലകൾക്കുമെല്ലാം കറുപ്പ് നിറം. സന്ധ്യ കറുക്കുന്നു. കുന്നിൻപുറങ്ങളിൽ നിന്ന് കിളികളെല്ലാം പോയി കഴിഞ്ഞു. സാന്ധ്യരാഗം തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ഒരു സൂഫി ഖവാലി.
1: മേരാ വജൂദ് മേരി രാഹ് കീ ദീവാർ ഹൈ സാകി മുജേ

എന്റെ ആകാശങ്ങളിൽ നക്ഷത്രങ്ങൾ പൊട്ടുപോലെ പൊടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു പാത്രവട്ടം പോലെ ചന്ദ്രബിംബം കൂവക്കുടിയിൽ വീണുകിടക്കുന്നു. കറുത്ത ചിറകുള്ള പക്ഷികൾ ഇനിയും കൂടണഞ്ഞിട്ടില്ല. ദൂരെ ആകാശത്തിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന ആഞ്ഞിലിമരത്തിന്റെ ചില്ലകൾ നിറയെ കാക്കകൾ കൂട്ടം കൂട്ടമായി ചേക്കേറിയിരിക്കുന്നു. അതിനപ്പുറം ആകാശം തുടുത്തു ചുവന്ന് കറുത്തിരിക്കുന്നു. കാലത്തിന്റെ നിഗൂഢമായ ഏതോ പഴയ കാലം പോലെ ചക്രവാളം, ചിത്രാങ്കിതമായ ഒരു പരവതാനി പോലെ പടിഞ്ഞാറ്. പ്രണയമോ ഭക്തിയോ അതോ ഏകാന്തതയുടെ അപാര സുന്ദരമായ അനുഭവ സമ്പന്നതയോ അറിഞ്ഞുകൂടും. ചില സൗന്ദര്യങ്ങളെ വർണ്ണിക്കുവതെങ്ങനെ? വാക്കുകൾക്കാവുമോ വർണ്ണിച്ചിടുവാൻ ഈ സമ്മോഹന സാന്ധ്യസാഗരങ്ങളെ? സാന്ധ്യരാഗങ്ങളിൽ ഇനി പണ്ഡിറ്റ് അജോയ് ചക്രവർത്തി പാടുന്നു.

ഇരുൾ വീണു തുടങ്ങിയ വഴി ചെന്നു ചേരുന്നത് വായനശാലയിലേക്കാണ്. വാക്കുകൾ പൂത്തു നിൽക്കുന്നു. ചെല്ലുമ്പോൾ തിരക്ക് തീരെയില്ല. റഫറൻസ് പുസ്തകങ്ങളുടെ അരികിൽ നാരായണൻ സാർ ഇരിക്കുന്നു. ഏതോ പുതിയ നൃത്ത നാടകത്തിന്റെ രചനയ്ക്കു വേണ്ടിയുള്ള വായനയാണ്. അരണ്ട വെളിച്ചമേയുള്ളൂ വായനശാലയിൽ. പഴയ ബൾബാണ്. മിന്നാമിനുങ്ങുകൾക്ക് ഇതേക്കാൾ വെളിച്ചമുണ്ടെന്ന് സാറ് പറയും. പുസ്തകങ്ങളുടെ പഴയ മണവും അരണ്ട വെളിച്ചവും ഇരുൾ വീണു തുടങ്ങിയ വഴിത്താരകളും സമ്മോഹനമാക്കിയ ബാല്യകാലം. ശരിക്കും സാന്ധ്യചാരുത അനുഭവിച്ചറിഞ്ഞ പഴയ കാലം. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം പണ്ഡിറ്റ് ജസ്രാജിന്റെ ഒരു ഗാനം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് പ്രയോഗത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാൻ ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026ന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗാണ് ബിൽ അവതരിപ്പിച്ചത്. ചർച്ചയ്ക്കായി 7 മണിക്കൂറാണ് അനുവദിച്ചിട്ടുള്ളത്. ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനായുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ശ്രീ ജിതേന്ദ്രസിംഗ് സഭയിൽ പറഞ്ഞു.
1: This legislation, which seeks to make amendments in 2024 Act in order to make it more stringent, more deterrent, is being brought in. If there are any suggestions for improvement, I'll be taking note of it. This bill is a reaffirmation of the government's highest commitment to safeguard the welfare of the students and youth of this country.
0: ബിൽ സ്വാഗതം ചെയ്യുന്നതായും എന്നാൽ പരീക്ഷകളിലെ തെറ്റായ രീതികൾ പൂർണ്ണമായും തടയാൻ നിർദ്ദിഷ്ട ഭേദഗതികൾ ഫലപ്രദമാകില്ലെന്നും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കി.
2: സഭാപതി ജി, ഇസ് അമെൻഡ്മെന്റ് ബിൽ കാ ഹം സ്വാഗത് കർത്തേ ലേക്കിൻ യേ അബീ ഭീ അധൂരാ ഹേ പേപ്പർ ലീക് ഹോനേ സേ റോക്നേ കീ മസ്ബൂത് വ്യവസ്ഥ ഇസ്മേ നഹീ ഹേ ലേക്കിൻ ആപ്കാ ഇന്റൻഷൻ ആപ്നേ ഇസ്മേ നഹീ ബതായാ.
0: അതിനിടെ നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. നിരവധി തവണ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ദേശീയ ഗാനത്തിന് ലഭിക്കുന്ന നിയമപരിരക്ഷ ദേശീയ ഗീതമായ വന്ദേമാതരത്തിനും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. 1971 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള ബിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ് അവതരിപ്പിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ജന്തർ മന്ദറിൽ വിന്യസിച്ച റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ വെടിക്കോപ്പ് ഉപയോഗം സംബന്ധിച്ച രേഖകൾ സംരക്ഷിക്കാൻ സുപ്രീംകോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. ലോഹനിർമ്മിതമായ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ സുപ്രീംകോടതി ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ബഹിരാകാശ സാങ്കേതിക വിദ്യ രാജ്യത്തിന്റെയും മനുഷ്യരാശിയുടെയും പുരോഗതിക്കായി വിനിയോഗിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. IIST വലിയമല ക്യാമ്പസിൽ നടന്ന 14th ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമാണെന്നും ഗവർണർ പറഞ്ഞു. ഓണക്കാലത്ത് മൊത്ത ചില്ലറ വിൽപ്പനശാലകളിലെ സ്റ്റോക്കും വില നിലവാരവും നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഇതിനായി 1 മുതൽ 25 വരെ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്തും. പൊതുവിപണിയിൽ അരി അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധന റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ മത്സരിക്കാനൊരുങ്ങി കോട്ടയത്തിന്റെ ജനകീയ ചുണ്ടൻ വള്ളം. കോട്ടയം ജില്ലയിലെ ആദ്യ ജനകീയ ചുണ്ടൻ വള്ളമായ ആർപ്പൂക്കര ചുണ്ടന്റെ നീരണിയൽ ചടങ്ങ് ഞായറാഴ്ച നടക്കും. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
3: 500-ലേറെ കുടുംബങ്ങൾക്ക് പങ്കാളിത്തമുള്ള ഒരു ജനകീയ സംരംഭമായാണ് ആർപ്പുക്കര ചുണ്ടൻ നിർമ്മിച്ചിരിക്കുന്നത്. ആർപ്പുക്കരയിലെ പ്രത്യേക പണിപ്പുരയിൽ എടത്വ കോവിൽ മുക്ക് സാബു നാരായണൻ ആചാര്യയുടെ നേതൃത്വത്തിലാണ് ചുണ്ടൻ വള്ളത്തിന്റെ നിർമ്മാണം. 128 അടി നീളവും 64 ഇഞ്ച് വീതിയും വള്ളത്തിനുണ്ട്. 85 തുഴച്ചിൽക്കാർക്കും 5 അമരക്കാർക്കും ഒരേ സമയം തുഴയാൻ സാധിക്കുന്ന രീതിയിലാണ് വള്ളത്തിന്റെ ഘടന.
0: പൌരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ. വിവരാവകാശ കമ്മീഷൻ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം നിയോജക മണ്ഡലങ്ങളിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അപേക്ഷ ലഭിച്ചാൽ എത്രയും വേഗം വിവരങ്ങൾ നൽകണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം അവസാനിച്ചു. സെൻസസ് 1-ാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അരുണാചൽ പ്രദേശ്, നാഗാലാന്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു സംസ്ഥാനങ്ങളിലെയും നിലവിലെ പ്രളയ സാഹചര്യം ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ തലസ്ഥാനം ഉൾപ്പെടെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. June 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ സ്വർണ്ണ പ്രതീക്ഷയായ നീരജ് ചോപ്ര ഫൈനലിലേക്ക് യോഗ്യത നേടി. രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിൽ പ്രവേശിച്ചു. നിലവിൽ 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ 8 സ്ഥാനത്താണ്. കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ കായിക മേഖലയെ കൂടുതൽ ശക്തമാക്കണമെന്ന് ശ്രീശങ്കർ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ശ്രീശങ്കറിന് അഭിനന്ദനം അറിയിച്ചു. പത്തനംതിട്ട, തിരുവല്ല, വള്ളംകുളം, തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ പിള്ളേരോണ ദിനമായ ഇന്ന് ഓണസദ്യ ഉണ്ട് കുരുന്നുകൾ. ബാലകരെ വാമനമൂർത്തിയുടെ പ്രതിരൂപമായി കണ്ട് സദ്യ നൽകി പൂജിക്കുന്ന ചടങ്ങാണ് ഇത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
5: 7 താഴെയുള്ള കുരുന്നുകളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. ബാലികാ ബാലകന്മാരെ വാമനമൂർത്തിയായി സങ്കല്പിച്ച് പൂജിച്ച ശേഷം ക്ഷേത്രവളപ്പിൽ ശ്രീകോവിലിന് സമീപം ഇരുത്തി മധുര പലഹാരങ്ങളും ഓണസദ്യയും നൽകി. തുടർന്ന് കൈകഴുകിയെത്തുന്ന ബാലകന്മാരെ ആരതി ഉഴിഞ്ഞ് ശ്രീകോവിലിൽ ഭഗവാൻ നേദിച്ച മധുര പലഹാരങ്ങൾ നൽകി പൂജകൾ പൂർത്തിയാക്കി. കേരളത്തിൽ തന്നെ അപൂർവമായി പടിഞ്ഞാറ് ദർശനമുള്ളതുമായ ക്ഷേത്രം വള്ളംകുളത്തു നിന്നും 3 കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 274 പോയിന്റ് നേട്ടത്തിൽ 77928, നിഫ്റ്റി 24317 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 600 രൂപ വർദ്ധിച്ച് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായനികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി നാളെ അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുമുണ്ടെങ്കിൽ പലിശയും അടക്കം. December 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. ജർമ്മനിയിൽ ഷെഫ് തസ്തികയിലെ 20 ഒഴിവുകളിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നു. norkaroots.kerala.gov.in വഴി August 9 അപേക്ഷിക്കാം. പ്രായപരിധി 35 വയസ്സ്. നിലവിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് അവസരം. കൊല്ലം ജില്ലയിൽ ടിപ്പർ ലോറികളുടെയും ടിപ്പിംഗ് മെക്കാനിസം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റു വാഹനങ്ങളുടെയും ഗതാഗത സമയക്രമം പുതുക്കി നിശ്ചയിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. രാവിലെ 7:45 മുതൽ 9:30 വരെയും വൈകുന്നേരം 3:30 മുതൽ 4:30 വരെയും ഈ വാഹനങ്ങൾക്ക് റോഡിലിറങ്ങുന്നതിന് നിയന്ത്രണം ഉണ്ടാകും. പാചകവാതക സിലിണ്ടർ നിയന്ത്രണം പിൻവലിച്ചിട്ടും കോട്ടയം ജില്ലയിൽ ചായ ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നതായി പരാതി. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് പ്രയോഗത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാൻ ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം. സാന്ദ്യരാഗങ്ങൾ.
6: ഇന്ദ്രനീലത്തിന്റെ പൂക്കൾ വീണുകിടക്കുന്ന കുളമെന്ന് തോന്നിക്കും വിധം കമുകറച്ചിറ കമനീയമായിരിക്കുന്ന സന്ധ്യകൾ. നെയ്യാമ്പലുകൾ 100 1000 എണ്ണിത്തീർക്കാനാവാത്ത വിധം അനന്തമായി ജലാശയങ്ങൾക്ക് മുകളിൽ നിരനിരയായി പൂത്തു നിൽക്കുന്ന കാഴ്ച. പ്രണയിനികളുടെ ഹൃദയമാണ് കമുകറച്ചിറയെന്ന് അവൾ പറയും. പാറക്കെട്ടുകളിൽ നിന്നൂർന്ന കന്മദം. ചിറയ്ക്കപ്പുറം ചെറിയ കുന്നാണ്. കുന്നിൻ പുറത്താണ് ചാമുണ്ടിക്കാവ്. കാവിന് ചുറ്റും തെളിയുന്ന ചെരാതുകൾ. കടമ്പിന്റെ കൊമ്പിലിരുന്ന് ചിറയിലേക്ക് നോക്കിയാൽ കാവിലെ ചെരാതുകൾ ചിറയിൽ കത്തി നിൽക്കുന്നത് പോലെ തോന്നും. ആരോ നേർച്ചയായി ചെയ്ത ആരതി എന്ന് തോന്നിപ്പിക്കും വിധമുള്ള കാഴ്ചയുടെ അതീവ സമൃദ്ധമായ കമനീയത. ഇത്രയും സുഖദ സുന്ദരമായൊരു സായാഹ്നം ലോകത്തെ എവിടെയാണ് കാണാനാവുക? സാന്ധ്യരാഗങ്ങൾ തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി രമേശ് നാരായൺ പാടുന്നു.

എനിക്കെന്നെ നഷ്ടപ്പെട്ടതും അവിടെ തന്നെയായിരുന്നല്ലോ. പ്രണയത്തിൻ്റെ പച്ചകുത്തിയ ഒരു ഡയറി കുറിപ്പ് പോലെ എൻ്റെ സന്ധ്യാവെട്ടങ്ങൾ, ഹൃദയത്തോട് ചേർത്തുവച്ച മൺവിളക്കുകൾ. മനസ്സിൻ്റെ ഇടനാഴികളിൽ ചിലതണഞ്ഞും ചിലത് തെളിഞ്ഞും ഇപ്പോഴുമുണ്ട്. സാന്ധ്യരാഗങ്ങളിൽ ഇനി പുഷ്പാവതി പൊയ്പാടത്ത് പാടുന്നു.

ആകാശം കാണാൻ വയ്യാതായിരിക്കുന്നു. ഒടുവിലത്തെ ചൂട്ടുമണച്ച് കതിരോൻ കാലത്തിന്റെ കൂടാരത്തിനുള്ളിൽ തെല്ലിളവേൽക്കുവാനായി പോയിരിക്കുന്നു. നക്ഷത്രങ്ങൾ നിരന്നു തുടങ്ങിയിട്ടില്ല. നിഴല് ചൂഴും വഴിത്താരകളിൽ മിന്നാമിന്നുകളും പൊടിച്ചു തുടങ്ങിയിട്ടില്ല. ഇലക്ട്രിക് തൂണുകൾക്ക് താഴെ ഈയാമ്പാറ്റകൾ ഇളകിത്തുടങ്ങിയിരിക്കുന്നു. നിലാവെട്ടം കാണാൻ കൊതിച്ച് ചകോരങ്ങൾ നെയ്യാമ്പലുകൾക്ക് താഴെ പതിഞ്ഞു നിൽക്കുന്നു. സന്ധ്യ അതിന്റെ ചേതോഹരമായ വരവറിയിച്ചു കഴിഞ്ഞു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ഒരു ബാവുൽ ഗീതം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാതോട് കാതോരം ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എന്റെ പേര് നീതു, ഞാൻ കുന്നത്തുകാലിൽ നിന്നാണ് വരുന്നത്. ഇന്ന് കരുണാസായി റേഡിയോയിലൂടെ സില്ലെന്നൊരു കാതൽ എന്ന സിനിമയിലെ മുൻപേ വാ അൻപേ വാ എന്ന പാട്ടാണ് എനിക്ക് കേൾക്കാൻ ആഗ്രഹം.

എന്റെ പേര് ഭദ്ര. ഞാൻ ചിമ്മണ്ടിയിൽ നിന്നാണ് വരുന്നത്. കരുണാസായി റേഡിയോയിൽ നിന്നും എനിക്കിന്ന് കേൾക്കാൻ താല്പര്യമുള്ള പാട്ട് കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടി എന്ന സിനിമയിൽ നിന്നും ചിത്രചേച്ചി പാടിയ കണ്ണാന്തുമ്പി പോരാമോ എന്ന

എൻ്റെ പേര് അർജുൻ. ഞാൻ കുന്നത്തുകാളിൽ നിന്ന് വരുന്നു. എനിക്കിന്ന് കരുണാസായി റേഡിയോയിൽ നിന്ന് കേൾക്കാൻ ഇഷ്ടമുള്ള ഗാനം നരിവേട്ട എന്ന സിനിമയിലെ മിന്നൽവള എന്ന ഗാനമാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് ബ്രഹ്മദത്തരു. എനിക്കിന്ന് കരുണാസായി റേഡിയോയിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ളത് ലാലേട്ടൻ്റെ രാവണപ്രഭു എന്ന മൂവിയിലെ അറിയാതെ അറിയാതെ എന്ന ഗാനമാണ്.

എന്റെ പേര് അതുൽ. ഞാൻ കുന്നത്തുകാലിൽ നിന്ന് വരുന്നു. എനിക്കിന്ന് കരുണാസായി റേഡിയോയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം ശ്രീ മോഹൻലാൽ അഭിനയിച്ച തുടരും സിനിമയിലെ എം ജി ശ്രീകുമാർ സാർ പാടിയ കൺമണിപ്പൂവ് എന്ന ഗാനമാണ്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ദേശീയഗീതമായ വന്ദേ മാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതിയുടെ പ്രത്യേക യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. രാജ്യത്തെ സ്വർണ്ണ ഉപഭോഗം ഏപ്രിൽ ജൂൺ കാലയളവിൽ മുൻവർഷത്തേക്കാൾ 6% കുറഞ്ഞതായി റിപ്പോർട്ട്. ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാലയിൽ ശ്രദ്ധ നേടി കേരളത്തിന്റെ കുടുംബശ്രീ ദൌത്യം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. നീരജ് ചോപ്ര ഉൾപ്പെടെ 3 ഇന്ത്യൻ താരങ്ങൾ ജാവലിൻ ത്രോ ഫൈനലിലേക്ക് യോഗ്യത നേടി. വാർത്തകൾ വിശദമായി. ദേശീയഗീതമായ വന്ദേ മാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബിൽ പാർലമെന്റ് ഇന്ന് പാസാക്കി. രാജ്യസഭ ഇന്നലെ അംഗീകരിച്ച ബിൽ ലോക്സഭയും പാസാക്കുകയായിരുന്നു. വന്ദേ മാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്ന വിധത്തിലാണ് 1971 നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ആത്മാവിന്റെ ശബ്ദമാണ് വന്ദേ മാതരമെന്നും സ്വാതന്ത്ര്യസമരത്തിന്റെ അനശ്വര പൈതൃകം ഇതിലൂടെ ശക്തിപ്പെടുമെന്നും ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് പറഞ്ഞു.
1: माननीय गृहमंत्री जी की ओर से यह प्रस्ताव करता हूं कि राष्ट्र गौरव अपमान निवारण अधिनियम 1971 का संशोधन करने के लिए विधेयक पर राज्यसभा द्वारा पारित रूप में विचार किया जाए.
0: എന്നാൽ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ബിൽ കാരണമാകുമെന്ന് DMK അംഗം കെ കനിമൊഴി വിമർശിച്ചു. ബിൽ പാസാക്കിയ ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ ലോക്സഭ നാളെ വീണ്ടും ചേരും. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പരീക്ഷാ ക്രമക്കേടുകളിൽ സർക്കാരിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാകാൻ അനുവദിക്കില്ലെന്ന പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഭേദഗതി ബിൽ കൊണ്ടുവന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബില്ലിനെ സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ച രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ പരീക്ഷകളിലെ തെറ്റായ രീതികൾ പൂർണ്ണമായും തടയാൻ നിർദ്ദിഷ്ട ഭേദഗതികൾ ഫലപ്രദമല്ലെന്ന വിമർശനവും ഉന്നയിച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. മേഖലയിലെ സംഭവ വികാസങ്ങൾ പതിവായി നിരീക്ഷിക്കുന്നതിന് ഏകോപിതവും സമഗ്രവുമായ സംവിധാനം ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. നാവികർക്കും കുടുംബാംഗങ്ങൾക്കും വിവരങ്ങൾ, അടിയന്തര സഹായം, കൌൺസിലിംഗ് എന്നിവ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിന് സംവിധാനം രൂപീകരിക്കണം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് പ്രവാസി ഇന്ത്യക്കാരെ സംരക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 3 സേനകളിലെയും വനിതകളെ ഉൾപ്പെടുത്തി ആദ്യമായി സംഘടിപ്പിച്ച സമുദ്ര പര്യടന നാവിക ദൌത്യം സമുദ്ര പ്രദക്ഷിണ വിജയകരമായി പൂർത്തിയാക്കിയ 9 ഉദ്യോഗസ്ഥരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ആദരിച്ചു. 4 സമുദ്രങ്ങളിലൂടെ 25,500 നോട്ടിക്കൽ മൈൽ ദൂരം കരസേനയുടെ ത്രിവേണി യാത്രാ കപ്പലിൽ 314 ദിവസം കൊണ്ടാണ് സംഘം സഞ്ചരിച്ചത്. നാരിശക്തിയുടെ തിളക്കമാർന്ന ഉദാഹരണമാണ് ഈ പര്യടനമെന്നും ഓരോ ഇന്ത്യക്കാരനും ഇത് പ്രചോദനമാണെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
2: अपने इस अभियान से मैं कह सकता हूं कि केवल आपने समुद्र को ही नहीं जीता है, आपने उस सारी रूढ़ियों को भी पराजित किया है जो कभी कहती थी हमारी बेटियां ऐसे कठिन सैन्य अभियानों का हिस्सा नहीं बन सकती. आपने सिद्ध किया है फिजिकल कैपेबिलिटी, मेंटल टफनेस और लीडरशिप क्वालिटी किसी जेंडर की मोहताज नहीं होती.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ജന്തർ മന്ദറിൽ വിന്യസിച്ച റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ വെടിക്കോപ്പ് ഉപയോഗം സംബന്ധിച്ച രേഖകൾ സൂക്ഷിക്കണമെന്ന് സുപ്രീംകോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. ലോഹനിർമ്മിതമായ പെലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പെലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ സുപ്രീംകോടതി ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമൂഹമാധ്യമ പോസ്റ്റ് നീക്കം ചെയ്തതിൽ ഖേദം പ്രകടിപ്പിച്ച് മെറ്റ. ഇതു സംബന്ധിച്ച് സർക്കാരിന് മെറ്റ കത്തെഴുതിയതായും വരും ദിവസങ്ങളിൽ കമ്പനി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നേരിട്ടെത്തി വിശദീകരണം അറിയിക്കുമെന്നും ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക മന്ത്രാലയ സെക്രട്ടറി എസ് കൃഷ്ണൻ പറഞ്ഞു. രാജ്യത്തെ സ്വർണ്ണ ഉപഭോഗം കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 6% കുറഞ്ഞതായി വേൾഡ് ഗോൾഡ് കൌൺസിൽ റിപ്പോർട്ട്. ഏപ്രിൽ ജൂൺ കാലയളവിൽ മുൻവർഷം 139 ടൺ ആയിരുന്ന ഉപഭോഗം ഇത്തവണ 131 ടണ്ണായി താഴ്ന്നിട്ടുണ്ട്. കസ്റ്റംസ് തീരുവ വർദ്ധിപ്പിച്ചതും സ്വർണം വാങ്ങുന്നത് കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനവും ഇതിന് കാരണമായതായി കരുതുന്നു. രാജ്യത്തെ ആഭരണ ആവശ്യകത കഴിഞ്ഞ വർഷം 88 ടൺ ആയിരുന്നത് 15% കുറഞ്ഞ് 75 ടണ്ണായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഒഡീഷയിൽ പ്രളയക്കെടുതികൾ രൂക്ഷമായി തുടരുന്നു. 175,000 പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചതായി സംസ്ഥാന സർക്കാർ അറിയിച്ചു. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. ബാലസോർ, ഭദ്രക്, ജാജ്പൂർ, മയൂർഭഞ്ച്, കെന്ദുഝാർ ജില്ലകളെയാണ് പ്രളയം അതിരൂക്ഷമായി ബാധിച്ചത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഓറഞ്ച് അലേർട്ട് മുൻനിർത്തി വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. June 9 കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാലയിൽ ശ്രദ്ധ നേടി കേരളത്തിന്റെ കുടുംബശ്രീ ദൌത്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: കേരളത്തിലെ ശക്തമായ ഫെഡറേഷൻ സംവിധാനവും CDS ADS അയൽക്കൂട്ട തലങ്ങളിലെ ഫലപ്രദമായ ഏകോപനവുമാണ് കുടുംബശ്രീയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് റിപ്പോർട്ട് വിലയിരുത്തി. കൃത്യമായ യോഗങ്ങൾ, സജീവമായ ഉപസമിതികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായുള്ള ഫലപ്രദമായ സഹകരണം എന്നിവ കമ്മ്യൂണിറ്റി സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന മികച്ച മാതൃകകളാണെന്ന് ദേശീയ സംഘം നിരീക്ഷിച്ചു. ഡിജിറ്റൽ ഭരണ സംവിധാനത്തിലും കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 4 ദിവസത്തെ ശില്പശാലയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ പ്രവർത്തനാനുഭവങ്ങൾ അവതരിപ്പിക്കും. തുടർന്ന് ശുപാർശകൾ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെയും സംസ്ഥാന ഗ്രാമീണ ഉപജീവന മിഷനുകളുടെയും തുടർ നടപടികൾക്കായി സമർപ്പിക്കും.
0: കൺവർ തീർത്ഥാടന യാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ഹരിദ്വാർ, ഗോമുഖ്, ഗംഗോത്രി തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിലൂടെയുള്ള തീർത്ഥാടനത്തിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. August 11 കൺവർ യാത്രയ്ക്ക് സമാപനമാകുക. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര ഫൈനലിൽ കടന്നു. ഇതേ ഇനത്തിൽ രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഫൈനലിൽ ഇന്നലെ ദിലീപ് മഹാദു സ്വർണവും മുഹമ്മദ് ബേസിൽ വെള്ളിയും നേടി. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ മലയാളി താരം എം ശ്രീശങ്കറിന് മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദനം രേഖപ്പെടുത്തി. അമേരിക്കയും ഇറാനും വീണ്ടും മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം കൂടുതൽ വ്യാപിക്കുമെന്ന ആശങ്ക. ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെയുണ്ടായ ഇറാൻ മിസൈൽ ആക്രമണത്തിന് മറുപടിയായാണ് US ഇറാനിൽ വ്യാപക വ്യോമ ആക്രമണം നടത്തിയത്. സൈനിക കേന്ദ്രങ്ങൾ, മിസൈൽ, ഡ്രോൺ താവളങ്ങൾ, തീരദേശ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. കിഴക്കൻ കോംഗോയിൽ എബോള രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1500 കവിഞ്ഞു. ഒരാഴ്ചക്കിടെ മരണസംഖ്യയിൽ 50% വർധനയാണുണ്ടായത്. പുതുതായി 3442 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതിയുടെ പ്രത്യേക യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. രാജ്യത്തെ സ്വർണ്ണ ഉപഭോഗം ഏപ്രിൽ ജൂൺ കാലയളവിൽ മുൻ വർഷത്തേക്കാൾ 6% കുറഞ്ഞതായി റിപ്പോർട്ട്. ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാലയിൽ ശ്രദ്ധ നേടി കേരളത്തിന്റെ കുടുംബശ്രീ ദൌത്യം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. നീരജ് ചോപ്ര ഉൾപ്പെടെ 3 ഇന്ത്യൻ താരങ്ങൾ ജാവലിൻ ത്രോ ഫൈനലിലേക്ക് യോഗ്യത നേടി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം
5: റേഡിയോ ജീവിതപാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എന്റെ പേര് ശാലുബിനി, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എനിക്കിന്ന് കരുണാസായി റേഡിയോ വഴി കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് റോമിയോ മൂവിയിലെ സിദ്ധസിദ്ധി എൻട്രാലെന്ന്.

എൻ്റെ പേര് സ്നേഹ. ഞാൻ തൃശ്ശൂർ മൂർക്കനിക്കര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. കരുണാസായി റേഡിയോയിലൂടെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് എന്ന് പറയുന്നത് ഓ മൈ കടവുള എന്ന സിനിമയിലെ കഥേ പോമ എന്ന ഗാനമാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഞാൻ നീനു ചാൾസ്, ഞാൻ വെണ്ടൂരിൽ നിന്നും വരുന്നു കരുണാസായി റേഡിയോയിലൂടെ. ഇന്ന് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കസ്തൂരിമാൻ സിനിമയിൽ കുഞ്ചാക്കോ ബോബനും മീര ജാസ്മിനും തകർത്താൻ അഭിനയിച്ച അഴകേ കൺമണി എന്ന പാട്ടാണ്.

ഹായ്, എന്റെ പേര് ആർദ്ര. ഞാൻ വരുന്നത് തൃശ്ശൂർ ആറാട്ടുപുഴ എന്ന സ്ഥലത്തു നിന്നാണ്. ഇന്ന് കരുണാസായി റേഡിയോയിലൂടെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് കാണേ കാണേ മൂവിയിലെ പാൽ നിലാവിൻ പൊയ്കയിൽ എന്ന് പറഞ്ഞ പാട്ടാണ്. ടൊവീനോയും അതുപോലെ തന്നെ ശ്രുതിയും ഒരുമിച്ച് അഭിനയിച്ച പടമാണ് കാണേ കാണേ. അതിലെ പാട്ടാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്.

ഹായ്, എൻ്റെ പേര് അലിഡ ആൻഡ് റോബർട്ട്. ഞാൻ കാലിക്കട്ടിൽ നിന്നാണ് വരുന്നത്. കാലിക്കട്ട് മുക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. ഞാൻ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് 100 ഡേയ്സ് ഓഫ് ലവിലെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞ പാട്ടാണ്.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

0: മാനസം മനസ്സിന്റെ കാണാപ്പുറങ്ങൾ.
1: നമ്മുടെ വളർച്ച മറ്റുള്ളവർ കാണണം, അവർ നമ്മളെ അഭിനന്ദിക്കണം എന്ന് ആഗ്രഹിക്കാത്തവരായി ആരുമില്ല. ഒരു പുതിയ വസ്ത്രം ധരിച്ചാലോ ഒരു കാര്യം നേടിയാലോ മറ്റുള്ളവർ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത് കേൾക്കാൻ നമ്മുടെ മനസ്സ് കൊതിക്കും. ഇതിനെയാണ് മനഃശാസ്ത്രത്തിൽ എക്സ്റ്റേണൽ വാലിഡേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു ആഗ്രഹം എന്നേക്കുമായി ഉപേക്ഷിക്കുന്ന നിമിഷം നിങ്ങൾ മറ്റൊരു മനുഷ്യനായി മാറും. മനഃശാസ്ത്രം പറയുന്നത് മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി കാത്തുനിൽക്കുന്നത് അവസാനിപ്പിക്കുന്ന നിമിഷം ജനിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും കരുത്തുറ്റ പതിപ്പാണ് എന്നാണ്. എന്തുകൊണ്ടാണ് ഈ മാറ്റം ഇത്രയേറെ അപകടകാരി ആകുന്നത്? നമുക്ക് നോക്കാം. നമ്മുടെ ശ്രദ്ധ മറ്റുള്ളവരെ പ്രീണിപ്പിക്കുന്നതിലായിരിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുന്നു. എന്നാൽ ആര് എന്ത് വിചാരിച്ചാലും എനിക്ക് എന്റെ ലക്ഷ്യത്തിലെത്തണം എന്ന് തീരുമാനിക്കുമ്പോൾ തലച്ചോറിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു. അവിടെ ഭയമില്ല, ആശങ്കകളില്ല, പകരം കൃത്യമായ തീരുമാനങ്ങളും ലക്ഷ്യബോധവും മാത്രമേയുള്ളൂ. ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ, അവർ എന്നെ കളിയാക്കുമോ, ഈ ചിന്തകളാണ് നമ്മുടെ ആത്മവിശ്വാസം തകർക്കുന്നത്. ഈ ചിന്തകളെ മുറിച്ചു മാറ്റുന്നതോടെ സാമൂഹികമായ സമ്മർദ്ദങ്ങൾ ഇല്ലാതാകുന്നു. ജഡ്ജ്മെന്റുകളെ ഭയപ്പെടാത്ത ഒരാളെ തളർത്താൻ ലോകത്തിലെ ഒന്നിനും കഴിയില്ല. അവിടെയാണ് നിങ്ങൾ അൺസ്റ്റോപ്പബിൾ, അല്ലെങ്കിൽ ആർക്കും തടയാൻ കഴിയാത്ത വ്യക്തിയായി മാറുന്നത്. മറ്റുള്ളവരുടെ പുകഴ്ത്തലുകളിൽ അമിതമായി സന്തോഷിക്കുകയോ പരിഹാസങ്ങളിൽ തളരുകയോ ചെയ്യാത്ത അവസ്ഥയാണ് ഇത്. നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെ സുരക്ഷിതമായിരിക്കും. ഈ വൈകാരിക സ്ഥിരത നിങ്ങളെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും തളരാതെ നിൽക്കാൻ സഹായിക്കുന്നു. യഥാർത്ഥ വളർച്ച പലപ്പോഴും നിശബ്ദമായിരിക്കും. ലോകത്തെ കാണിക്കാനല്ല, മറിച്ച് തന്നെ തന്നെ മെച്ചപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് വരുമ്പോൾ നിങ്ങളുടെ ഓരോ ചുവടുവയ്പും കൂടുതൽ ആഴമുള്ളതാകുന്നു. ഇത് നിങ്ങളുടെ ശീലങ്ങളെയും കഠിന അധ്വാനത്തെയും കൂടുതൽ ദൃഢമാക്കുന്നു. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്നത് നിങ്ങളുടെ പ്രശ്നമേ അല്ല, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതാണ് പ്രധാനം. അംഗീകാരങ്ങൾക്കായി കൈനീട്ടുന്നത് നിർത്തുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ഉടമയായി മാറുന്നു. അന്ന് നിങ്ങൾ കൈവരിക്കുന്ന ആത്മവിശ്വാസം ഈ ലോകത്തിന് അത്ഭുതമായിരിക്കും. നിശബ്ദമായി വളരുക, നിങ്ങളുടെ വിജയം ലോകമറിയട്ടെ. പക്ഷേ ഈ അറിവിനായി നിങ്ങൾ കാത്തുനിൽക്കരുത്.

0: മാനസിക ലോകത്തിൽ ഇനി ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് തണുത്ത വെള്ളത്തിലെ കുളി, തലച്ചോറിന്റെ ഉന്മേഷം എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം.
1: മാനസിക ലോകത്തിൽ ഇനി തണുത്ത വെള്ളത്തിലെ കുളി, തലച്ചോറിന്റെ ഉന്മേഷം എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. ഒരു ലളിതമായ ചോദ്യമാണ്, നിങ്ങൾക്ക് മാനസികമായി തളർച്ച അനുഭവപ്പെടുന്നുണ്ടോ? ഫീലിംഗ് ലോ എങ്കിൽ ശാസ്ത്രം പറയുന്നു അതിനുള്ള ഉത്തരം ഒരുപക്ഷെ നിങ്ങളുടെ കുളിമുറിയിൽ കാത്തിരിക്കുന്നുണ്ടാവാം എന്ന്. നമ്മുടെ മാനസികാവസ്ഥയെയും ഊർജത്തെയും നിയന്ത്രിക്കുന്നതിലെ താക്കോൽ തണുത്ത വെള്ളത്തിൽ മുങ്ങുന്നതിലാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് പുതിയ ഗവേഷണങ്ങൾ വെളിപ്പെടുത്തുന്നു. ഇത് കേവലം ഒരു താൽക്കാലിക ഉന്മേഷമല്ല, മറിച്ച് തലച്ചോറിന്റെ പ്രവർത്തനത്തെ പുനഃക്രമീകരിക്കാൻ കഴിവുള്ള ഒരു ജൈവിക പ്രതികരണമാണ്. എങ്ങനെയാണ് തണുത്ത വെള്ളം നമ്മുടെ തലച്ചോറിലെ ഫീൽ ഗുഡ് രാസവസ്തുവായ ഡോപ്പമൈനെ വർദ്ധിപ്പിക്കുന്നത് എന്നും ഈ പ്രകൃതിയുടെ റീസെറ്റ് ബട്ടൺ എങ്ങനെ ഉപയോഗിക്കാം എന്നും ചില പഠനങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വിഷാദമോ തളർച്ചയോ അനുഭവപ്പെടുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലെ ഡോപ്പമൈൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ അളവ് കുറവായിരിക്കും. സന്തോഷം, പ്രചോദനം, ശ്രദ്ധ എന്നിവയുമായി ബന്ധിപ്പിച്ച ഫീൽ ഗുഡ് രാസവസ്തുവാണ് ഡോപ്പമൈൻ. പുതിയ ഗവേഷണങ്ങൾ കണ്ടെത്തിയത് അതിശയിപ്പിക്കുന്നതാണ്. തണുത്ത വെള്ളത്തിൽ മുങ്ങുന്നത്, അതായത് കോൾഡ് വാട്ടർ ഇമേഴ്ഷൻ, തലച്ചോറിലെ ഡോപ്പമൈൻ അളവ് 250% വരെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇതിലൂടെ മൊത്തത്തിലുള്ള മാനസികാവസ്ഥയിൽ 40% വരെ മെച്ചപ്പെടുത്താൻ കഴിയും. ഇതൊരു ചെറിയ നേട്ടമല്ല, നിങ്ങളുടെ തലച്ചോറ് അനുഭവിക്കുന്നതും ശ്രദ്ധിക്കുന്നതും പ്രവർത്തിക്കുന്നതും മാറ്റിമറിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മാറ്റമാണിത്. ഒരു വലിയ ലക്ഷ്യം പൂർത്തിയാക്കുമ്പോഴോ ആവേശം നൽകുന്ന എന്തെങ്കിലും നേടുമ്പോഴോ നമ്മുടെ തലച്ചോറിൽ കുതിച്ചുയരുന്ന അതേ രാസവസ്തുക്കളാണ് തണുത്ത കുളിയിലൂടെ നിങ്ങൾക്ക് തൽക്ഷണം ലഭിക്കുന്നത്. ഇതിന് കാപ്പിയുടെയോ മധുര പലഹാരങ്ങളുടെയോ മരുന്നുകളുടെയോ ആവശ്യമില്ല. നിങ്ങൾ തണുത്ത വെള്ളത്തിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ഒരു ഹ്രസ്വമായ ഷോക്ക് പ്രതികരണത്തിലേക്ക് കടന്നുപോകുന്നു. ഇതാണ് ഈ മാന്ത്രിക മാറ്റങ്ങൾക്ക് തുടക്കമിടുന്നത്. ഈ പ്രതികരണം സിംപത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ സജീവമാക്കുന്നു. നമ്മുടെ ശരീരത്തിലെ പോരാടുക അല്ലെങ്കിൽ ഓടിപ്പോകുക എന്ന സംവിധാനമാണ് ഇത്. ഇത് നിങ്ങളുടെ തലച്ചോറിന് ഒരു ശക്തമായ സിഗ്നൽ നൽകുകയും ഉടനടി ജാഗ്രതയും അഥവാ അലർട്ട്നെസ്സും പ്രതിരോധശേഷി അഥവാ റെസിലിയൻസും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വേദന കുറയ്ക്കുകയും സന്തോഷം നൽകുകയും ചെയ്യുന്ന എൻഡോർഫിനുകൾ ഈ സമയം പുറത്തുവരുന്നു. അതിലൂടെ രക്തയോട്ടം മെച്ചപ്പെടുന്നു, ശരീരത്തിലെ വീക്കം കുറയുന്നു. ഇതിന്റെ ഫലമായി കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ തലച്ചോറിന് ഒരുതരം വ്യക്തതയും ശാന്തതയും അനുഭവപ്പെടുന്നു. ചുരുക്കത്തിൽ, തണുത്ത വെള്ളം ഒരു പ്രകൃതിയുടെ റീസെറ്റ് ബട്ടൺ പോലെ പ്രവർത്തിക്കുന്നു. വേഗത്തിൽ, സൌജന്യമായി, ഫലപ്രദമായി. ലോകമെമ്പാടുമുള്ള ആളുകൾ, അത് കായിക താരങ്ങളായാലും സംരംഭകരായാലും, ഈ ലളിതമായ ശീലം ഇപ്പോൾ ജീവിതത്തിന്റെ ഭാഗമാക്കുകയാണ്. പലരും ഇതിനെ മാനസിക കാപ്പി അഥവാ മെന്റൽ കോഫീൻ എന്നാണ് വിളിക്കുന്നത്. എല്ലാ ദിവസവും തണുത്ത വെള്ളത്തിൽ കുറഞ്ഞ സമയം കുളിക്കുകയോ ഐസ് ബാത്ത് എടുക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തെ, സമ്മർദ്ദത്തെ കൂടുതൽ നന്നായി കൈകാര്യം ചെയ്യാൻ പരിശീലിപ്പിക്കുന്നു. ജീവിതത്തിലെ കഠിനമായ സാഹചര്യങ്ങളോടുള്ള നിങ്ങളുടെ വൈകാരിക പ്രതികരണം പോലും ഇതിലൂടെ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. തീർച്ചയായും ഇത് എല്ലാവർക്കും അനുയോജ്യമായ ഒരു കാര്യമല്ല. ഹൃദയസംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ പോലുള്ള ചിലർ തീർച്ചയായും ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡോക്ടറുമായി സംസാരിക്കണം. എങ്കിലും ഈ കണ്ടെത്തൽ കാലാതീതമായ ഒരു സത്യത്തെ അടിവരയിടുന്നു. വെല്ലുവിളികളെ നേരിടുമ്പോഴാണ് മനുഷ്യ ശരീരം പൊരുത്തപ്പെടാനും അഭിവൃദ്ധിപ്പെടാനും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. മെച്ചപ്പെട്ട മാനസികാവസ്ഥ, ശ്രദ്ധ, ഊർജം എന്നിവ നേടാനുള്ള താക്കോൾ കൂടുതൽ സുഖസൗകര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിലല്ല, മറിച്ച് ഒരു ചെറിയ അസ്വസ്ഥതയെ സ്വീകരിക്കുന്നതിലൂടെയാകാം. ഇതൊരു മാന്ത്രികമല്ല, ഇത് ജൈവശാസ്ത്രമാണ്. വീണ്ടും ജീവനുണ്ടെന്ന് തോന്നാനുള്ള ഏറ്റവും കൂൾ ആയ വഴിയും ഇതുതന്നെ ആയിരിക്കാം.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി. അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: നമസ്കാരം, ഞാൻ നിതില, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൈക്ലോതൈമിയ അല്ലെങ്കിൽ സൈക്ലോതൈമിക് ഡിസോർഡർ എന്നൊരു മെന്റൽ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചാണ്. സൈക്ലോതൈമിയ ബൈപോളർ സ്പെക്ട്രം ഡിസോർഡറിൽ ഉൾപ്പെടുന്ന ഒരു ഡിസോർഡറാണ്. പലരും ഇതിന് മൂഡ് സ്വിങ്സ് എന്ന് മാത്രം കരുതാറുണ്ട്. പക്ഷേ എല്ലാ മൂഡ് സ്വിങ്സും സൈക്ലോതൈമിയ അല്ല. നോർമൽ ഇമോഷൻസ് കുറച്ച് സമയത്തിന് ശേഷം മാറിപ്പോകും. എന്നാൽ സൈക്ലോതൈമിയയിൽ മൂഡ് ചേഞ്ചസ് ദീർഘകാലം റിപ്പീറ്റായി വരികയും ഡെയിലി ലൈഫിനെ തന്നെ ബാധിക്കുകയും ചെയ്യാറുണ്ട്. സൈക്ലോതൈമിയയിൽ രണ്ട് തരം മൂഡ് ചേഞ്ചസ് ആണ് കാണാൻ പറ്റുന്നത്. അതായത്, ഒരു ഫേസിൽ ഹൈപ്പോമാനിക് ആയിട്ടായിരിക്കും സിംറ്റംസ് പോകുന്നുണ്ടാവുക. ലൈക്ക് ഹൈ എനർജി, ആക്ടിവിറ്റി കൂടുതലാവുക, കുറച്ചുറക്കം മതിയെന്ന് മാത്രം തോന്നുക, സംസാരം കൂടുക, സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ആവുക, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നുക. ഇതേ സമയം മറ്റൊരു ഫേസിലാണെന്നുണ്ടെങ്കിൽ ഡിപ്രസീവ് സിംറ്റംസ് ആയിരിക്കും ഷോ ചെയ്യുന്നുണ്ടാവുക. ലൈക്ക് ലോ എനർജി, ലോ മൂഡ്, എല്ലാം ലോ ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. മോട്ടിവേഷൻ ആൻഡ് സെൽഫ് എസ്റ്റീം കുറയുന്നതും ഡിപ്രസീവ് സിംറ്റംസിലാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നാൽ, സൈക്ലോതൈമിയയിൽ സിംറ്റംസ് ഉണ്ടെങ്കിലും ഫുൾ മാനിയ അല്ലെങ്കിൽ മേജർ ഡിപ്രഷന്റെ സീവിയറിറ്റി റീച്ച് ചെയ്യില്ല. സൈക്ലോതൈമിയ ഒരു സിംഗിൾ റീസൺ കൊണ്ട് വരുന്ന ഡിസോർഡർ അല്ല. ജനറ്റിക്സ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ റിസ്ക് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ബ്രെയിനിൽ മൂഡ് റെഗുലേറ്റ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, പ്രത്യേകിച്ച് സെറാട്ടോണിൻ, ഡോപ്പമിൻ, നോർ അഡ്രിനാലിൻ, ഇതിന്റെ എല്ലാം ഇംബാലൻസ് ആവുന്നത് വലിയൊരു റോള് വഹിക്കാറുണ്ട്. ട്രോമ, സ്ട്രെസ്, സ്ലീപ് ഡിസ്റ്റർബൻസ്, ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ഒക്കെ സിംറ്റംസിനെ ട്രിഗർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സൈക്ലോതൈമിയ ട്രീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കണ്ടീഷനാണ്. ട്രീറ്റ്മെന്റില് മെഡിക്കേഷൻസും CBT, റെഗുലർ സ്ലീപ്പ്, എക്സസൈസ്, സ്ട്രെസ് മാനേജ്മെന്റ്, ആൽക്കഹോളും ഡ്രഗും അവോയ്ഡ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ഏർലി ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും ഉണ്ടെങ്കിൽ സിംറ്റംസിനെ നന്നായി കൺട്രോൾ ചെയ്യാനും ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും.

ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറിക്കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറിക്കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. ഒരു മനഃശാസ്ത്രജ്ഞന്റെ ക്ലിനിക്കിലേക്ക് കടന്നുവരുന്ന ഓരോ മനുഷ്യനും ഓരോ ലോകങ്ങളുമായാണ് വരുന്നത്. ചിലരുടെ ലോകം മുഴുവൻ ഭയമാണ്, ചിലരുടെ ലോകം കുറ്റബോധമാണ്, ചിലരുടെ ലോകം നഷ്ടങ്ങളുടെ കനത്ത ഇരുട്ടാണ്. എന്നാൽ അപൂർവമായി ചിലർ കടന്നുവരുന്നത് മറ്റൊരു ലോകത്തിൽ നിന്നാണ്. അവർ ജീവിക്കുന്നത് യാഥാർത്ഥ്യത്തിലല്ല, സ്വന്തം മനസ്സ് പണിതുയർത്തിയ ഒരു സാമ്രാജ്യത്തിലാണ്. അവിടെ അവർ വെറും മനുഷ്യരല്ല, രാജാക്കന്മാരാണ്, ദൈവദൂതന്മാരാണ്, ലോകത്തെ രക്ഷിക്കാൻ വന്ന മഹാപുരുഷന്മാരാണ്. മനഃശാസ്ത്രം ഈ അവസ്ഥയെ വിളിക്കുന്നത് ഡെല്യൂഷൻ ഓഫ് ഗ്രാൻഡ്യൂസർ അഥവാ ഗ്രാൻഡ്യൂസ് ഡെല്യൂഷൻ എന്നാണ്. യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, എന്നാൽ രോഗിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും സത്യമായ ഒരു ഭ്രമവിശ്വാസം, അത്തരമൊരു മനുഷ്യനായിരുന്നു മാധവൻ. അദ്ദേഹം എന്റെ മുറിയിലേക്ക് കയറി വന്ന നിമിഷം തന്നെ മറ്റുള്ള രോഗികളിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് മനസ്സിലായി. സാധാരണ കർഷകന്റെ വേഷമല്ല, തലയിലൊരു ചെറിയ കിരീടം, കഴുത്തിൽ തിളങ്ങുന്ന വ്യാജ ആഭരണങ്ങൾ, നടത്തത്തിൽ രാജകീയ ഗാംഭീര്യം. അദ്ദേഹം ഇരിക്കാൻ അനുവാദം ചോദിച്ചില്ല, ആജ്ഞാപിക്കുന്ന ഭാവത്തിൽ കസേരയിലേക്കിരുന്നു. പിന്നീട് ശാന്തമായി എന്നെ നോക്കി പറഞ്ഞു, ഡോക്ടർ, എന്നെ ഒരു സാധാരണ രോഗിയായി കാണരുത്. ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ഭരണാധികാരി ഞാനാണ്. സർക്കാർ ഇപ്പോൾ എന്റെ സ്വത്തുക്കൾ രഹസ്യമായി പിടിച്ചുവെച്ചിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് കോടിക്കണക്കിന് രൂപ എന്റെ അക്കൗണ്ടിലേക്ക് എത്തും. എന്നെ സഹായിക്കുന്ന എല്ലാവർക്കും ഞാൻ കൊട്ടാരങ്ങൾ സമ്മാനിക്കും. അദ്ദേഹം പറയുമ്പോൾ മുഖത്ത് അഭിനയമൊന്നും ഉണ്ടായിരുന്നില്ല, സംശയത്തിന്റെ ഒരു രേഖ പോലുമില്ലായിരുന്നു. അദ്ദേഹം കള്ളം പറയുകയായിരുന്നില്ല, അദ്ദേഹം വിശ്വസിക്കുകയായിരുന്നു. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇത് വെറും പൊങ്ങച്ചമായി തോന്നാം, തള്ളുകാരൻ, വലിയ ആളായി അഭിനയിക്കുകയാണ്, കുറച്ച് ശ്രദ്ധ കിട്ടാനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞേക്കാം. പക്ഷേ യഥാർത്ഥ ഡെല്യൂഷൻ ഓഫ് ഗ്രാൻഡ്യൂർ അതൊന്നുമല്ല, ഇത് ഒരു സൈക്കോട്ടിക് ഡെല്യൂഷനാണ്. അതാണ് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാത്ത ഒരു വിശ്വാസം. അതിനെ എത്ര തെളിവുകൾ നിരത്തിയാലും രോഗിക്ക് അത് തെറ്റാണെന്ന് അംഗീകരിക്കാൻ കഴിയില്ല. ചിലർ വിശ്വസിക്കും തങ്ങൾക്ക് അത്ഭുത ശക്തികളുണ്ടെന്ന്, മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ കഴിയുമെന്ന്. ലോക പ്രശസ്തരായ ആളുകൾ രഹസ്യമായി തങ്ങളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് എന്ന്, തങ്ങൾ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാണെന്ന്, അല്ലെങ്കിൽ തങ്ങളൊരു രാജാവാണെന്ന്. മാധവന്റെ ജീവിതം പതിയെ തുറന്നപ്പോൾ യഥാർത്ഥ കഥ പുറത്തുവന്നു. വർഷങ്ങളായി കൃഷി ചെയ്തിരുന്നു, മഴ ചതിച്ചു, വിള നശിച്ചു, കടം കയറി, വീട്ടിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി. അതിനിടയിൽ മകളുടെ വിവാഹം മുടങ്ങി, ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നു. ഒന്നൊന്നായി ജീവിതത്തിന്റെ എല്ലാ വാതിലുകളും അടഞ്ഞു. അവസാനം അദ്ദേഹത്തിന്റെ മനസ്സും തകർന്നു. ചിലപ്പോൾ മനുഷ്യന്റെ മനസ്സ് യാഥാർത്ഥ്യത്തെക്കാൾ വേദനാജനകമായ മറ്റൊന്നുമില്ലെന്ന് തിരിച്ചറിയും. അപ്പോൾ അത് തനിയൊരു പുതിയ ലോകം സൃഷ്ടിക്കും. അവിടെ ദാരിദ്ര്യമില്ല, അപമാനമില്ല, കടങ്ങളില്ല. അവിടെ അവൻ രാജാവാണ്, ആ രാജ്യം മുഴുവൻ അവൻ്റേതാണ്. മാധവന്റെ കിരീടം സ്വർണം കൊണ്ടുണ്ടാക്കിയതല്ല, അത് സഹിക്കാനാവാത്ത വേദന കൊണ്ടുണ്ടാക്കിയതായിരുന്നു. ഗുരുതരമായ മാനസിക രോഗങ്ങളിൽ, പ്രത്യേകിച്ച് സ്കിസോഫ്രേനിയ, ബൈപോളർ ഡിസോർഡറിലെ മാനിക് എപ്പിസോഡുകൾ, ചില ഡെല്യൂഷണൽ ഡിസോർഡറുകൾ എന്നിവയിൽ ഇത്തരം ഗ്രാൻഡിയോസ് ഭ്രമങ്ങൾ കാണാറുണ്ട്. ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് തലച്ചോറിലെ ഡോപ്പമിൻ പ്രവർത്തനത്തിലെ അസന്തുലിതാവസ്ഥ ഈ ഭ്രമവിശ്വാസങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്നാണ്. തലച്ചോർ സാധാരണ സംഭവങ്ങൾക്ക് പോലും അസാധാരണമായ അർത്ഥങ്ങൾ നൽകാൻ തുടങ്ങും. യാഥാർത്ഥ്യവും ഭാവനയും തമ്മിലുള്ള അതിർവരമ്പ് പതിയെ മാഞ്ഞുപോകും. അവസാനം ഭാവന യാഥാർത്ഥ്യത്തെ കീഴടക്കും. ഇത്തരം രോഗികളോട് ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നത് അവരുടെ വിശ്വാസത്തെ നേരിട്ട് തകർക്കാൻ ശ്രമിക്കുന്നതാണ്.
നിങ്ങൾ രാജാവല്ല, ഇതൊക്കെ വെറും തോന്നലാണ്. ഇത്തരം പ്രതികരണങ്ങൾ പലപ്പോഴും രോഗിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. ഡോക്ടറും കുടുംബവും ശത്രുക്കളാണെന്ന് പോലും അവർ കരുതും. അതുകൊണ്ട് ചികിത്സയുടെ ആദ്യപടി ഭ്രമത്തെ തകർക്കലല്ല, രോഗിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കലാണ്. ആന്റിസൈക്കോട്ടിക് മരുന്നുകളിലൂടെ തലച്ചോറിലെ രാസപ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചു, കുടുംബത്തെ രോഗത്തെക്കുറിച്ച് ബോധവൽക്കരിച്ചു. കൗൺസിലിംഗിലൂടെ മാധവന്റെ ഉള്ളിലെ യഥാർത്ഥ വേദനകളെ പതിയെ പുറത്തുകൊണ്ടുവന്നു. കാരണം ചികിത്സിക്കേണ്ടത് കിരീടത്തെയല്ല, ആ കിരീടം ധരിക്കാൻ നിർബന്ധിതനായ മനസ്സിനെയാണ്. മാസങ്ങൾക്കു ശേഷം ഒരു ദിവസം മാധവൻ വീണ്ടും ക്ലിനിക്കിലെത്തി. ഈ പ്രാവശ്യം തലയിലൊരു കിരീടമുണ്ടായിരുന്നില്ല. സാധാരണ കർഷകന്റെ വേഷം, മുഖത്ത് നല്ല ക്ഷീണമുണ്ടായിരുന്നു. പക്ഷേ ആ കണ്ണുകളിൽ ആദ്യമായി യാഥാർത്ഥ്യമുണ്ടായിരുന്നു. അദ്ദേഹം പതിയെ പറഞ്ഞു, ഡോക്ടർ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതെല്ലാം സത്യമല്ലായിരുന്നു. എനിക്കറിയാം, അത് ആ വാക്കുകൾ ഒരു രാജാവിൻ്റെ തോൽവിയായിരുന്നില്ല, ഒരു രോഗിയുടെ അല്ലെങ്കിൽ വ്യക്തിയുടെ വിജയമായിരുന്നു. ഇന്ന് അദ്ദേഹം വീണ്ടും കൃഷിയിലേക്ക് മടങ്ങിയിരിക്കുന്നു. കടങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ഇപ്പോൾ അവയെ നേരിടുന്നത് ഒരു ഭ്രമരാജാവല്ല, ഒരു യഥാർത്ഥ മനുഷ്യനാണ്. നമ്മുടെ സമൂഹത്തിൽ ചിലപ്പോൾ നമ്മൾ വലിയ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന മനുഷ്യരെ കാണും, സ്വയം വലിയ സംഭവമാണെന്ന് പറയുന്നവർ, അസാധാരണ ബന്ധങ്ങളും സമ്പത്തും ശക്തിയും അവകാശപ്പെടുന്നവർ. അവരെ പരിഹസിക്കുക എളുപ്പമാണ്, തള്ളുകാരൻ എന്ന് വിളിച്ചു മാറ്റുക അതിലും എളുപ്പമാണ്. പക്ഷെ ചിലപ്പോൾ അത് പൊങ്ങച്ചത്തിന്റെ ശബ്ദമല്ല, തകർന്നുപോയൊരു മനസ്സിന്റെ നിലവിളിയായിരിക്കും. യാഥാർത്ഥ്യം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ മനസ്സ് പണിതുയർത്തിയ ഒരു സങ്കല്പ സാമ്രാജ്യമായിരിക്കും. അവർക്ക് വേണ്ടത് പരിഹാസമല്ല, കരുണയും ശാസ്ത്രീയ ചികിത്സയുമാണ്. കാരണം ചില സിംഹാസനങ്ങൾ സ്വർണം കൊണ്ടല്ല നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, അവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സഹിക്കാനാവാത്ത വേദനകൾ കൊണ്ടാണ്. ആ സിംഹാസനങ്ങളിൽ വെളിച്ചമില്ല, അവിടെ ഇരിക്കുന്നത് ഒരു രാജാവല്ല, സഹായത്തിനായി നിശബ്ദമായി കാത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇതുപോലെ സഹായത്തിനായി നിശബ്ദമായി കാത്തിരിക്കുന്ന എത്രയെത്ര മനുഷ്യരുടെ കഥകൾ ഈ ഡയറിയുടെ താളുകളിൽ പരന്നുകിടക്കുന്നു എന്ന് നിങ്ങൾക്കറിയുമോ? അതൊക്കെ വരും ദിവസങ്ങളിൽ ഞാൻ ഓരോന്നായി നിങ്ങളോട് പങ്കുവയ്ക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: കരിയിലകൾ വീണുകിടക്കുന്ന ഇടവഴിയിലൂടെ വേണം താന്നിക്കുന്നിൻ്റെ ചെരുവിലെത്താൻ. അതിൻ്റെ മുകളിൽ നിന്നാൽ പുഴ കാണാം. പുഴയ്ക്കക്കരയുള്ള റെയിൽപാളത്തിലൂടെ തീവണ്ടി പോകുന്നത് കാണാം. പുറത്തിറങ്ങുമ്പോഴൊക്കെ അമ്മ പറയും, കാൽക്കൽ നോക്കി നടക്കണം. കാരമുള്ളുകളെ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, തണലും തണുപ്പും തേടി വരുന്ന പാമ്പുകളും ഇടവഴിയിൽ ചുരുണ്ടുകിടക്കും. അതൊക്കെ ഓർമ്മ വേണമെന്ന് ഈ ശാസനയിലുണ്ട്. പിന്നീട് നക്ഷത്രങ്ങളെ നോക്കി നടന്നപ്പോൾ പൊടുന്നനെ ആ വാക്കുകൾ ഓർമ്മ വന്നു. കുറ്റബോധത്തോടെ വീണ്ടും കാൽക്കൽ നോക്കി യാത്ര തുടർന്നു. MD വാക്കുകളാണ്. ഒരു ഗ്രാമത്തിൻ്റെ ഛായാചിത്രം, ബാല്യത്തിൻ്റെ നനവാർന്ന കാഴ്ചകൾ, വാക്കുകളുടെ ലളിതമായ വാതായനങ്ങൾ തുറന്ന് അകത്തേക്ക് കയറും തോറും അജ്ഞാതമായ എന്തോ ഒന്ന് ഗഹനതകളിലേക്ക് പീർത്തും പീർത്തും കൊണ്ടുപോകുന്നു. അറകളോരോന്നായി തുറന്ന് തുറന്ന് വിസ്മയിപ്പിക്കുന്ന ഇന്ദ്രജാലക്കാരനെ പോലെ MD കഥയുടെ ചെപ്പ് തുറന്ന് നമ്മെ കാണാപ്പുറങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ആ കാണാപ്പുറങ്ങളോടാണ് എന്നും ഇഷ്ടം, അത്രമേലിഷ്ടം.

വാനപ്രസ്ഥമെന്ന കഥ, മഞ്ഞ എന്ന നോവൽ, നിർമാല്യം എന്ന ചലച്ചിത്രം, ഇത് മൂന്നും സൃഷ്ടിച്ചത് എം ഡി ആണ്. ആർക്കു വേണ്ടി എന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ടി എന്നുത്തരം. അവയെല്ലാം ഗദ്യമായിരുന്നു, ആയിരുന്നു കാവ്യാത്മകങ്ങളായ രചനകൾ. മഞ്ഞ് ഒരു തുള്ളി മഞ്ഞ് പോലെ ഒരു കവിതയാണ്. കാത്തിരിപ്പിനെക്കുറിച്ച് ഇതിലും മനോഹരമായൊരു കവിത ലോകസാഹിത്യത്തിൽ മറ്റെവിടെയാണുള്ളത്? വരും, വരാതിരിക്കില്ല എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ഒരു ഖണ്ഡകാവ്യം പോലെയാണ് മഞ്ഞ്. അത് വിസ്മയിപ്പിക്കുന്നു. കൗമാരം മുതൽ വായിച്ചു തുടങ്ങിയതാണ്. മധ്യവയസ്സിൻ്റെ പടിക്കെട്ടിലിരിക്കുമ്പോഴും മഞ്ഞ് കൈവെള്ളയിലിരിക്കുന്നു. ഇഷ്ടം, അത്രമേലിഷ്ടം.

സാധാരണ ഒരു എഴുത്തുകാരൻ്റെ രൂപത്തിലല്ല, വന്നു വന്ന് മനസ്സിൽ വളരെ ആത്മബന്ധമുള്ള, ദേശബന്ധമുള്ള സാന്നിധ്യമായിട്ടാണ് എം ടി രൂപപ്പെടുന്നത്. വള്ളുവനാടൻ സംഗീതമുള്ള ഭാഷ, കേരളീയ സംഗീതം വിലയം കൊണ്ട് കിടക്കുന്ന ശൈലി, അത് ചിലപ്പോൾ ഒരു വിലാപഗീതത്തെ ഓർമ്മിപ്പിക്കുന്നു, മറ്റു ചിലപ്പോൾ ഒരു ഭാവാത്മക ഗാനമായി സ്വയം മാറുന്നു. ചിലപ്പോൾ അത് സമൃദ്ധമായി ഒഴുകുന്ന ഭാരതപ്പുഴ, മറ്റു ചിലപ്പോൾ വറ്റി വരണ്ടു പോകുന്ന നിലാനദി. മനുഷ്യബന്ധങ്ങളുടെ ലയം, ഏകാന്തതയുടെയും വിഷാദത്തിൻ്റെയും തലം, ചിലപ്പോൾ അത് സൂക്ഷ്മതലത്തിലുള്ള നമ്മുടെ ദേശ സംസ്കാരങ്ങളുടെ ചരിത്രമായി മാറുന്നു. ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും ആധുനികതയും ഒന്നു ചേർന്നൊഴുകുന്ന ഒരു പുഴയാണ് എം ടിയുടെ സാഹിത്യലോകം. അതിൻ്റെ തീരത്തിരുന്ന് വെയിലും നിലാവും കൊണ്ടിരിക്കുക എന്നത് തന്നെ ഇഷ്ടം, അത്രമേലിഷ്ടം.

വായിക്കാതെ പറ്റില്ല എന്ന മാനസികാവസ്ഥയിലേക്ക് എം ടി കൂട്ടിക്കൊണ്ടുപോകുന്നു. ഒപ്പം നടന്ന് കാര്യം പറയുന്ന ചങ്ങാതിയെപ്പോലെ എം ടിയുടെ കഥകൾ വിടാതെ പിന്തുടരുന്നു. വിഷാദാത്മകമായ ഒരു ഭാവസംഗീതം പോലെ അത് ഹൃദയതലങ്ങളെ തരളിതമാക്കുന്നു. ആൾക്കൂട്ടത്തിൽ നമ്മെ ഒറ്റയ്ക്കാക്കുന്നു, നമ്മളെയും നിശബ്ദമാക്കുന്നു, നിശബ്ദമായി ചിന്തിപ്പിക്കുന്നു, നിശബ്ദമായി വിഷമിപ്പിക്കുന്നു, നിശബ്ദമായി തന്നെ വികാരപ്പെടുത്തുകയും ചെയ്യുന്നു. എം ടിയുടെ കഥകൾ വായിച്ചപ്പോഴൊക്കെ പലപ്പോഴും ആത്മാവിൽ പലയിടത്തും മുറിപ്പാടുകൾ പടർന്നു. ഇന്നും ഉണങ്ങാത്ത ആ മുറിപ്പാടുകൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

ഏകാന്തതയെ ഇത്രമേൽ സ്നേഹിക്കാൻ പ്രേരിപ്പിച്ചതാരാണ്? എം ഡിയുടെ കഥകൾ തന്നെ. അവ വായിച്ചപ്പോഴൊക്കെ തോന്നിയത് ഒരു നദീതീരത്ത് കൂടി മിണ്ടാതെ നടക്കണമെന്നാണ്. ഹരം പിടിപ്പിക്കുന്ന ആ ഭാഷ, വ്യത്യസ്തമായ ഭാവശില്പം. എം ഡി പുറത്തിരുന്ന് കഥ പറയുകയായിരുന്നില്ല, മനസ്സിൻ്റെ അകത്തിരുന്ന് പറയുകയായിരുന്നു. എം ഡിയുടെ കഥകൾ ശരിക്കും ഒരു ഓഡിറ്ററി ഹാലുസിനേഷനായാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ. ഒരു കഥയും വായിക്കുകയായിരുന്നില്ല, അനുഭവിക്കുകയായിരുന്നു. മനസ്സിൻ്റെ ആകാശങ്ങളിൽ നിന്ന് ആത്മാവിൻ്റെ ഭൂമികയിലേക്ക് സ്വകാര്യമായി പെയ്ത മഴകളായിരുന്നു അവയെല്ലാം. ഓരോ മഴയ്ക്കും ഓരോ നിറങ്ങളായിരുന്നു എന്ന് മാത്രം. അത് പടർത്തിയ നോവുകൾ, നൊമ്പരങ്ങൾ, നനവുകൾ എല്ലാം ഇഷ്ടം, അത്രമേലിഷ്ടം.

ഇന്ത്യക്ക് പുറത്തിരുന്നല്ല, കേരളത്തിന് തന്നെ പുറത്തിരുന്ന് എം ഡി എ വായിച്ചാലും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഗൃഹാതുരതയുണ്ടാവും. അത്രയേറെ ഈ മണ്ണ് എം ഡിയുടെ ഭാഷയിലും ഭാവനയിലും വിലയം കൊണ്ടു കിടക്കുന്നു. അതുകൊണ്ടാണ് സുധീർ കുമാർ മിശ്രയെപ്പോലും സ്വന്തം നാട്ടുകാരനെ പോലെയോ അയൽപക്കക്കാരനെ പോലെയോ അനുഭവപ്പെടുന്നത്. അതുമാത്രമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ ആകെയുള്ള അവസ്ഥയെ സംബന്ധിച്ച് വേദനിപ്പിക്കുന്ന ഒരു മനസ്സുകൂടി എം ഡിയുടെ കഥകളിലുണ്ട്. ആ വേദന നമ്മുടെ കൂടി വേദനയാണ്. സമൂഹത്തിൻ്റെ ആത്മാവിലേക്ക് അർത്ഥവത്തായി പ്രവേശിച്ച കഥാപാത്രങ്ങളെ ചൂഴ്ന്നു നോക്കുമ്പോൾ അതിൽ നമുക്ക് നമ്മളെ തന്നെയാണ് കാണാനാവുക. എത്രയോ പേർ സേതുവിൽ അവരെ തന്നെ കണ്ടു, അപ്പുണ്ണി അവരായി തോന്നി, വിമല താൻ തന്നെയാണെന്ന് തോന്നിയവരും എത്രയോ പേർ. അത്ര കണ്ട് കഥാപാത്രങ്ങൾ സ്വതസിദ്ധമായ മൗലികതയോടെ മെഴിവാർന്ന് നമ്മുടെ തന്നെ പ്രതിച്ഛായകളാവുന്നു, നമ്മൾ തന്നെയാവുന്നു. ഒരാളെപ്പോലും മാറ്റി നിർത്താനാവാതെ ഇഷ്ടം, അത്രമേലിഷ്ടം.

നമ്മൾ ഒരു നിലവറയിലേക്ക് ചെല്ലുന്നത് പോലെയാണ് എം ടിയുടെ കഥകൾ. വിസ്മയങ്ങളും രഹസ്യങ്ങളും അവിടെ പതുങ്ങിയിരിക്കുന്നു. വാക്കുകൾ വസന്തമാവുകയും ശിശിരമാവുകയും ചെയ്യുന്നത് നമ്മൾ അനുഭവിക്കുന്നു. പിശുക്കൻ്റെ ഹൃദയം പോലെ വരണ്ടു കിടക്കുന്ന പാഠങ്ങൾ, ഇങ്ങനെയൊക്കെ ഉപമയുണ്ടാക്കാൻ കവിക്ക് മാത്രമാണ് കഴിയുക. ഗദ്യ കവിതകളാണ് എം ടി എഴുതിയിട്ടുള്ളതെല്ലാം. അതിൽ ഏറ്റവും ഹൃദ്യമായ ഗദ്യ കവിത ഏതെന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ടതില്ല, മഞ്ഞു തന്നെ. മഞ്ഞിനേക്കാൾ മികച്ച ഒരു ഗദ്യ കവിത ലോകസാഹിത്യത്തിൽ ഒരിടത്തും വേറെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഓരോ വായനയിലും അത് പുതുതായ അനുഭവങ്ങൾ പകർന്നുകൊണ്ടേയിരിക്കുന്നത്. മനസ്സിനെ എന്നും ശിശിരമയമാക്കുന്ന ഗദ്യകാവ്യം മഞ്ഞ്. ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

മലയാളിയുടെ നാഡിമിടിപ്പുകൾ ശ്രദ്ധിച്ചുകൊണ്ട് അവയെ പിന്തുടർന്നുകൊണ്ട് മുന്നോട്ടു പോകുന്ന എഴുത്തുകാരൻ. ലിറ്റററി സെൻസിബിലിറ്റിയുടെ ബാരോമീറ്റർ എം ടിയുടെ കയ്യിലുണ്ടെന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ പിന്നെ ഒരാളിന് ഇങ്ങനെ എഴുതാനാകുമോ? മനുഷ്യജന്മമെന്ന ദാർശനിക സമസ്യയ്ക്ക് ഉത്തരം തേടുന്ന കഥാകാരൻ. ഏത് കഥാപാത്രത്തെയും ഏകാന്തതയിലിരുന്ന് ഓർത്തെടുക്കാം. ഭ്രാന്തൻ വേലായുധനും സേതുവും അപ്പുണ്ണിയും വിമലയുമെല്ലാം ഏകാന്തതകൾക്ക് കൂട്ടാവുകയും ചെയ്യും. അങ്ങനെ കൂട്ടായാൽ ഏകാന്തത നഷ്ടപ്പെട്ടു പോവും. അതങ്ങനെയാണ്. എം ടിയുടെ കഥകൾ വായിച്ചൊരാൾക്ക് ശൂന്യമായ മനസ്സോടെ ഏകാന്തത അനുഭവിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ വിചിത്രമായ അനുഭൂതി പകരുന്ന ആ ഏകാന്തത ഇഷ്ടം, അത്രമേലിഷ്ടം.

എം ജിയുടെ കഥാപാത്രങ്ങളുടെ പ്രത്യേകത നമുക്ക് അവരുടെ വീട്ടിൽ പോകാമെന്നുള്ളതാണ്. ഒരപരിചിതത്വവുമില്ലാതെ അവരോട് ഇടപെടാനാകും. കാരണം ഓരോ കഥാപാത്രവും കുടികൊള്ളുന്നത് വായനക്കാരൻ്റെ മനസ്സിലാണ്. ജനിച്ചത് എഴുത്തുകാരൻ്റെ ഉള്ളിലാണെങ്കിലും കഥാപാത്രങ്ങളുടെ വികാരങ്ങളും ചിന്തകളും വളർന്നതും വികസിച്ചതുമെല്ലാം വായനക്കാരൻ്റെ മനസ്സിലാണ്. അവർ വെറും കഥാപാത്രങ്ങളാണെന്നും അവരൊന്നും ജീവിച്ചിരിക്കുന്നവരല്ലെന്നും തോന്നാത്ത വിധം സ്വന്തക്കാരായി ബന്ധുക്കളായി ഒപ്പം സഞ്ചരിക്കുന്നു. അപ്പുണ്ണിയുടെ വീട് അധികം ദൂരെയല്ലാത്ത വിധം പരിചിതമായിരിക്കുന്നതും വേണമെങ്കിൽ ഭാസ്കരേട്ടൻ്റെ കടയിൽ നിന്ന് സേതുവിനോടൊപ്പം ഒരു ചായ പങ്കിടാനാവുന്നതും ഈ ബന്ധുത്വം കൊണ്ടാണ്. എം ജിയുടെ കഥാപാത്രങ്ങളോളം ബന്ധുത്വമുണ്ടാക്കിയവർ വേറെയില്ല തന്നെ. അതുകൊണ്ട് തന്നെ ഓരോ കഥാപാത്രത്തോടും ഇഷ്ടം, അത്രമേലിഷ്ടം.

പരാജിതരായ കഥാപാത്രങ്ങളാണ് എം ടിയുടെ കൃതികളിൽ ഏറെയും. ജീവിതത്തിൻ്റെ ഓരങ്ങളിലേക്ക് തള്ളിമാറ്റപ്പെട്ടവർ, പണമോ അധികാരമോ ഇല്ലാത്തവർ, സ്നേഹം ആഗ്രഹിക്കുകയും അത് ലഭിക്കാതെയാവുകയും ചെയ്തവർ, ദരിദ്രർ, ഏകാകികൾ, അവരുടെ വേദനകളും ഏകാന്തതകളും നൈരാശ്യങ്ങളും ഉള്ളിലെരിഞ്ഞുകൊണ്ടിരുന്ന ക്രോധവുമൊക്കെ വായനക്കാരൻ്റേതു തന്നെയായിരുന്നു. നമ്മുടെ തന്നെ അനുഭവങ്ങളുമായി ഇവിടെയൊക്കെയോ ഗൂഢബന്ധങ്ങളുള്ള കഥാപാത്രങ്ങൾ, നമ്മുടെ ആന്തരിക ജീവിതത്തിൻ്റെ ഭാഗം തന്നെയായ കഥാപാത്രങ്ങൾ, ഇഷ്ടം അത്രമേലിഷ്ടം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചെയ്യാം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

0: സുഗതം ഈ നേരം.
1: സുഗതം ഈ നേരത്തിലേക്ക് സ്വാഗതം. പുതിയ തലമുറയുടെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് അറിയുമോ? അവർ അവരുടെ കരിയറിനെക്കുറിച്ച് വളരെയേറെ ബോധമുള്ളവരാണ്. എല്ലാവരും എന്ന് പറയുന്നില്ല, എന്നാലും മിക്കവാറും പേർ അങ്ങനെയാണ്. ഏത് വിഷയമെടുത്ത് പഠിക്കണം, എന്തു പഠിച്ചാലാണ് എല്ലാം ശരിയാവുന്നത്, ഈ വിഷയം പഠിച്ചാൽ ഇവിടെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നൊക്കെ അവർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെയാണ് കരിയറിൽ പ്രോഗ്രസ് ഉണ്ടാക്കേണ്ടത് എന്നൊരു കുട്ടി ചോദിക്കുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങൾ യു ആൻഡ് ക്യൂ എന്ന പരിപാടി പങ്കജകസ്തൂരി ആയുർവേദ മെഡിക്കൽ കോളേജിൽ സംഘടിപ്പിച്ചപ്പോൾ ഉയർന്നു വന്ന ചോദ്യമായിരുന്നു. വളരെ പ്രസക്തമായ ചോദ്യമായിരുന്നു അത്. കരിയർ ഉണ്ടാവുന്നു, അതായത് ഒരാൾ ഡോക്ടറോ എഞ്ചിനീയറോ അധ്യാപകരോ ആകുന്നു. കരിയറായി എന്ന് തന്നെ വെക്കാം. ഇനി എങ്ങനെ അതിനെ പ്രോഗ്രസ് ചെയ്യും എന്നാണ് ചോദ്യം. ഉത്തരം വളരെ ലളിതമാണ്. ഒരാൾ ഒരു കരിയറിലെത്തിയാൽ അതിന്റെ പ്രോഗ്രസിന് വേണ്ടി നിപുണതകൾ ചേർത്തുകൊണ്ടേയിരിക്കുക എന്നതാണ്. അതായത് സ്കില്ലുകൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നർത്ഥം. അതല്ലാത്തിടത്തോളം തുടങ്ങിയിടത്ത് തന്നെ നമ്മൾ നിന്നുപോകും എന്നതാണ്. അങ്ങനെ നിലച്ചുപോയ എത്രയോ ആളുകളെ എനിക്കറിയാം, എത്രയോ അധ്യാപകരെ എനിക്കറിയാം, തുടങ്ങിയിടത്ത് തന്നെ നിന്നുപോകുന്നവർ. വായിക്കില്ല, റഫർ ചെയ്യില്ല, എന്തിന് ചിന്തിക്കുക പോലുമില്ല. വിദ്യാർത്ഥികളായാലും അധ്യാപകരായാലും ഡോക്ടർമാരായാലും ആരായാലും കരിയറിൽ എത്തിക്കഴിഞ്ഞാൽ സ്കില്ലുകൾ കരിയറിനോട് ചേർത്ത് വയ്ക്കാതെ പുരോഗതി ഉണ്ടാവുകയില്ല തന്നെ. പങ്കജകസ്തൂരിയിൽ ആ ചോദ്യം ചോദിച്ച കുട്ടിയോട് അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. നല്ല ചോദ്യങ്ങൾ, അതെപ്പോഴും ഒരുപാട് ചിന്തിപ്പിക്കും നമ്മളെ. അതിൻ്റെ ഉത്തരം നമ്മളെ കൂടുതൽ പ്രചോദിപ്പിക്കും.

ജീവിതത്തിൽ എവിടെയും നർമ്മം കണ്ടെത്തുക എന്നത് വലിയ കാര്യമാണ്. പണ്ട് കളിയാക്കുക എന്ന സാധാരണ പദം പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്നത് ട്രോളുകളായി മാറിയിരിക്കുന്നു. ട്രോളുമ്പോൾ ഫീല് ചെയ്യാതിരുന്നാൽ, ഉരുളയ്ക്കുപ്പേരി പോലെ തിരിച്ച് ട്രോളാൻ കഴിഞ്ഞാൽ ജീവിതം രസാവഹമായിരിക്കും അല്ലേ? അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഭാര്യ ഭർത്താവിനെ ട്രോളണം, തിരിച്ച് ഭാര്യയെയും ട്രോളണം. മനസ്സിൽ മസിൽ പിടിക്കാതെ ജീവിക്കാൻ കഴിയും. അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞാലേ ഭാരങ്ങൾ കുറയും, ഉത്കണ്ഠയില്ലാതാവും. ഗൗരവപ്പെടേണ്ടിടത്തും അതീ ഗൗരവം, അല്ലാത്തിടത്തൊക്കെ നല്ല റിലാക്സ് ആയിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരു ടീച്ചർ ക്ലാസ്സിലിരുന്ന് കണക്ക് പഠിപ്പിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, ദേ ഞാനിരിക്കുന്ന ഈ കസേരയ്ക്ക് 4 കാല്, മുന്നിലെ ഈ ടേബിളിന് 4 കാല്, എനിക്ക് 2 കാല്. ഒരു കുട്ടിയെ എണീപ്പിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, നിനക്ക് 2 കാല്, എങ്കിൽ നീ പറയും എനിക്ക് എത്ര വയസ്സ്. കുട്ടി പെട്ടെന്ന് പറഞ്ഞു, 32. അത് വളരെ കൃത്യമായിരുന്നു. അത്ഭുതത്തോടെ ടീച്ചർ ചോദിച്ചു, നിനക്കെങ്ങനെ ഇത്ര കൃത്യമായി പറയാൻ കഴിഞ്ഞു? അവൻ പറഞ്ഞു, അതോ എനിക്ക് 16 വയസ്സുള്ള ഒരു ചേട്ടനുണ്ട്, അരവട്ടുള്ള ആളാണ് അയാൾ. അങ്ങനെയെങ്കിൽ ടീച്ചറിന് 32 വയസ്സ് തന്നെയാണ്. പുതിയ തലമുറയിലെ ടീച്ചറായതുകൊണ്ടാവണം അത് വളരെ രസകരമായി ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചു. ഞാൻ ആലോചിച്ചു, ഞാനാണിത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞിരുന്നെങ്കിൽ വീട്ടിലെന്റെ അച്ഛനെയും സർവ്വബന്ധുക്കളെയും വിളിച്ചുകൊണ്ട് സ്കൂളിലെത്തണമായിരുന്നു, എത്തിക്കുമായിരുന്നു.

സ്വാഭാവികമായ മാനസികാവസ്ഥയിൽ ജീവിക്കാനാവുക എന്നതാണ് സത്യത്തിൽ ഏറ്റവും പ്രയാസകരമായ കാര്യം. അങ്ങനെ ആരെങ്കിലും ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അവർക്ക് യോഗയും മെഡിറ്റേഷനും ഒന്നും ആവശ്യമുണ്ടാവില്ല. നാച്ചുറൽ ഹാബിറ്റാറ്റ് അങ്ങനെയൊന്നുണ്ട്, അതിൻ്റെ ഭാഗമായി ജീവിക്കുക എന്നതാണ് കാര്യം. അനാവശ്യമായ ആഗ്രഹങ്ങളില്ല, അതുകൊണ്ട് തന്നെ ഉത്കണ്ഠയില്ല, രോഗങ്ങളും പീഡകളും കുറവായിരിക്കുകയും ചെയ്യും. നാച്ചുറൽ ഹാബിറ്റാറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, അതിൻ്റെ ഭാഗമായി ജീവിക്കാൻ കഴിയുക ഒരു വലിയ കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, അങ്ങനെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ ജീവിക്കാൻ എങ്ങനെയാണ് പരിശീലിക്കേണ്ടത് എന്ന്. അതിനിപ്പോൾ എന്ത് മറുപടി പറയാനാണ്? അങ്ങനെ പരിശീലിച്ച് നാച്ചുറൽ ഹാബിറ്റാറ്റിൽ ജീവിക്കാൻ പറ്റുമോ? എന്തു പറയാനാണ്?

അനുസരണ എന്നത് ഒരു വലിയ ഗുണമാണെന്നാണ് നമ്മൾ വിശ്വസിച്ചു വച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് രക്ഷിതാക്കൾ, ഈ അതോറിറ്റേറിയൻ രക്ഷിതാക്കളാണ് കുട്ടികളിൽ വലിയ അനുസരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ആജ്ഞകൾക്കനുസരിച്ച് കുട്ടികൾ പെരുമാറണമെന്ന് അവർ നിർബന്ധം പിടിക്കുന്നു. അനുസരണ ഇത്രയ്ക്ക് വേണമെന്ന് നിർബന്ധം പിടിക്കരുത് എന്നാണ് എന്റെ പക്ഷം. അതും ചോദ്യം ചെയ്യാത്ത അനുസരണം, അത് ഭാവിയിൽ അപകടമുണ്ടാക്കും. കുട്ടിക്കാലം മുതൽക്കേ അനുസരണയുടെയും ഉത്തരവാദിത്വത്തിന്റെയും പാഠങ്ങൾ ഉറച്ചുപോയ മനസ്സുകൾക്ക് സാഹചര്യങ്ങളെ യുക്തിപൂർവം വിശകലനം ചെയ്യാനാവില്ല. അതുകൊണ്ട് അത്രയ്ക്ക് കർശനമായ രീതിയിൽ അനുസരണ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കരുത്. അപകടങ്ങളിൽ നിന്ന് ഓടിമാറാനുള്ള ആർജവം കുട്ടികളിൽ ഉണ്ടാവണം. അതിന് യുക്തിപരമായി ചിന്തിക്കാൻ തോന്നണം. യുക്തിപരമായി ചിന്തിക്കാൻ കഴിയണമെങ്കിൽ വിലക്കുകൾ ഏതുമില്ലാത്ത സ്വാതന്ത്ര്യം ഉള്ളിലുണ്ടാകണം. അതിന് ബാല്യകൗമാരങ്ങൾ ആസ്വദിക്കാനാവണം. രക്ഷിതാക്കൾ അതിനനുസരിച്ചായിരിക്കണം അവരെ വളർത്തേണ്ടത്, അവരെ പരിശീലിപ്പിക്കേണ്ടത്.

ഒരാൾക്ക് അയാളെ മനസ്സിലാവണമെങ്കിൽ മൂന്ന് ആവരണങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറയാറുണ്ട്. കർമാവരണം, ക്ലേശാവരണം, വിജ്ഞാനാവരണം. അപൂർണമായ കർമ്മങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കർമാവരണം. ആർത്തി, അസൂയ, വെറുപ്പ് ഇവയത്രേ ശരിയായ ക്ലേശങ്ങൾ. ഇതുള്ളയാൾ ഉള്ളിൽ കത്തിയെരിഞ്ഞുകൊണ്ടേയിരിക്കും. വിശ്വാസങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, ഉറച്ചുപോയ അഭിപ്രായങ്ങൾ, ഇവ ഉള്ളിടത്തോളം മനസ്സിന് വേണ്ടത്ര ഇടമുണ്ടാകില്ല. അതുകൊണ്ട് ഈ മൂന്ന് ആവരണങ്ങളും കൊഴിഞ്ഞു പോകുമ്പോൾ ഒരാൾക്ക് അയാളെ മനസ്സിലായി തുടങ്ങുമെന്നാണ് പറയുന്നത്. ശരിയായിരിക്കാം, പക്ഷെ എങ്ങനെ കൊഴിക്കും എന്ന് പറയുന്നില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ ആയിരിക്കും, അതെങ്ങനെ ചെയ്യും എന്ന് പറയുകയുമില്ല. അവ്യക്തത. നിർദ്ദേശങ്ങൾ നൽകാൻ ആർക്കും കഴിയും? അങ്ങനെ ചെയ്യാത്തതെന്തേ, നേരത്തെ അവിടെ പോയാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും അസുഖത്തിന് ഡോക്ടറെ കാണിക്കുകയോ അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിയുകയോ ചെയ്ത് വീട്ടിൽ വരുമ്പോൾ അന്വേഷിച്ചു വരുന്നവരുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽപക്കക്കാരും ഒക്കെ അന്വേഷിച്ചു വരും. അവരിൽ പലരും പറയുന്നത് കേട്ടിട്ടില്ലേ, മറ്റേ ഡോക്ടറെ കണ്ടാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ വേറെ ഒരാളെ കൂടി കാണിച്ചിട്ട് മതിയായിരുന്നു സർജറി എന്നൊക്കെ. ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ്? പറയുന്നവർക്ക് ആശ്വാസം കിട്ടുമായിരിക്കും, കേൾക്കുന്നവർ കൺഫ്യൂഷനാകും അല്ലേ.

വിദേശ രാജ്യത്ത് ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിയാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതു. മാനസികമായി പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ അവർ പിരിയുക തന്നെ ചെയ്യും. അതിനെ അവരുടെ ആ സമൂഹവും കുടുംബക്കാരും ഒക്കെ ഉൾക്കൊള്ളുകയും ചെയ്യും. അവരെ അംഗീകരിക്കും. അതിന്റെ പരിണിത ഫലം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാം കിട്ടുന്നു, ആർക്കും ഒന്നും നഷ്ടപ്പെടുന്നുമില്ല. എന്നാൽ കേരളത്തിൽ നോക്കൂ, മഹത്താണെന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഫോഴ്സ്ഡ് കൾച്ചറിൽ എന്താണ് സംഭവിക്കുന്നത്? ഭാര്യയുടെ അവിഹിതം പിടിച്ച ഭർത്താവ് ഭാര്യയെ തല്ലുന്നു, ഭർത്താവിന്റെ അവിഹിതം പിടിച്ച ഭാര്യ പിണങ്ങിപ്പോകുന്നു. പിന്നെ എന്തൊക്കെയായിരിക്കും പുകിലുകളെന്ന് ഓർത്തു നോക്കൂ. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? താൽപ്പര്യമില്ലാത്ത ബന്ധം വീട്ടുകാർ തലയിൽ കെട്ടിവെക്കുന്നു, സ്ത്രീധനം വാങ്ങുന്നു, കൊടുക്കുന്നു. ഒരിക്കലും ഒന്നിച്ചു പോകാത്ത ആളുകളെ ജാതി, മതം, പണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുന്നു. ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊല്ലുന്നു, പാമ്പിനെ കൊണ്ട് കൊത്തിക്കുന്നു, ഭാര്യ ഭർത്താവിന് വിഷം കൊടുക്കുന്നു, കുട്ടിയെ കടലിൽ എറിയുന്നു, അമ്മായി അമ്മയ്ക്ക്, അമ്മായി അപ്പന് സയനൈഡ് കൊടുക്കുന്നു. എന്തൊക്കെയാണ് പോലീസ് കേസ്, കോടതി, സ്വത്തിനു വേണ്ടിയുള്ള കലഹം, എല്ലാം ചേർത്ത് നീറിയുള്ള വർഷങ്ങളായിട്ടുള്ള ജീവിതം. ഇനി ഭാര്യയും ഭർത്താവും മാന്യമായി പിരിയാൻ ശ്രമിച്ചു എന്നിരിക്കട്ടെ, വീട്ടുകാരും നാട്ടുകാരും സമ്മതിക്കില്ല. വീട്ടുകാർക്ക് നാണക്കേട്, സമുദായക്കാർക്ക് അതേക്കാൾ പ്രശ്നം. പരദൂഷണം, സദാചാരം, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഉപദേശം, അങ്ങനെ എന്തെല്ലാം. എന്താണ് പരിണത ഫലം എന്ന് വെച്ചാൽ ആർക്കും ആരെയും കിട്ടുന്നില്ല, എല്ലാവർക്കും എല്ലാവരെയും നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ചിന്തിക്കേണ്ട കാര്യമാണ്, ചിന്തിച്ച് പരിഹാരമുണ്ടാക്കേണ്ട കാര്യമാണ്.

നമ്മുടെ അയൽവക്കത്ത് ഒരു വീട്ടിലൊരു കുട്ടിക്ക് സയൻസ് എക്സിബിഷനിൽ മെഡൽ കിട്ടിയെന്ന് വയ്ക്കൂ. അതറിഞ്ഞിട്ട് നമ്മൾ എത്ര പേരോട് പറയും? സത്യം പറഞ്ഞാൽ ആരോടും പറയില്ല. ഇനി ആരെങ്കിലും ചോദിക്കുകയാണ്, അറിഞ്ഞിട്ട് പറയാത്തത് എന്താ എന്ന് ചോദിക്കുകയാണെന്ന് വിചാരിക്കും. അയ്യോ, മറന്നുപോയി എന്നായിരിക്കും നമ്മളുടെ മറുപടി. എന്നാൽ ആ വീട്ടിലെ കുട്ടി ആരുടെയെങ്കിലും കൂടെ ഇറങ്ങിപ്പോയി എന്ന് കരുതൂ. നിങ്ങൾക്കത് വേറൊരാളോട് പറയാതിരിക്കാനാവില്ല. പറയാതിരുന്നാൽ എന്തോ ഒരു വീർപ്പുമുട്ടൽ പോലെയാകും. അതെന്തുകൊണ്ടാണെന്നറിയുമോ? അന്യരുടെ ഇത്തരം വീഴ്ചകൾ അറിയാനുള്ള ഉദ്വേഗം നമ്മളിലുള്ളതുകൊണ്ടാണ്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? മാനസികാരോഗ്യം തീരെ കുറവായതുകൊണ്ടാണ്. അയൽപക്കങ്ങളിലെ ആളുകൾ നന്നായി ജീവിക്കുന്നതിനെക്കുറിച്ച്, അവരുടെ കുട്ടികളുടെ കഴിവുകളെക്കുറിച്ച്, നേട്ടങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞ് ശീലിച്ചു നോക്കൂ. മാനസികാരോഗ്യം, സന്തോഷം എന്നിവ കൂടിക്കൂടി വരുന്നത് കാണാം. ഏതു വീട്ടിലും ഒരു പ്രശ്നമുണ്ടാകാം. അത് അവരുടെ സ്വകാര്യതയായി മാത്രമാണ് കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കരുത്. എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള വ്യഗ്രത കാണിക്കരുത്. അറിഞ്ഞേ തീരൂ എന്ന് വാശി പിടിക്കരുത്. അത് ആ വീട്ടിലെ അല്ലെങ്കിൽ വീട്ടുകാരുടെ മാത്രം സ്വകാര്യതയാണ്. അതിൽ പോയി തലയിടുന്നത് മാനസികാരോഗ്യമല്ല.

ടി വി കണ്ടുകൊണ്ട് മനുഷ്യർ ദിനംതോറും മണിക്കൂറുകൾ പാഴാക്കി കളയുന്നു. ജീവിതത്തിന്റെ മൂന്നിലൊരു ഭാഗം കസേരയിൽ കൂനിക്കൂടിയിരുന്ന് എന്തെല്ലാം കണ്ട് സമയം പാഴാക്കി കളയുന്നു. കൊലകൾ, ബലാത്സംഗങ്ങൾ, ആത്മഹത്യകൾ, വഞ്ചനകൾ, തർക്കങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ കുട്ടികളുമൊത്തിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്? അതുമല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ നോക്കി സമയം കളയുന്നു. കുട്ടികളും മൊബൈലിൽ നിന്ന് കണ്ണെടുക്കുന്നില്ല, എന്നിട്ട് നിങ്ങൾ അതേക്കുറിച്ച് പരാതിപ്പെടുന്നു. ഇങ്ങനെ സ്ക്രീൻ അഡിക്ഷനിൽ നിന്ന് പിന്തിരിയാൻ ഒരു മാർഗം എന്താണെന്നറിയുമോ? റേഡിയോ കേൾക്കുക എന്നത് തന്നെ. കുട്ടികളെ കുറച്ചു നേരമെങ്കിലും റേഡിയോ കേൾപ്പിക്കണം. എല്ലാ വീടുകളിലും റേഡിയോ കേൾക്കുന്ന കാലം വരും. ഒരു റേഡിയോ സംസ്കാരം നമുക്ക് രൂപീകരിച്ചെടുക്കേണ്ടതുണ്ട്. ചില ഹോട്ടലുകളിൽ കണ്ടിട്ടുണ്ടോ, ടി വി വച്ചിരിക്കും, ഒന്നുകിൽ സീരിയൽ അല്ലെങ്കിൽ ചർച്ച, അതുമല്ലെങ്കിൽ സിനിമ. കഴിക്കാൻ വന്നിരിക്കുന്നവർ 10 മിനിറ്റിൽ ഇതെന്ത് കാണാനാണ്? എന്നാൽ ചില ഹോട്ടലുകളിൽ റേഡിയോ വച്ചിരിക്കും, കഴിക്കാനെടുക്കുന്ന 10 മിനിറ്റിനിടയിൽ 2 പാട്ട് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ. അതാണ് റേഡിയോയുടെ ഗുണം. ഒരു റേഡിയോ സംസ്കാരം അത് സാമൂഹിക നവോത്ഥാനത്തിന് കാരണമായി തീരുമെന്നതിൽ ഒരു സംശയവുമില്ല. റേഡിയോ കേൾക്കാം, കേൾപ്പിക്കാം. ഒരു റേഡിയോ സംസ്കാരത്തിന് നമുക്കും ഭാഗമാകാമെന്നേ.

5000 ശിഷ്യന്മാരുമായി സാരിപുത്തൻ ബുദ്ധനുമായി വാഗ്വാദം നടത്താനാണ് വന്നത്. പക്ഷെ ബുദ്ധൻ പറഞ്ഞു, അതിനായി നിങ്ങൾ ഒരു വർഷം കാത്തിരിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു കണ്ടീഷൻ, ആ ഒരു വർഷം കാത്തിരിക്കുമ്പോൾ ആ ഒരു വർഷവും നിങ്ങൾ പൂർണ്ണമായി നിശബ്ദനായിരിക്കേണ്ടതുണ്ട്. സാരിപുത്തൻ അങ്ങനെ ചെയ്തു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ബുദ്ധൻ സാരിപുത്തനെ വാഗ്വാദത്തിന് വിളിച്ചു. പക്ഷേ അപ്പോഴേക്കും സാരിപുത്തനിലെ എല്ലാ വാഗ്വാദങ്ങളും അയാളുടെ ഉള്ളിൽ തന്നെ ഇല്ലാതായിരുന്നു. തർക്കങ്ങൾ ഒഴിഞ്ഞുപോയിരുന്നു. മറ്റൊരാളെ ജയിക്കാനുള്ള തർക്കങ്ങൾ ഒഴിവാക്കും. മനുഷ്യൻ മനുഷ്യനെ ജയിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മനുഷ്യന് മനുഷ്യനെ ജയിക്കാനുമാവില്ല. ആ ജയം ജയവുമല്ല.